0: കരഞ്ഞു നീങ്ങി. എത്രയായോ? വണ്ടിക്കുള്ളിൽ നിന്ന് നേർത്ത മൃദുലമായ ഒരു ശബ്ദം വിളിച്ചു ചോദിച്ചു. ദാ എത്തിക്കഴിഞ്ഞില്ലേ? വീരാൻകുട്ടി കുറച്ച് ഹുങ്കോടുകൂടി തന്നെ പറഞ്ഞു. കുതിരയല്ല, താനാണ് വണ്ടി വലിച്ചെത്തിച്ചത് എന്നൊരു ഭാവത്തിൽ. വാസ്തവമാണ്, അയാളുടെ ചാട്ടവാറിന്മേലാണ് ആ കുതിര ഓടുന്നത്. വണ്ടി ഒരു കിലുക്കത്തോടെ സ്കൂൾ കെട്ടിടത്തിന് അരികിലൂടെ നീണ്ടുപോകുന്ന ഇടവഴിത്തിരിവിൽ നിന്നു. അതിൻ്റെ പിമ്പുറത്തെ മറ നീക്കി മൂന്നു പേർ താഴേക്കിറങ്ങി. ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടിയും ഒരു തടിമാടനും, പിന്നെ കുറേ കെട്ടുകളും ഭാണ്ഡങ്ങളും പെട്ടികളും മറ്റും പുറത്തേക്ക് വന്നു. തടിമാടൻ റാന്തൽ പൊക്കിക്കാട്ടി. വീരാൻകുട്ടി സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വെച്ചു. റാന്തലിൻ്റെ വെളിച്ചത്തിൽ ആ സ്ത്രീയുടെ മുഖം സ്വൽപ്പം മങ്ങിയിട്ടാണെങ്കിലും കാണാമായിരുന്നു. വെളുത്ത് കൊലുന്നനെയുള്ള ശരീരം, 26-27 പ്രായം, തിളങ്ങുന്ന കണ്ണുകൾ, പറക്കാൻ നിൽക്കുന്ന തുമ്പിയുടെ പ്രതീതി ഉണ്ടാക്കുന്ന മുഖം, കമ്പടയാളം വീഴാൻ തുടങ്ങിയ ഒരു മുളങ്കമ്പ് പോലെയുണ്ട്. മുളയുടെ ആകൃതി വന്നുവെങ്കിലും മിനുസം പോയിട്ടില്ല. വിടർന്ന നാസാദ്വാരങ്ങളും തുടുപ്പ് മാഞ്ഞിട്ടില്ലാത്ത കവിളും കൂടി. ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അവരുടെ പട്ടുസാരി തലപ്പും ചുരുൾമുടിയും വയൽപ്പരപ്പിൽ നിന്ന് അടിച്ചു വരുന്ന ഇളം കാറ്റിൽ പാറിക്കളിച്ചു. "വീടെവിടെ അമ്മേ?" കുട്ടി ചോദിച്ചു. അവൾക്ക് 4-5 വയസ്സ് പ്രായം തോന്നും. പൊരുപൊരുപ്പുള്ള ഒരു കൊച്ചു സുന്ദരി. അവൾ തുടർന്നു, "അമ്മേ, വീട് കാണിച്ചു തരൂ അമ്മേ." "നിൽക്കൂ ശാന്തേ," അമ്മ മകളെ ശാസിച്ചു. അവൾ ചുറ്റുമുള്ള ഇരുട്ടിലേക്കൊന്ന് നോക്കി അമ്മയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. വീരാൻകുട്ടി സാമാനങ്ങളെല്ലാം എടുത്ത് പുറത്തു വെച്ചിട്ട് ഒന്ന് നെടുവീർപ്പിട്ടു. "എന്തെല്ലാം തട്ടുമുട്ട് സാമാനങ്ങളാ" എന്ന് അവൻ ഉള്ളിൽ പറയുകയും ചെയ്തു. "ഇതൊക്കെ ആരെ കൊണ്ടുപോവുക?" സ്ത്രീ ചോദിച്ചു. "അതാ ഇപ്പോൾ ഇച്ചിരി ഇടങ്ങാറ്. പിള്ളേരൊക്കെ കൂടിയിലെത്തിയിട്ടുണ്ടാവും.
1: നിരത്തുവക്കത്ത് ഇടാൻ സാധിക്കോ?"
0: "എജ്ജാൾ എടുക്കൂലേ." വീരാൻകുട്ടി തടിമാടനെ ചൂണ്ടിക്കാട്ടി. "അയ്യോ!" തടിമാടൻ കൈമലർത്തി. ഭിത്തി പോലുള്ള ആ ശരീരം ആകെയൊന്ന് നോക്കിയിട്ട് വീരാൻകുട്ടി പറഞ്ഞു, "ഇങ്ങളോളം തടിമിടുക്കുള്ള ഒരാള് ഇന്നാട്ടിലില്ല. എന്നിട്ടും..." തർക്കിക്കാൻ നേരമില്ല. സ്ത്രീ ഇടയിൽ കടന്നു ശാസിച്ചു,
2: "ആട്ടെ, നമ്മുടെ കുഞ്ഞന്നായരെ വിളിക്കാം."
0: "ശരി." വീരാൻകുട്ടി റാന്തലുമായി നടന്നപ്പോൾ ആ സ്ത്രീ ഇറക്കി വെച്ച ഒരു പെട്ടിയിന്മേൽ കയറിയിരുന്നു. കുട്ടിയെയും പിടിച്ചിരുത്തി.
2: "എടാ ശങ്കു."
0: "ഓ,
2: സാധനങ്ങൾ ശ്രദ്ധിച്ചോ, ഉറക്കം തൂങ്ങണു."
0: "ഓ." ശങ്കു സാമാനങ്ങളുടെ അടുത്തേക്ക് നീങ്ങി ഒരു കോട്ടമതിൽ പോലെ അങ്ങനെ നിന്നു.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഇപ്പോൾ സ്മൃതിമധുരം. ഇന്ന് സ്മൃതിമധുരത്തിൽ ചില നാടുകളുടെ നാമങ്ങൾ നെയ്തു ചേർത്ത ഗാനങ്ങൾ കേൾക്കാം. ദേശങ്ങളുടെ പേരുകൾ പൂത്തുലയുന്ന ചില ഗാനങ്ങൾ. ആദ്യ ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. രചനയും സംഗീതവും ശ്രീകുമാരൻ തമ്പി.

0: പൊളിക്കണം.
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മോഹിനിയാട്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് P. ജയചന്ദ്രൻ.

0: ഇന്ന് സ്മൃതി മധുരത്തിൽ ചില നാടുകളുടെ നാമങ്ങൾ നെയ്തു ചേർത്ത ഗാനങ്ങളാണ് കേട്ടത്. സ്മൃതി മധുരം സമാപിച്ചു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
0: ആകാശവാണി
3: യോഗ സൗഖ്യം.
5: ഇന്നീ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
6: പവനൻ എന്നാൽ വായു. വായുവിനെ സഹായിക്കുന്ന ആസനമാണ് പവനമുക്താസനം. ചെയ്യുന്ന വിധം: മലർന്നു കിടക്കുക, വിശ്രമിക്കുക, ശരീരവും മനസ്സും ആസനം ചെയ്യുവാൻ തയ്യാറാകുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക, വലതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് കണങ്കാലിന് താഴെ വയ്ക്കുക, ശ്വാസം വിട്ടുകൊണ്ട്

0: തല ഉയർത്തി നെറ്റി മടക്കിയ കാൽമുട്ടിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക. കാലുകളും കൈകളും പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം 5-6 തവണ ആവർത്തിച്ചതിന് ശേഷം ഇടത് കാലും ഇതുപോലെ തന്നെ ചെയ്യുക. തുടക്കത്തിൽ ഓരോ കാലും, അതിനുശേഷം 2 കാലും ഒരുപോലെ ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ ആസനത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശോധിക്കാം. 1, കാലുയർത്തുക. 2, കാല് മടക്കുക. 3, കൈകൊണ്ട് മടങ്ങിയിരിക്കുന്ന കാലിന്റെ മടമ്പിൽ പിടിക്കുക. 4, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. 5, കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി തറയിൽ വയ്ക്കുക. 6, കൈകൾ വിട്ട് നിലത്ത് വയ്ക്കുക. 7, കാലുകൾ ഉയർത്തുക. 8, കാലുകൾ താഴ്ത്തി വന്ന രീതിയിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കുക. പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തുവിട്ടാണ് സാധാരണ നാം എല്ലാവരും പരിശീലിക്കുന്നത്. പക്ഷേ പവനമുക്താസനത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. മലർന്നു കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തി, അതായത് കുംഭകാവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തി കാലിൽ മുട്ടിക്കുക. ശ്വാസം വിടണമെന്ന് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം ശ്വാസം ഉള്ളിൽ നിർത്തി പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വസന വ്യവസ്ഥയെ സഹായിക്കുന്ന ഡയഫ്രം നന്നായി പ്രവർത്തിക്കുന്നു. ആമാശയത്തിലെ വായുവിനെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്നു. പവനമുക്താസനത്തിന്റെ വ്യത്യസ്തങ്ങളായ ചില മുറകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കാലുകൾ മടക്കി പവനമുക്താസനത്തിൽ എത്തിയതിന് ശേഷം മുമ്പോട്ടും പുറകോട്ടും ശരീരത്തെ ചലിപ്പിക്കുക, വശങ്ങളിലേക്ക് ശരീരത്തെ ഉരുട്ടുക. ഇപ്രകാരം ചെയ്യുന്നത് വഴി നട്ടലിനും വാരിയലിനും നല്ല മസാജ് കിട്ടുകയും അവിടെയുള്ള വായു സഞ്ചാരം സുഗമമാവുകയും ചെയ്യുന്നു. ഒപ്പം അരക്കെട്ട് ബലപ്പെടും. പവനമുക്താസനം പ്രാണമയ കോശങ്ങളെ ബലപ്പെടുത്തുന്നു. പ്രാണൻ ജീവന്റെ ആധാരശിലയാണ്. യോഗയും പ്രാണനും ഒന്നു തന്നെയാണ്.
1: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രാസലീല എന്ന ചിത്രത്തിൽ യേശുദാസും മാണി ജയറാമും പാടിയത്. ഗാനരചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നവഭാരത വികസനത്തിന്റെ 12 വർഷങ്ങൾ. രണ്ടായിരത്തി 2047 വികസിത ഭാരതം. ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അശ്രാന്ത പരിശ്രമം ആരംഭിച്ചിട്ട് 12 വർഷങ്ങൾ പൂർത്തിയാകുന്നു. സമസ്ത മേഖലയിലും ഇന്ത്യയുടെ വിപ്ലവകരമായ മുന്നേറ്റത്തിനാണ് കഴിഞ്ഞ 12 വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഈ യാത്ര കേവലം ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, മറിച്ച് നവഭാരതം

0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സമഗ്രമായ മുന്നേറ്റം കൂടിയായിരുന്നു. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരെ വികസനത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തികളായി അംഗീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരിഷ്കാരങ്ങൾ. സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ്, ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനം, ഏവരുടെയും പ്രയത്നം, ഏവരുടെയും വിശ്വാസം, ഈ മന്ത്രത്തിലൂന്നി വികസനത്തിന്റെ ആനുകൂല്യങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വ്യക്തിയിലേക്കും എത്തിക്കാൻ നൂതന പദ്ധതികളിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വികസനം അളക്കപ്പെടുന്നത് അവിടുത്തെ ഏറ്റവും ദരിദ്രനായ പൌരന്റെ ജീവിത നിലവാരം നോക്കിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ദരിദ്രജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ വിപ്ലവകരമായ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയത്. ഏറ്റവും പ്രധാനമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആരംഭിച്ച് നിലവിലും തുടരുന്ന ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. രാജ്യത്തെ 81 കോടിയിലധികം ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോഗ്രാം ധാന്യം പൂർണ്ണമായും സൌജന്യമായും ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് സാധാരണക്കാരെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇന്ന് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പദ്ധതി വഴിയാണ്. കേവലമൊരു ശുചിത്വ പരിപാടി എന്നതിനപ്പുറം സ്ത്രീകളുടെ അന്തസ്സും ജനങ്ങളുടെ ആരോഗ്യവും സംരക്ഷിച്ച ജനകീയ മുന്നേറ്റമാണ് സ്വച്ഛ് ഭാരത് മിഷൻ. രാജ്യത്തുടനീളം 12 കോടിയിലധികം ശൌചാലയങ്ങളാണ് പദ്ധതി വഴി നിർമ്മിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് ബാങ്കുകളിൽ നിന്ന് ഈടില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് പ്രവർത്തന മൂലധനം ലഭ്യമാക്കുന്ന PM സ്വനിധി പദ്ധതി കോടിക്കണക്കിന് ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമായി മാറി. സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലും രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2015 വെറും 32.21% രാജ്യത്തെ സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ 2025 ആയപ്പോഴേക്കും 64.3% ആയി ഉയർന്നു. ഇന്ന് 94 കോടിയിലധികം പേർ രാജ്യത്ത് ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താവാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CV ജയമണി.
1: സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ പ്രയാസ് എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചത് പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അനുവദിക്കുന്ന PM ജൻധൻ പദ്ധതികളിലൂടെയാണ്. അതിന്റെ പ്രയോജനം സാധാരണക്കാരിൽ എത്തിച്ചത് സർക്കാർ പദ്ധതികളുടെ പ്രയോജനം നേരിട്ട് പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ പാചകവാതക കണക്ഷനുകളും വൈദ്യുതിയും ശുദ്ധജലവും മോദി സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിച്ച പദ്ധതികളായി മാറി. വെളിയിട വിസർജ്യ മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷക്കണക്കിന് ശുചിമുറികളാണ് ഗ്രാമീണ തലത്തിലും നഗരപ്രാന്തങ്ങളിലും മോദി സർക്കാർ ഈ കാലയളവിൽ നിർമ്മിച്ചു നൽകിയത്. സ്വാശ്രയശീലം സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭര ഭാരത പദ്ധതി എന്നിവ വികസന ഭാരത ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടിയായി മാറുകയായിരുന്നു. ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കോവിഡ് മഹാമാരിക്കെതിരെ ഭാരതം വാക്സിൻ നിർമ്മിച്ച് പ്രതിരോധം സൃഷ്ടിച്ചത്. സ്വയം പ്രതിരോധിക്കുക മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്ക് വാക്സിൻ നൽകി അവരെയും മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഡിജിറ്റൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഈ വ്യാഴവട്ടക്കാലം കൊണ്ട് മോദി സർക്കാരിന് കൈവരിക്കാൻ സാധിച്ചത്. UPI പോലുള്ള നവീന സാമ്പത്തിക സംവിധാനത്തിലൂടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഭാരതം ലോകത്തിന് മാതൃകയായി മാറുകയായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖ പദ്ധതികൾ എന്നിവ സമാനതകളില്ലാത്ത സൗകര്യമാണ് സാധാരണക്കാർക്ക് ലഭ്യമാക്കിയത്.
0: ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിന്റെ കരുത്ത്. അതുകൊണ്ടുതന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 2014 മുതൽ ആരോഗ്യമേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇതിന് ഉദാഹരണമാണ്. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്നു. രാജ്യത്തെ എയിംസുകളുടെ എണ്ണം 23 ഉയർന്നതും 12 വർഷം കൊണ്ട് അലോപ്പതി മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 818 വർദ്ധിച്ചതും എടുത്തു പറയേണ്ടതാണ്. സാധാരണക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന രാജ്യത്തെ ജനങ്ങൾക്ക് ഏകദേശം 40,000 കോടി രൂപയാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച വീടുകളിൽ 3 കോടിയിലധികം വീടുകൾ സ്ത്രീകളുടെ പേരിൽ മാത്രമായോ അല്ലെങ്കിൽ സംയുക്തമായോ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജൻധൻ അക്കൌണ്ടുകളിൽ 55% സ്ത്രീകളുടേതാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അഥവാ സ്റ്റെം വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 43% ഉയർന്നു. സൈനിക സ്കൂളുകളിലും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ചുകൾ ഇക്കാലയളവിൽ പ്രവേശനം നേടി. ഇതിലൊക്കെ ഉപരിയായി പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന ചരിത്രപരമായ നിയമനിർമ്മാണം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയതും എടുത്തു പറയേണ്ടതാണ്. രാജ്യത്തിന്റെ അടിത്തറയായ കാർഷിക മേഖലയിലും ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നിർണായക നടപടികൾ കൈക്കൊണ്ടു. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി ഇരട്ടിയായി. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ 90 ദശലക്ഷം മെട്രിക് ടണ്ണിന്റെ വർധനയുണ്ടായി. ഇന്ന് പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ 1-ാം സ്ഥാനത്താണ്. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ഉറപ്പാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ 2025 ഡിസംബർ വരെ 7.57 കോടി കർഷകർക്കായി 10 ലക്ഷം കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്തത്. കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ലക്ഷ്യമിട്ട് 2026 ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കും. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിലൂടെ കർഷകർക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ ലഭ്യമാക്കുന്നു. 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകളും വിതരണം ചെയ്തു. ഇതാണ് സമയം, ഇത് തന്നെയാണ് ശരിയായ സമയം, ഇത് ഇന്ത്യയുടെ വിലയേറിയ സമയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കൾക്ക് നൽകിയ ഈ മന്ത്രം പുതിയ തലമുറയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾ കേവലം ജോലി അന്വേഷിക്കുന്നവരല്ല, മറിച്ച് ജോലി നൽകുന്ന നൂതനാശയ ഉപജ്ഞാതാക്കളായി മാറിക്കഴിഞ്ഞു. ലോകത്തെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി ഇന്ത്യ മാറിയത് ഇതിന്റെ തെളിവാണ്. വിദ്യാഭ്യാസ രംഗത്ത് 34 വർഷത്തിനു ശേഷമാണ് രാജ്യം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്. ഭാരതത്തെ ആഗോള വിജ്ഞാന സൂപ്പർ പവറാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സ്കൂൾ കുട്ടികളിൽ ശാസ്ത്രാഭിമുഖ്യവും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്തുടനീളം 10,000 അഡൽറ്റ് ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ.
2: വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളിൽ ഏറ്റവും സമുന്നമായത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം തന്നെയാണ്. പഴയ 10+2 സമ്പ്രദായത്തിന് പകരം 5+3+3+4 എന്ന പുതിയ പാഠ്യപദ്ധതി ഘടന അവതരിപ്പിച്ചു. ഇത് കുട്ടികളുടെ അടിസ്ഥാനപരമായ വികസനത്തിനും വൈജ്ഞാനിക വളർച്ചയ്ക്കും മുൻഗണന നൽകി. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് നൽകുന്ന ബഹുമുഖ പഠനവും പഠനത്തെ തൊഴിൽ നൈപുണ്യവുമായി ബന്ധിപ്പിക്കുന്ന നൈപുണി വികസനവും പ്രായോഗികതയിലെത്തി. വിദ്യാഭ്യാസ രംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഗവേഷണ സൗകര്യങ്ങൾ, ഡിജിറ്റൽ പഠനമാർഗങ്ങൾ, മികച്ച സർവകലാശാലകളുമായുള്ള സഹകരണം എന്നിവ കേവലം വാക്കുകൾക്കപ്പുറമുള്ള പ്രായോഗികതയായി. വിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചു ചാട്ടത്തോടൊപ്പം വളർന്ന നമ്മുടെ രാജ്യത്തെ മറ്റൊരു മേഖലയാണ് സ്റ്റാർട്ടപ്പ് രംഗം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി നമ്മുടെ രാജ്യത്തെ ലോകത്തെ തന്നെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റി. ഇന്ന് 2 ലക്ഷത്തിലധികം DPIIT അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. 2014 $1 ബില്യൺ മൂല്യമുള്ള കമ്പനികളായ വെറും 4 യൂണിക്കോണുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 120 യൂണിക്കോണുകൾ നിലവിലുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നവേഷൻ രംഗത്തെ വളർച്ച. ഇന്നവേഷൻ സംസ്കാരം വളർത്തിയെടുക്കാൻ നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അടൽ ഇന്നവേഷൻ മിഷൻ വലിയ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കി. സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിൽ ശാസ്ത്രീയ കൗതുകവും നൂതന ആശയങ്ങളും വളർത്താൻ 10,000 അടൽ ടിങ്കറിംഗ് ലാബുകൾ തുടർന്നു. അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ വഴി സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും വഴികാട്ടലും നൽകി വരുന്നു. മെന്റർ ഓഫ് ചേഞ്ച് എന്ന പദ്ധതി വഴി പരിചയ സമ്പന്നരായ ആളുകളെ വെച്ച് യുവസംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പദ്ധതി നിലവിലുണ്ട്. ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷകളിലും ഇന്നവേഷൻ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കും.

0: പഠിപ്പിക്കാൻ ഭാഷാ ഇൻക്ലൂസീവ് പ്രോഗ്രാം പോലുള്ളവയും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്.
1: ആഗോളതലത്തിൽ പല സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണ്. നാണയപ്പെരുപ്പം കുറഞ്ഞ നിരക്കിൽ നിലനിർത്താൻ കഴിഞ്ഞതിന്റെ ഗുണം രാജ്യത്തെ ദരിദ്ര മധ്യവർഗ കുടുംബങ്ങൾക്കാണ് ലഭിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുക അഥവാ ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന നയം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വിപ്ലവകരമായ UPI. ലോകത്തെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി നഗരങ്ങളിലെ അർഹരായ ഗുണഭോക്താക്കൾക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. ആദായ നികുതി നിയമം പരിഷ്കരിച്ചതും വീട് വാങ്ങുന്നവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആക്ട് അഥവാ റെറ പാസാക്കിയതും ശ്രദ്ധേയം തന്നെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈജുമോൻ CS.
2: 2012-13 11-ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഇത് 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. മൊത്തം GDP 4.3 trillion എത്തി. ഇത് ഒരു വെറും 1.9 trillion മാത്രമായിരുന്നു 2012-13. അതായത് ഏകദേശം 2.3 trillion വളർച്ചയാണ് നമുക്ക് ഈ ദക്കലുണ്ടായിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടർ വളരെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് കണ്ടത്. GST പോലെയുള്ള വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റായി മാറി. പല പ്രദേശങ്ങളിൽ പല ടാക്സ് എന്നുള്ളത് മാറി ഒറ്റ ടാക്സിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിനെ പിന്നീട് പരിപോഷിപ്പിച്ച് GST 2.0 അടുത്ത കാലത്ത് കൊണ്ടുവരികയും അത്

0: പറഞ്ഞാൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള വളർച്ചയും സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളും ഇന്നോവേഷനും ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിൽ ധനക്കമ്മിയും റവന്യൂ ഡെഫിസിറ്റ് ഉൾപ്പെടെയുള്ളത് വളരെ കുറയ്ക്കാനും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾക്കെടുത്തിക്കൊടുത്തുള്ള വികസനം സാധ്യമാക്കാനും കഴിഞ്ഞു.
1: സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. യോഗയ്ക്ക് ആഗോള പ്രാധാന്യം കൈവന്നതും മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ ലോകശ്രദ്ധ നേടിയതും അയൽപക്കമാദ്യം എന്ന നയത്തിലൂടെ അയൽ രാജ്യങ്ങളുമായുള്ള സൌഹൃദവും എന്നാൽ ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ശക്തമായ പ്രതികരണവും G20 ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമാക്കിയതും പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെ. അതെ, കഴിഞ്ഞ 12 വർഷത്തെ നേട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതാണ്. രാജ്യം ഇന്ന് വികസനത്തിന്റെ പുതിയ യുഗത്തിലാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ ആഗോളതലത്തിൽ ഭാരതം സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വികസിത ഭാരതം അറ്റ് 2047, ഈ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. വരും തലമുറയ്ക്ക് സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാരതം സമ്മാനിക്കാനായുള്ള ഈ വികസന യാത്രയിൽ നാം ഓരോരുത്തർക്കും പങ്കാളിയാവാം. വാർത്താതരങ്ങിനി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് ലിൻസ സിറാജ്. വാർത്താതരങ്ങിനി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആകാശവാണി, സമയം 9:15.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
4: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
5: മാഡം പറഞ്ഞതുപോലെ ശിവൻ കുടുംബത്തിലെ സംവിധായകരുടെ ഇടയിലാണ് മാഡം പോയി കല്യാണത്തിന് ശേഷം ചെന്ന് എത്തിപ്പെട്ടത്. ഭർത്താവ് സഞ്ജീവ് ശിവൻ, സഹോദരങ്ങളായ സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ എല്ലാവരും പ്രശസ്ത സംവിധായകരാണ്. അപ്പൊ വീട്ടിലെ ചർച്ചകൾ മിക്കവാറും സിനിമയെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ ആയിരിക്കണം.
6: ഇല്ല
5: ഇല്ല, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
6: നമ്മുടെ മുഴുവൻ ആര് ചീട്ടില് ആരെന്നെ തോപ്പിക്കണം, ഇന്ന് എന്ത് കളി കളിക്കണം, ഇന്ന് ഭക്ഷണത്തിന് എന്താ, ഇന്ന് മധുരം ഒന്നും ഇല്ലേ, ഇത് ഫുൾ ഫുഡ് വിശേഷം. അതും പിന്നെ അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്തു അത് ചെയ്തു, പിന്നെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് എന്ത് നടന്നു അത്. പിന്നെ ബേസിക്കലി ആ ടൈം ബോണ്ടിങ് ടൈമാണ്, കാണുമ്പോ ഒക്കെ ബോണ്ടിങ് ടൈം. അപ്പൊ ആ സമയത്ത് നമ്മള് കൊറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അപ്പം എവിടുന്ന് നമ്മള് പിരിഞ്ഞു അപ്പൊ തൊട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും നമ്മൾ ഫാമിലി വിശേഷം, അത് അപ്പച്ചി എല്ലാം കഥകളൊക്കെയാണ്. സിനിമേന്റെ വളരെ ചുരുക്കം, അടുത്ത പ്രോജക്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് തരാം വായിക്ക് എന്ന് പറയും സഞ്ജീവ് ഏട്ടൻ. അല്ലെങ്കിൽ മുനു ഓനെ എന്നല്ലാണ്ട് സംഗീത് ചേട്ടനും സന്തോഷനും സഞ്ജീവ് ഏട്ടനും വിളിച്ചിട്ടില്ല. എന്റെ മോളെ എന്നാണ് എന്നെയും വിളിക്കുന്നത്. എന്റെ സിസ്റ്ററിനുണ്ട് സരിത ചേച്ചി, ഹൂസ് മാരിഡ് ടു ഉദയഭാനു അങ്കിളുടെ മോന് രാജീവ് ഉദയഭാനു. സരിത ചേച്ചി വരെ മോളെ എന്നാണ് വിളിക്കുന്നത്, എന്റെ മോളെ എന്നൊക്കെ പറയും. അപ്പൊ ആ വീട്ടിൽ അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ എന്തെങ്കിലും കാണണമെങ്കിൽ പോലും ചോദിക്കും, ഞാൻ ഇത് ചെയ്തു നീ ഒന്ന് നോക്കിയിട്ട് പറ അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലാണ്ട് വലിയ ഡിസ്കഷൻ ഒന്നും ഇല്ല. വലിയ ഡിസ്കഷൻ മുഴുവൻ കളിയും ചിരിയും ആഹാരത്തിലാണ്.
5: അതുകൊണ്ടാണ് കുട്ടികളി മാറാത്തത് എന്നാണ് മമ്മൂട്ടിയോട് പറയാം.
6: അതെന്താണോ എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വീട്ടിലത്തെ ക്വീൻ ബീ ആണ്. നാലാമ്പുള്ളവരുടെ ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ ആ ടോംബോയ് ഇവരുടെ കൂടെ പിടിച്ചു നിക്കണ്ടേ.
5: സന്തോഷ് ശിവൻ ഇന്ത്യ കണ്ട മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ വർക്കുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
6: അദ്ദേഹത്തിന്റെ വർക്ക് മാത്രമായിട്ടല്ല, പൊതുവെ ഐ എം എ ലവർ ഓഫ് ഫിലിംസ്. അപ്പൊ എനിത്തിങ്, നല്ലതാണെങ്കിൽ നല്ലതാ, ചീത്തയാണെങ്കിൽ ചീത്ത. ഇപ്പൊ സന്തോഷനും ചെയ്ത പടങ്ങൾ ചീത്തയതും ഉണ്ട്, അപ്പൊ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, 3-4 മാസം എന്റെ അടുത്ത് സംസാരിക്കാണ്ട് വരുന്നിട്ടുണ്ട് മോൻ വെറുപ്പിച്ചിട്ട്. പക്ഷേ ഹിസ് ഗുഡ് ഇൻ സിനിമാറ്റോഗ്രാഫി ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ ഓവറോൾ കോണ്ടന്റ് ഓഫ് എ ഫിലിം ആണ് നോക്കണേ. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് വർക്ക്, ഞാൻ വേറെ കുറേ ഫിലിം മേക്കേഴ്സിന്റെ വർക്ക് ഞാൻ റിലീസ് ചെയ്യും. അതിൽ പ്രസന്റേഷൻ സ്റ്റൈലിനെ കാട്ടും ഐ ബിലീവ് ഇൻ ദ കോണ്ടന്റ് ദ സബ്സ്റ്റൻസ്

0: സോ ഞാൻ വിശ്വസിക്കുന്ന എല്ലാം കൂടി മെർജ് ചെയ്യുമ്പോഴത്തേക്കാന്ന് ഒരു ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് സിനിമ. ഞാൻ ഭയങ്കര ഇമോഷൻസിലൊക്കെ ലവ് ആങ്കർ ഇമോഷൻസിൽ പോകുന്ന മാച്ചാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ആ പടം
1: ഇഷ്ടപ്പെടും. മലയാള സിനിമയിൽ ഇപ്പോൾ കൂടുതലായിട്ടും വനിതാ സംവിധായകരൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ, അപ്പൊ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സെറ്റിൽ ഇപ്പൊ 100-ൽ അധികം ആൾക്കാരെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ചിലപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ അനുസരിക്കും. സ്ത്രീ ആയതുകൊണ്ട് മാത്രം അത് വലിയ വില കിട്ടാതെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ മാഡത്തിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്?
0: സത്യസന്ധമായിട്ട് പറയണെങ്കിൽ സ്ത്രീയാണെന്നൊരു ഒരേ ഒരു റീസൺ കാരണം മാത്രം ഞാൻ ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ടിന് വരുന്നു. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ബാക്കിംഗ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് ഹി വാസ് ഹാൻഡ്ലിങ് ദ പ്രൊഡക്ഷൻ. പക്ഷേ ഒരു ലേഡി ആയിരുന്നു എന്നൊരു റീസൺ കാരണം മാത്രം എനിക്ക് അതിൻ്റെതായ രീതിയിൽ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ സപ്പോർട്ട്. സത്യം പറയാലോ, എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല, കേൾക്കാത്ത മാതിരി ഇരിക്കുക. ഞാനത് അങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ആവശ്യമില്ല, ഓവർ റൂൾ ചെയ്യും. സഞ്ജീവേട്ടൻ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ലൊക്കേഷനിൽ എവിടെയും കാണൂല, ബിക്കോസ് നീ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണം. ദാറ്റ് ഇറ്റ് ഈസ് യുവർ ബ്രെയിൻ, യുവർ ഐഡിയ, യുവർ തിങ്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും നാളെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയും അത് അങ്ങേര് കൈവച്ചിട്ട് അങ്ങേര് ചെയ്തതാണെന്ന്. അറ്റ്ലീസ്റ്റ് ലൊക്കേഷനിലുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ അറിയല്ലോ ഞാൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഞ്ജീവേട്ടൻ വരൂലായിരുന്നു, പക്ഷേ സഞ്ജീവേട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ സഞ്ജീവേട്ടന് മെസ്സേജ് അയക്കും, ഞാൻ പറയുന്ന സാധനം ഇന്നും എനിക്ക് തരുന്നില്ല മെസ്സേജ്, എനിക്ക് ദേഷ്യം വരുന്ന ഇതാ, എന്റെ കലിപ്പ് തീരുന്നില്ലേ, ഞാൻ ഇവിടെ മിക്കവാറും ഇവിടെ വളം വെക്കുന്നു. അപ്പൊ ചിക്ക് ചേട്ടൻ വരും. അപ്പൊ ഞാൻ ചിലപ്പോ പറയായിരിക്കും എനിക്ക് ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം. ഏ അതിന്റെ ആവശ്യമില്ല ചേച്ചി, അതൊക്കെ വേണ്ട, ഇത് ബോർ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ സഞ്ജീവേട്ടന്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സഞ്ജീവേട്ടന്റെ ഒരു എൻട്രി ഉണ്ട് നമ്മുടെ സിനിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഞ്ജീവേട്ടൻ എൻട്രി വന്ന് നേരെ വന്ന് മോണിറ്ററിന് മുമ്പിൽ, എന്താ ഷൂട്ട് ചെയ്ത മോനെ ഒന്ന് കാണിച്ചു താ എന്നൊക്കെ എഡിറ്ററുടെ അടുത്ത് പറയും. അപ്പത്തേക്ക് സഞ്ജീവട്ടൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് ചുറ്റിവെറ്റ് നിൽക്കും, നമ്മളെ വരെയില്ലല്ലോ. വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സഞ്ജീവട്ടൻ ഉടനെ പറയാം, ഇത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഷോർട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, ഇത് ഈ സീൻ അല്ലേ, അത് ബ്യൂട്ടിഫുൾ ഐഡിയ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതല്ലേ ഞാനും പറഞ്ഞത്, ഇതെന്നാ ഞാൻ പറഞ്ഞേക്കൂല. എന്റെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഉമേഷ് എന്ന് പറഞ്ഞു, ചേച്ചി വിട്ടേക്ക് വിട്ടേക്ക്, ചേച്ചിക്ക് കാര്യം കിട്ടിയാൽ മതിയില്ലേ, നമുക്ക് കാര്യം നടന്നാൽ മതിയില്ലേ, ഇനി വിട്ടേക്ക്. എന്നാലും ഉമേഷ് ഞാൻ പറഞ്ഞ സാധനം ഏറ്റില്ല. സഞ്ജീവേട്ടൻ പറഞ്ഞപ്പോ എന്തൊരു ബ്യൂട്ടിഫുൾ ഐഡിയ, ഇതെന്താന്ന്. പല തവണ ഞാൻ ഈ ഇഷ്യൂ ഫേസ് ചെയ്തു ഷൂട്ടിങ്ങിന്റെ സമയത്ത്. പിന്നെ ഉമേഷിന്റെ വക ഒരു പുതിയൊരു സ്ലോഗന്, ബുദ്ധം ശരണം ഗച്ഛാമി. ഞാനൊക്കെ ചിലപ്പോ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ എറിയാൻ പോകുമ്പോ ബുദ്ധം ശരണം ഗച്ഛാമി എന്നായിരുന്നു.
1: ഇപ്പോ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കോൾ ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് സംവിധാനം ചെയ്ത അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഒരു വലിയ ഉത്തരവാദിത്തമായിരിക്കുമല്ലോ,
0: വളരെ
1: സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ യുദ്ധമുഖത്തെ കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് ആ പ്രൊജക്ടിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നത്?
0: എനിക്ക് ആസ് എ ആർമി ഓഫീസേഴ്സ് ഡോട്ടർ പേട്രിയോട്ടിസം ഇസ് ഇൻ മൈ ബ്ലഡ്. എന്തെങ്കിലും എന്റെ നേഷന്റെ പറ്റിയിട്ടോ എന്തെങ്കിലും അഗെയിൻസ്റ്റ് മൈ ഫ്ലാഗ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രക്തം തിളയ്ക്കും, ഞാൻ ഭയങ്കര വയലന്റ് ഒക്കെ. അപ്പം ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് എനിക്ക് ഈ പടം ചെയ്യാനുള്ള അവസരം കിട്ടിയത് നമ്മളെ തന്നെ സോയിലിന്റെ നേവി ചീഫ് ഉണ്ടായിരുന്നു ഹരികുമാർ സർ, അഡ്മിറൽ ഹരികുമാർ. ഹി വാസ് റിയലി റീവാമ്പിങ് ദ എൻറ്റയർ നേവി, അതിന്റെ സ്ലോഗൻ, യൂണിഫോം. He's the actually the brainwave behind the modern mechanization of Indian Navy and things like that. Appam adeham ee ella changes nadathaneinte kootathil ivarude oru anthem undanu which was from independence le kittiya saadhana 1947 le undarna saadhana. Appo pullikaran vilichittu choichu ingane Sanjeev, we want to do something like this, do you have any idea, do you have any vision or not. അങ്ങനെ സഞ്ജീവേട്ടൻ ഒരു ഐഡിയ കൊടുത്തതാണ്, വൈ ഡോണ്ട് വി ഹാവ് എ ന്യൂ ആൻതം, ബിക്കോസ് ഇവർക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവ്സ് ഉണ്ട്, ഇവരുടെ എക്സിബിഷൻസ് ഉണ്ട്, ഇന്ത്യൻ നേവി കുറെ ഈ ഫോറിൻ ടൂർസ് എല്ലായിടത്തും പോകുമ്പോഴത്തേക്ക് പഴയ പാട്ട് പ്ലേ ചെയ്യുന്നതിന്റെ കാട്ടും നല്ല ഇപ്പത്തെ ട്രെൻഡി ആയിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പോസ് ചെയ്താന്ന് ശങ്കർ ആസാൻ ലോയും. ഇറ്റ് ഈസ് മോർ ലൈക്ക് ആ സമയത്ത് ടോപ്പ് ഗൺ ഇറങ്ങിയതായിരുന്നു. അപ്പൊ ആ ടോപ്പ് ഗണ്ണിന്റെ ആ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് പോകുന്ന ആ വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വിഷ്വൽസ് യു ക്യാൻ എവർ ഇമാജിൻ പിന്നെ വി ഹാഡ് ലോഡ് ഓഫ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണമായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം എടുത്തു നമുക്ക് അത് കംപ്ലീറ്റ് ഷൂട്ട്
1: ചെയ്യാം. അതിൽ തന്നെ ഇന്ത്യൻ നേവിയുടെ പക്കലുള്ള വമ്പൻ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, പോർ വിമാനങ്ങൾ, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അത്. കാണുമ്പോൾ തന്നെ പറഞ്ഞ പോലെ രോമാഞ്ചമൊക്കെ വരും.
0: അതെ, നമ്മൾ പിന്നെ കുറെ പോർട്സിന്റെ റെക്കി ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നമുക്ക് സെക്യൂരിറ്റി, നമ്മളിപ്പോ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു. പിന്നെ അതേമാതിരി ഷിപ്സ് കിട്ടണമായിരുന്നു. ടുക്ക് അസ് വൺ ഇയർ ടു ഷൂട്ട്. അത്
1: അതിലൊക്കെ പോവാൻ പറ്റിയോ?
0: ആ, എല്ലാത്തിലും ഈ ഷിപ്പ് ടു ഷിപ്പ് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് ഒരു 250 കിലോമീറ്റർ സ്പീഡിലാണ് രണ്ട് ഷിപ്പ് ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി പോകുമ്പോൾ ഒരു ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലോട്ട് വരുന്ന ഒരു, ഐ ഫോർഗോട്ട് ദ വേർഡ് ഫോർ ഇറ്റ്. അത് വെറും ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, സഞ്ജുവേട്ടാ ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തെ കിട്ടൂല. സഞ്ജുവേട്ടാ പറഞ്ഞു, എനിക്ക് 3 മക്കളാണ്, നീ വല്ലതും വെള്ളത്തിലത്ത് പോയാൽ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞാൻ പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, അവരുടെ പ്രിക്കോഷൻസ് ഉണ്ട്. 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ പ്ലീസ് തടസ്സം പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ കിട്ടി. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു പ്ലസ് പോയിന്റ്സും ഉണ്ട്. യു എൻജോയ് ദ ഷൂട്ടിംഗ്. ദർ ഇസ് എല്ലാ പ്രൊഫഷനിലും ഉണ്ട്, പ്ലസ് പോയിന്റ്സും ഉണ്ട്, മൈനസ് പോയിന്റ്സും ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഹൗ ടു ടാക്കിൾ ഇറ്റ്, ഹൗ ടു ബി ഡിസ്കണക്റ്റഡ് വിത്ത് ദാറ്റ്, ഹൗ ടു എൻജോയ് യുവർ എവറി എക്സ്പീരിയൻസ്, അത് അതിലാണ് നീ സന്തോഷം കണ്ടെത്തണ്ടേ എന്നാണ് പറയാം.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഫിലിം അച്ചപ്പാസ് ആൽബം NFDC വേണ്ടി ചെയ്തത്. അതില് എനിക്ക് രണ്ട് പാട്ട് എന്റെ ഫേവറേറ്റാ. ഒന്ന് വന്ന് ഓണം, ബിക്കോസ് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സംസ്കാരം അതിൽ. ആ പടത്തിൽ ഇഫ് യു നോട്ടീസ്, ആ പാട്ടിൽ ഞാൻ രണ്ട് വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പത്തെ ഓണം, ആണുങ്ങൾ തിരുവാതിര കളിക്കുന്നു, നമ്മൾ കോളനിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ഇലയിൽ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സെൽഫി എടുക്കുന്നു, അത്തപ്പൂ ഒരു പേരനിടുന്നു, അങ്ങനെയൊക്കെ. നമ്മൾ അതിന്റെ കോൺട്രാസ്റ്റ് നമ്മളെ 85 ഓണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ തിരുവാതിര കളി കളിക്കുന്നു, നമ്മൾ ഒത്തപ്പൂടുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഫാമിലി റിയൂണിയൻ ആയിരുന്നു, പക്ഷെ ഇപ്പം ഇറ്റ് ഇസ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ ആ കോൺട്രാസ്റ്റ് ഞാൻ കാണിച്ചു. പക്ഷെ എന്റെ ബ്യൂട്ടിഫുള്ളി കമ്പോസ് സോങ് ആണ്, ഗുൽരാജ് സിംഗ് ആണ്. ഗുൽരാജ് സിംഗിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഓണം അറിഞ്ഞൂട കേരള എന്താന്ന് പറഞ്ഞിട്ട്, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം പറഞ്ഞു, ഐ എം ദെയർ നോ, ഐ വിൽ ടെൽ യു വാട്ട് ഐ നീഡ് ഫ്രം ഓണം. ദർ ആർ സെർട്ടൺ തിങ്സ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓണം. അത് ആ പാട്ടിന്റെ ലിറിക്സിൽ വേണം. അതുകൂടാതെ അതിന്റെ മ്യൂസിക്കിൽ ഐ വോണ്ട് ദീസ് ഡ്രംസ്, ഐ വോണ്ട് ദീസ് തിങ്സ്. പുള്ളിക്കാരൻ ഇന്നേ വരെ കേരളത്തിൽ വന്നിട്ടില്ലായിരുന്നു, പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ ആ ഓണം സോങ് കമ്പോസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് ഐ ലവ്. അത് പടം കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, എൻ്റെ മോൻ പാടിയ ഒരു പാട്ട്. അത് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോ തന്നെ 1 മില്യൺ വ്യൂസ് ആയി.
1: നമുക്ക് ഈ പാട്ട് കേൾക്കാം, തിത്തിട്ടാരോ.
0: യെസ്,
1: രചന നിർവഹിച്ചിരിക്കുന്നത് BK ഹരിനാരായണൻ.
0: BK ഹരിനാരായണൻ
1: പാടിയിരിക്കുന്നത് ഹരിചരണും അപർണ രാജീവും ചേർന്ന്.

0: അറ്റ് പ്രസന്റ് എന്തൊക്കെയാണ് മാഡം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ്?
1: ഇപ്പം ഞാൻ ഡയറക്ട് ചെയ്യണു, പിന്നെ സഞ്ജീവ് ഏട്ടൻ പടം ഡയറക്ട് ചെയ്യണു. അപ്പം നമ്മൾ റോൾ റിവേഴ്സൽസ് ആണ്. ഞാൻ ഡയറക്ട് ചെയ്യുമ്പോൾ സഞ്ജീവ് ഏട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും, സഞ്ജീവ് ഏട്ടൻ ഡയറക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും ഡയറക്ട് ചെയ്യാറുണ്ട് പ്രോജക്ട്സ് എന്നാൽ. അങ്ങനെയാണ് കോൾ ഓഫ് ദി ബ്ലൂ വാട്ടേഴ്സ്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ടൊരു ഗോഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തു, നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഡയറക്ട് ചെയ്തത്. അങ്ങനെ ഒരുമിച്ച് നമ്മൾ കുറെ പടങ്ങൾ ഡയറക്റ്റും ചെയ്യാറുണ്ട്, പ്രൊഡക്ഷനും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് ഒരു കൊറിയൻ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമാണ്. സഞ്ജീവ് ഏട്ടൻ കുറെ നാൾക്ക് അപരിചിതന് ശേഷം ഇപ്പോഴാണ് ഒരു നല്ലൊരു ഹൊറർ കോമഡി ആയിട്ട് വരാൻ പോണു. അതിന്റെ പ്രൊഡക്ഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യണു. അല്ലാണ്ട് ഞാനൊരു ഹിന്ദിയിൽ ഒരു പടം ചെയ്യുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരെ വെച്ചിട്ടാണ്, പക്ഷെ ഒരു വലിയ ആളെ വെച്ചിട്ടാണ് അത് ഡയറക്ട് ചെയ്യാൻ പോണു. അത് ആക്ച്വലി ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു മൈ പേരൻസ്, മൈ അങ്കിൾ ആൻഡ് ഓൾ ഹു വാസ് ഇൻ ദി ആർമി. ഇറ്റ്സ് എ ഡിഫൻസ് സ്റ്റോറി. ബേസിക്കലി എനിക്ക് വലിയ ഈ ആഗ്രഹമൊന്നുമില്ല, ഓ ഞാൻ വലിയ ഡയറക്ടർ ആവണം, അതൊക്കെ സഞ്ജീവേട്ടൻ പുഷ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന. ഐ വുഡ് ഓൺലി പ്രിഫർ ടു സീ സഞ്ജീവേട്ടൻ ആസ് എ ഡയറക്ടർ. പക്ഷേ സഞ്ജീവേട്ടൻ ആണെങ്കിൽ എന്നെ പുഷ് ചെയ്യും, യു ഡൂ ദിസ് യു ഡൂ ദിസ്. എന്റെ ഒരു ആഗ്രഹം ഓൺലി ടു ഫിലിംസ് ആണ്. ഒന്ന് റൊമാൻറ്റിക് സിനിമ, ഞാൻ ഭയങ്കര ഡൈ ഹാർഡ് റൊമാൻറ്റിക് വുമൺ ആണ്. എന്റെ മോൻ എപ്പോഴും പറയും, അമ്മ അമ്മ റൊമാൻസ് വിചാരിക്കുന്ന മാതിരി ചെയ്യാൻ, അമ്മ എന്നെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമയൊക്കെ എടുക്കുന്നു പറയാൻ. ആ മോനെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമ എടുക്കണം. രണ്ടാമത്തെ ആസ് എ ട്രിബ്യൂട്ട് ടു മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ, എനിക്കൊരു ആർമി ഒരു ഡിഫൻസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഹിന്ദിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ആ മാഗ്നിറ്റ്യൂഡിൽ ചെയ്യണമെങ്കിൽ, ആ ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ അത് ഹിന്ദിയിലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ഡൺ, ഡിസൈഡഡ് ഇൻ ദസ് തിങ്. അത് രണ്ടുമാണ് എന്റെ മെയിൻ ലൈഫ്. ബാക്കി എല്ലാ സഞ്ജീവേട്ടന്റെ ഫിലിംസ്

0: എക്സിക്യൂട്ട് ചെയ്യണം എന്നേ ആഗ്രഹമുള്ളൂ.
1: അപ്പോ മാഡം ഈ പലവിധ റോളുകളിൽ ഇപ്പോ ഒരുപാട് നാളായല്ലോ, ഇപ്പൊ പല മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും മാക്സിമം സന്തോഷം അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സന്തോഷവതിയായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് വിചാരിക്കുന്നത്?
0: ആക്ച്വലി എനിക്ക് ഏത് വർക്കിലാണ് ഇൻവോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ഇസ് ക്രിയേറ്റീവ് ഐ ലവ് ഇറ്റ്, ഭയങ്കര ഇഷ്ടമാണ്. അത് ഈവൻ എക്സിക്യൂഷൻ, ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ സഞ്ജീവട്ടം പറയും സ്റ്റോറി കേൾക്കാൻ ഇരിക്ക്, എന്റെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ, ഇത് ഇതാ ഈ സീനിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ വെനി ഓൺ ഡൂയിങ് ഇറ്റ്, അതിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് എക്സിക്യൂഷനിലും ഹാപ്പിനെസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വെൻ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ചുമ്മാ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുമിച്ചൊന്ന് ഇരുന്നാൽ മാത്രം മതി, ആ ഒരു മൂമെന്റ്. നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾക്ക് ടി വി കാണണായിരിക്കും, ഞാൻ ഇല്ല ഇല്ല ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും, മൂന്ന് മക്കളും ഫുൾ ടൈം കൂടെ ആ സമയത്ത് ആ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു മൂമെന്റ് ഓഫ് ഹാപ്പിനെസ് ഇസ് മൈ അൾട്ടിമേറ്റ് തിങ്. ഒരു കുട്ടി അടുത്തില്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ട്. എന്റെ മൂത്ത മോൻ ഇപ്പം എഞ്ചിനീയറിങ് ചെയ്യുക ബാംഗ്ലൂരിൽ, അപ്പം അടുത്തില്ല ഒരു നല്ലൊരു ഒക്കേഷനിൽ ഇല്ലെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു എംപ്റ്റിനെസ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സാധന. ബേസിക്കലി ഐ എം മോർ ഓഫ് എ ഫാമിലി പേഴ്സൺ, ഐ ലൈക്ക് പീപ്പിൾ അറൌണ്ട് മീ, ഐ ലവ് ഡൂയിങ് ക്രിയേറ്റിംഗ് തിങ്സ്, ദാറ്റ് ഇസ് മൈ ബേസിക് ഹാപ്പിനെസ്. അത് ഐ ല് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലാണ് ഹാപ്പിനെസ്.
1: ഇപ്പോ ഈ മേഖലകളിലല്ലാതെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള നിലയ്ക്ക് എന്തായാലും പാട്ട് പാടാൻ ഒരു താല്പര്യം കാണുമല്ലോ, ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ?
0: ഞാൻ സ്കൂളിലും കോളേജിലും എപ്പോഴും ഒരു പാട്ട് പാടിയിട്ട് ഫസ്റ്റ് മേടിച്ചതാ, ഇപ്പം പാടിയിട്ട് വർഷങ്ങളായി. ജാനമൻ ജാനമൻ തേരേ ദോ നയൻ ചോറി ചോറി ലേക്ക് ഗയേ ദേഖോ മേരാ മൻ, ജാനമൻ ജാനമൻ ജാനമൻ.

0: यारी अभी से ये बेकरारी, दिन तो जरा ढलने दे, छोड़ दे दिलों की दूरी, ऐसी क्या है मजबूरी, दिल दिल से मिलने दे।
1: മാഗി മറന്നു പോയി.
2: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നന്നായിട്ട് പാടി. ഒരു ഹിന്ദി പാട്ടായാലോ.
0: യെസ് പെഹ്ലാ നശ പെഹ്ലാ ഗുമാ നയാ പ്യാർ ഹേ.
2: ഉദിത് നാരായണും
0: യെസ്
2: സാധന സർഗവും ചേർന്ന് പാടിയത്.

0: ഒരു ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിബന്ധം എത്രത്തോളം സത്യസന്ധമായി ഒരു വർക്ക് പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കും? അല്ലെങ്കിൽ മാഡം നേരത്തെ പറഞ്ഞു നേവിയുടെ ആന്തം ചെയ്ത സമയത്ത് അച്ഛൻ ഒരു ആർമി പേഴ്സൺ ആയതുകൊണ്ട് വളരെ പാട്രിയോട്ടിക് ആയതുകൊണ്ട് അത്രയും ഇൻവോൾവ്മെന്റ് നമുക്ക് ആ കാര്യത്തിലുണ്ട്. അപ്പൊ മാഡം ചെയ്യുന്ന വർക്കിലെല്ലാം ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മാഡത്തിന് അത്രത്തോളം ഇൻവോൾവ്മെന്റ് കാണിക്കാൻ പറ്റുന്നതാണോ? അല്ല, ഇതെനിക്ക് ഒരു വ്യക്തിപരമായിട്ട് അത്തരം താല്പര്യങ്ങൾ ഇല്ല എങ്കിലും അത്തരം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാണോ?
1: ഞാൻ എന്ത് വർക്കായാലും അതിൻ്റെ എങ്ങനെയാണ് ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡോക്യുമെൻ്ററി ഓർ മൂവീസ് ഓർ എനിത്തിങ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടേ ഉള്ള സാധനം എന്ത് കാര്യം. ഇപ്പം ഞാൻ ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് ബെസ്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക. പഠിക്കാൻ നേരത്ത് പോലും ഐ വോണ്ട് ടു ബി ക്ലാസ് ടോപ്പർ. എന്ത് കാര്യം ചെയ്താൽ സെക്കൻഡ് ടു നൺ. ബേസിക്കലി എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, വേണു അങ്കിൾ, മേജർ ജനറൽ സി വേണുഗോപാൽ. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ വിത്തിടുന്നത് അത് നമ്മളുടെ ഒരു ഇൻഗ്രെയിൻഡ് ക്വാളിറ്റി ആയി പോകും. അതുകൊണ്ടാണ് ഞാനും എൻ്റെ മക്കളുടെ പുറത്ത് ആ ചെറുപ്പത്തിലേ ആ ഡ്രില്ലിങ് ആണ്. 5 മണിക്ക് എണീക്കുക, രാവിലെ വിളക്ക് കത്തിക്കുക, കുളിക്കുക, അങ്ങനെയൊക്കെ. ചെറുപ്പത്തിൽ എൻ്റെ ഒരു അങ്കിളിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ബി സെക്കൻഡ് ടു നൺ, ദറ്റ് ഷുഡ് ബി യുവർ മോട്ടോ, സെക്കൻഡ് ടു നൺ. അപ്പം ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ബി സെക്കൻഡ്, ഹൗ ഡു യു ബി ദ ഫസ്റ്റ്? യു ഹാവ് ടു ബി ദ ബെസ്റ്റ്. ടു ബി ദ ബെസ്റ്റ് വാട്ട് ഷുഡ് യു ഡു? നോബഡി ഷുഡ് ബി ഏബിൾ ടു ബീറ്റ് യു ഇൻ യുവർ ജോബ്. ആ തരുന്ന ജോലി ബെസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ് എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ ആ ഒരു സാധനം ആ ഒരു ട്രേഡ് എൻഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അച്ഛനും ഇന്ന് എൻ്റെ ഭർത്താവ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ദീപ്തിക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് 101% അത് ചെയ്തിട്ടേ വരുള്ളൂ. ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടേ ചെയ്യുള്ളൂ. അത് അവക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ജന്മത്തൊരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. അത് അച്ഛൻ പണ്ട് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എൻ്റെ റോൾ മോഡലായിരുന്നു അച്ഛൻ. എൻ്റെ അച്ഛൻ എൻ്റെ അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു. ഞാൻ ആ മാങ്ങേൻ്റെ പുറത്ത് തേങ്ങ

0: എന്ന് പറയുന്നത്. അപ്പൊ അവർക്കത് പ്രത്യേകം, അവർ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനത്തെ അതുപോലെ ജങ്ക് ഫുഡ്, അവരുടെ രുചി ടേസ്റ്റ് ബഡ്സ് അതിലോട് താല്പര്യം കാണിക്കുക. അപ്പൊ അവർക്ക് രുചിയുള്ള ഭക്ഷണം, ഈ ബേക്കറി പലഹാരങ്ങൾ ഇതിലോട് അമിത താല്പര്യം തോന്നുന്ന സമയമാണ് ഈ കൗമാര പ്രായം. പിന്നെ വീട്ടുകാരോട് ഒരു എന്താ ഒരു ഒരു റിബൽ പോലെ അവർ കാണിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റാണ് എന്ന് തോന്നുന്ന രീതി, അത് അവരെ ആഹാര ക്രമങ്ങളിലും അത് മാറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു സമീകൃത ആഹാരം, എപ്പോഴും ഒരു മോഡൽ പ്ലേറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് ഒരു ഒരു പരിധിവരെ ഒരു രക്ഷിതാവിന് അതൊരു സഹായമാവും. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാണ്, ധാന്യങ്ങളും കാൽ ഭാഗം പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, മീന്, പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലേതും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അരഭാഗം നമ്മൾ പച്ചക്കറികൾ. അത് നമ്മൾ ആ സമയത്ത് ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ച ആ പച്ചക്കറികളും ആ പഴങ്ങളും അവർക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഊർജത്തിന്റെ ആവശ്യവും മാംസ്യത്തിന്റെ ആവശ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, കാൽഷ്യം, അയൺ കാൽഷ്യത്തിന്റെ ആവശ്യമൊക്കെ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. അപ്പൊ ആ അതിൽ എന്തൊക്കെയാണ് ഈ അയൺ കാൽഷ്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മളെ ഗോതമ്പ് പോലെ, അവല് പോലെ, അപ്പം ഈ നമ്മുടെ വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവല് നനച്ചു കൊടുക്കുന്നതോ, പൊരി പോലെ, പോപ്കോൺ, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സ് കൊടുക്കുന്നതോ ഉൾപ്പെടെ, നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്കറികൾ അവർക്ക് സ്റ്റഫ് ചെയ്ത ചപ്പാത്തി, ചപ്പാത്തികളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ ഈ ബീൻസ്, ഉള്ളിത്തണ്ട്, കാ, അതുപോലെ നമ്മുടെ എന്താണ് ഈത്തപ്പഴം പോലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം, ഉണക്കമുന്തിരി പോലെ. അപ്പൊ ഇത് പിള്ളേർക്ക് നമ്മൾ അയൺ കൂടുതലുള്ളത് ഏതാണോ അത് നമ്മൾ ഈ മാതളങ്ങ പോലെ, ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാതളങ്ങ, അതുപോലെ തന്നെ ഈ നട്ട്സുകൾ പോലെ, സീഡ്സ് പോലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കത് പാലായിട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് തൈരായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം, അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ, വൈറ്റമിൻ എ ഉള്ള സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓറഞ്ചും ചുമന്നതുമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് ഈ ജങ്ക് ഫുഡിനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കാനും അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക് ഒരു നടത്തം പോലെ, ഒരു ഔട്ട്ഡോർ ഗെയിംസോ നമ്മൾ പുറത്തു പോയി കളിക്കാനുള്ള രീതിക്ക് അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. അതായത് കൗമാരപ്രായക്കാരിയായ ഒരു കുട്ടി നാളത്തെ അമ്മയാണ്, അപ്പൊ അതുകൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എല്ലാം, അതായത് അവരെ ഭക്ഷണം തൊട്ട് അവരുടെ ആ ഒരു എന്താ വൃത്തിയും എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു അളവ് മാത്രമല്ല, ആ അളവിൽ ഉത്തമമായ ഒരു ക്വാളിറ്റിയും ആ ഭക്ഷണത്തിലുണ്ടോ, ക്വാണ്ടിറ്റി മാത്രമല്ല ഒരു ക്വാളിറ്റിയും വേണം, ആ ഭക്ഷണം ഗുണമേന്മ ഉള്ളതാണോ എന്നുകൂടെ രക്ഷിതാവ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ജങ്ക് ഫുഡുകളിൽ വേണ്ടത്ര ഒരു ഗുണമേന്മയില്ല. അപ്പം ആ ഗുണമേന്മ ഉള്ള ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഈ ബോർഡർ പ്ലേറ്റുള്ള ഭക്ഷണമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്ത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് നമ്മൾ ഇപ്പൊ ഈ ഗർഭാവസ്ഥയിൽ ഏറ്റവും ആദ്യം ഒരു ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത് ഫോളിക് ആസിഡ് ആണ്. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു മാസത്തിലാണ്, നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം തൊട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. ശരിക്കും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഈ പറഞ്ഞ കണക്ക് ഓറഞ്ച്, അതുപോലെ ഏത്തപ്പഴം, നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതുപോലുള്ള ഭക്ഷണങ്ങളിൽ ഫോളിക് ആസിഡിന്റെ അംശം ധാരാളമുണ്ട്. അപ്പം നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. മാത്രമല്ല ഊർജത്തിന്റെ അളവ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ്, അങ്ങനെ തന്നെ ഈ പറഞ്ഞ കണക്ക് ബാക്കി അയണിൻ്റെ അളവ്, കാൽഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതെല്ലാം വളരെ ആവശ്യമുള്ള സമയമാണ് ഈ എന്താണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കുടുംബത്തിൽ പഴമക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടു പേരുടെ ഭക്ഷണം ഇപ്പോൾ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കണം എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണ തന്നെയാണ്. അങ്ങനെ രണ്ടു പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം, നമ്മൾ വെറുതെ കഴിക്കുന്നു അല്ലാതെ ഈ ആവശ്യത്തിനുള്ള ഊർജമുണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതിൽ എന്താണ്

0: വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ള ഒരു, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മോഡൽ പ്ലേറ്റിലുള്ള ഒരു ഭക്ഷണം നമ്മൾ അത് ഗുണമേന്മയുള്ള ഭക്ഷണം ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ, ഒരു ഗർഭിണിയായ ഒരു അമ്മ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ചായ, ഒരു ചായ കൊണ്ട് നമുക്ക് തുടങ്ങി 8:30 മുമ്പുള്ള നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഒരു 2 എണ്ണം കഴിക്കുന്നതിൽ, അതിൽ ഈ നമ്മുടെ മോഡൽ പ്ലേറ്റിൽ ഈ 2 ഇഡ്ഡലി എന്നുള്ളത് സാമ്പാർ വെച്ച് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇട സമയത്ത് ചെറിയ പഴങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അല്ല പലഹാരത്തിൻ്റെ ഒന്ന് തന്നെയും കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉച്ചയ്ക്കും നമ്മുടെ ചോറ് കഴിക്കുക, ചോറ് ഒരു ഒരു കപ്പ് അളവിൽ ചോറ് കഴിക്കുക, അരഭാഗം, ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമുക്ക് മീനോ മുട്ടയോ പയർ പരിപ്പ് വർഗ്ഗങ്ങളോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ഡയറ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കടല, അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ അവല്, ഈ പറഞ്ഞത് അവല്, അതുപോലെ പൊരി, അങ്ങനത്തെ എന്തെങ്കിലും അയൺ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരം, ഇലയട, ഇലയപ്പം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഈ നമ്മുടെ കൊഴുക്കട്ട പോലെ അങ്ങനെയൊക്കെ ആവിയിലുണ്ടാക്കിയ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇടനേരത്ത് ചെറിയ പഴങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മ കിടക്കുന്നതിന്, ഈ ദഹനമൊക്കെ നന്നാകാൻ വേണ്ടി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ലഘുവായ എന്തെങ്കിലും, വീട്ടിലെ തന്നെ ചോറാണെങ്കിലും അത് ചപ്പാത്തി ആണെങ്കിലും അളവനുസരിച്ച്, അതായത് ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് 2 ചപ്പാത്തി കഴിക്കുന്നത്. അപ്പം മാറി മാറി എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പച്ചക്കറികളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പഴം, ചെറുപഴം കഴിച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. ഇപ്പം വെള്ളം ആവശ്യത്തിന്, ഗർഭിണിയായ ഒരു അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക.
1: മാഡം, ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് മുലയൂട്ടുന്ന കാലഘട്ടം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് നമ്മൾ 6 മാസം വരെ കുഞ്ഞിന്, 6 മാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ 6 മാസം വരെയും കുഞ്ഞിന് വേണ്ട മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ നല്ല നേരായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നന്നായിട്ട് മുലപ്പാല് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ പറഞ്ഞ കണക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം, അതായത് അമ്മ ആവശ്യത്തിനുള്ള കാൽഷ്യം അപ്പൊ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോണിൽ നിന്നാണ് ആ കാൽഷ്യം പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു നമ്മൾ ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞത് കണക്ക് ആദ്യത്തെ 6 മാസം നമുക്ക് ഏകദേശം ഒരു 600 കാലറി വരെയും, പിന്നെ 6 മാസത്തിന് ശേഷം ഒരു 520 കാലറിയും കൂടുതൽ നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും കൂടുതൽ വേണ്ടി വരും. അപ്പം അത് നമ്മൾ ഓരോ ഭക്ഷണത്തിനകത്തും സമീകൃത ആഹാരം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മുളപ്പിച്ച പയർ, അതുപോലെ തന്നെ വയറിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്, അത് അടങ്ങിയ നമ്മുടെ തൈര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതെല്ലാം ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ അധികം എന്താ എരി, പുളി, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുഞ്ഞിൻ്റെ ആ ഒരു എന്താ കുഞ്ഞിൻ്റെ ഒരു വയറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ.
1: മാഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത്?
0: എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ സമയത്ത് കഴിക്കുന്നു. നമ്മൾ തോന്നുമ്പോൾ കഴിക്കേണ്ടതല്ല ഭക്ഷണം, സമയത്ത് കഴിക്കുക. അതായത് രാവിലെ

0: കൊണ്ട് നടക്കാൻ പറ്റുന്ന മോരു വെള്ളം പോലെയോ നാരങ്ങ വെള്ളം പോലെയോ ചെറിയൊരു പഴം പോലെയോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തിരി നമ്മുടെ കാലറി കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മധുരത്തിൻ്റെ എല്ലാ ഭക്ഷണത്തിനകത്തും മധുരമുണ്ട്. അതായത് പഴങ്ങളിൽ ഫ്രക്ടോസും നമ്മുടെ ചോറിൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ പാലിൽ ലാക്ടോസ് അങ്ങനെ ഓരോ ഷുഗറിൻ്റെ അംശങ്ങൾ നമുക്ക് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ അത് ആഡ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ്, തേങ്ങയുടെ അളവ്. തേങ്ങ വളരെ നല്ല സാധനം തന്നെയാണെങ്കിൽ അത് ഒരു അലവൻസ് ഉണ്ട്. നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഗ്രാം വരെയാണ്. അതുപോലെ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് 2-3 ടീസ്പൂൺ വരെയാണ്. അപ്പം ഈ ഒരു അളവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ പത്മശങ്കർ, മൃദംഗം തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ കെ എസ് രംഗാചാരി. ശംകരി ശംകുരു എന്നാരംഭിക്കുന്നു രാഗം സാവേരി. ആദിതാളം തിശ്രനട, ശ്യാമശാസ്ത്രികൾ കൃതി.

ഇതുവരെ കേട്ടത് മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ കൃതികൾ. വയലിൻ ശ്രീമതി പത്മശങ്കർ, മൃദംഗം ശ്രീ തിരുവനന്തപുരം ഡി രാജഗോപാൽ, ഗഞ്ചിറ ശ്രീ കെ എസ് രംഗാചാരി.

പ്രിയശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423 05 എന്ന നമ്പറിലേക്ക് നിങ്ങൾ

പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420335. അറിയിപ്പ് കഴിഞ്ഞു.

0: മിഥിക്കൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി.
1: ഇപ്പോൾ വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ ഹലോ ആകാശവാണി പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം ആർ രഞ്ജിനി.
2: ജീവിത സൗകര്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഒരിക്കൽ കാടിറങ്ങിയ മനുഷ്യൻ ഇന്ന് പല ആവശ്യങ്ങൾക്കുമായി തിരികെ കാടിനെ ആശ്രയിക്കുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതാണ്. കാടിനെ അറിയാനും ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടും ദിനം പ്രതി നിരവധി ആളുകൾ കാട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും വന്യജീവികൾ കാടിറങ്ങുന്നുമുണ്ട്. ഈ അവസ്ഥയിലാണ് വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിന്റെ പ്രസക്തിയേറുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളയാണ്. മാമിന് പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്തേ.
2: മനുഷ്യനെ കാടിനെ അറിയാൻ സഹായിക്കുന്ന ഒരു പദ്ധതി ഇക്കോ ടൂറിസത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി ആരംഭിക്കാം.
3: തീർച്ചയായും ഇക്കോ ടൂറിസം എന്നുള്ളത് കൊണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ മനസ്സിലാകാം, ഇക്കോ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്തിനും നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ ഇക്കോ എന്നുള്ള ആ ഒരു പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടൂറിസം എന്ന് പറയുന്നത് വിനോദയാത്രയും, അപ്പൊ പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി ഇടങ്ങളിലേക്കുള്ള വിനോദയാത്രയെ ഒറ്റ വാക്കിൽ ഇക്കോ ടൂറിസം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇക്കോ ടൂറിസം ആയോ എന്ന് ചോദിച്ചാൽ ആവില്ല. കാരണം വെറുതെ നമ്മളൊരു പ്രകൃതി ഇടത്തിലേക്ക് സാധാരണ ഒരു സഞ്ചാരിയെ പോലെ തന്നെ പോവുകയാണെങ്കിൽ അത് വെറും ഒരു ടൂറിസം മാത്രമേ ആകുകയുള്ളൂ. അപ്പം നമ്മുടെ മനോഭാവം അതിനകത്ത് വളരെ പ്രധാനമാണ്. ആ ഇടങ്ങൾ ഏത് തരത്തിലുള്ള ഇടങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെയും അല്ലെങ്കിൽ കുറച്ച് കരുതലോടെയും ആ മേഖലയെ ഒന്ന് മനസ്സിലാക്കിയിട്ടും കുറച്ച് ശ്രദ്ധയോടെ ആ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിലും അത് ഇക്കോ ടൂറിസത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് മാറും. അതേപോലെ തന്നെ ആ ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് നടത്തുന്ന ആൾക്കാർ, അതിപ്പോൾ മനംവകുപ്പാവട്ടെ പുറമേയുള്ള ഒരു ഏജൻസി ആവട്ടെ, നടത്തുന്ന ഏജൻസികൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും കൂടി അതിനകത്തേക്ക് പരിഗണിക്കണം. അവരുടെ ഉന്നമനവും അതിനകത്തെ ഒരു പ്രധാന ഘടകമായിട്ട് വരും. മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഇക്കോ ടൂറിസത്തിനെ നിർണ്ണയിക്കുന്നത്. ഒന്ന്, പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടങ്ങൾ. രണ്ട് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ആയിരിക്കണം, അല്ലെങ്കിൽ പറയാം പ്രകൃതി സംരക്ഷണത്തിനെ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റത്തോടുകൂടി പോകുന്ന ജനങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർ. മൂന്നാമത്, ഇതുകൊണ്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ മെച്ചങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് ലഭിക്കണം. അപ്പൊ ഇത് മൂന്നും കൂടി കൺസിഡർ ചെയ്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഇക്കോ ടൂറിസം പ്രോഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ പറയാം അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാം എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും.
2: അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ തദ്ദേശീയർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. തനത് പ്രദേശത്തെ കല സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ഇതൊക്കെയല്ലേ ലക്ഷ്യമിടുന്നത്?
3: തീർച്ചയായും.
2: അപ്പോ ഇതിന് എന്തൊക്കെ ഊന്നലുകളാണ് നൽകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് ഇതിനുവേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്?
3: ഇപ്പൊ വനംവകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വനംവകുപ്പ് ഏതാണ്ട് 80 ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ് വനംവകുപ്പ് റൺ ചെയ്യുന്നത്. അതെല്ലാം പ്രധാനമായിട്ടും വനങ്ങളോട് ചേർന്ന മേഖലകളിലുള്ള ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് ആണ്. ഇതിലെല്ലാം പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം നയിക്കുന്നത്
2: തദ്ദേശീയരായിട്ടുള്ള
3: ജനങ്ങളാണ്. അപ്പൊ അവരുടെ ഈ പ്രദേശത്തോട് അനുബന്ധിച്ചുള്ള അറിവുകളെല്ലാം ഇതിലേക്ക് വരും. അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് കാട്ടിലേക്ക് പോകുന്ന ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആണെങ്കിൽ ആ കാടിനെ നന്നായിട്ട് അറിയാം, ആ കാടിന്റെ പ്രത്യേകതകൾ, ആ വനത്തിലെ സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നല്ല ധാരണ പാരമ്പര്യമായിട്ട് തന്നെ ഉള്ള വിഭാഗമാണ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ളവരെ ആയിരിക്കും നമ്മൾ ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇത് കൂടാതെ തന്നെ അവർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കിറ്റ്സ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആശയവിനിമയത്തിനായിട്ടുള്ള ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള ട്രെയിനിങ്സ്, ഇതെല്ലാം കൂടി ആവുമ്പോൾ അവരുടെ ആ അറിവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വിധത്തിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. അപ്പം പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നത് അത്തരത്തിൽ ചൂസ് ചെയ്യുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് എടുക്കുന്ന ആൾക്കാരെ അത്തരത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഈ വിധത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്, അത് ഓരോ സ്ഥലത്തിനും സ്പെസിഫിക് ആയിട്ടായിരിക്കും. എല്ലായിടത്തും ഇപ്പോൾ ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും ഒരേപോലെ ട്രക്കിംഗ് ആപ്ലിക്കബിളാവില്ല, സാധ്യമാകണമെന്നില്ല. ചില സ്ഥലത്ത് ട്രക്കിംഗ് ആയിരിക്കും ഉചിതമായിട്ട് വരുന്നത്, ചില സ്ഥലത്തൊരു ബോട്ടിംഗ് ആയിരിക്കും വരുന്നത്, ചില സ്ഥലത്തൊരു മെഡിസിനൽ പ്ലാന്റ് ഗാർഡനോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഗാർഡനോ, അങ്ങനെ ആ ഓരോരോ സ്ഥലത്തിനും ചിലയിടത്ത് ഹെർബേറിയംസ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ കൺസിഡർ ചെയ്തിട്ട് ഉള്ള എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. അതിന് പാകത്തിനുള്ള ട്രെയിനിങ്ങും കൊടുത്ത് ഏറ്റവും പറ്റിയ ആൾക്കാരെയും തിരഞ്ഞെടുത്തിട്ടാണ് ഈ ടൂറിസം പ്രോഗ്രാം റൺ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഒരു വലിയ ഘടകമാണ്. അപ്പൊ ഇത് നമ്മൾ റൺ ചെയ്യുമ്പം മുടക്കുന്ന ആ അധ്വാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു തിരിച്ചു വരവും നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
2: ഇതിൽ നിന്നൊരു വിഹിതം ഈ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്.
3: റിവോൾവിംഗ് രീതിയിലാണ് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
2: അത്തരത്തിൽ അവരുടെ സാമ്പത്തിക ഒരു സാമൂഹിക ഉന്നമനം കൂടി ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേക ഇടങ്ങളിലെ ഒരു സാംസ്കാരിക രീതി, അല്ലെങ്കിൽ പ്രത്യേക ഇടങ്ങളിലെ ഭക്ഷണം, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും തനത് കലാരൂപം, അങ്ങനെ എന്തിനെങ്കിലൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലനിർത്തിപ്പോരുന്നുണ്ടോ?
3: അതെ അതെ, തീർച്ചയായിട്ടും ഇവരുടെ പലതരത്തിലുള്ള കലാരൂപങ്ങള്, വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള നൃത്തങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വളരെ എത്നിക് ക്യുസീൻ എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞതും അതേപോലെ പോഷകങ്ങൾ നിറഞ്ഞതുമാണ്. ഈ അടുത്ത കാലത്തൊക്കെ മില്ലറ്റ്സ്, അതൊക്കെ ചെറുധാന്യങ്ങൾ വളരെയധികം പോപ്പുലറായി വരികയാണ്.
2: അപ്പൊ
3: കൃഷിയുടെ രീതിയിലാണെങ്കിലും നോക്കുമ്പം വളരെ കുറച്ച് മാത്രം ജലം ഉപയോഗിച്ചിട്ടുള്ള കൃഷിയായതുകൊണ്ടും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വളരെയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരം കൃഷിയാണ്. അപ്പൊ ഈ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്ന ഒരു തരത്തിലുള്ള ഇനമാണിത്. അവരുടെ ആഹാര രീതിയിലും ഇത് വളരെ കൂടുതലായിട്ട്
2: എല്ലാവരും ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം റാഗി, തീന, വരക്, കമ്പം ഇതേപോലെയുള്ള സാധനങ്ങളിലേക്ക്, മില്ലറ്റുകളിലേക്കൊക്കെ മടങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതൊരു നല്ല പദ്ധതിയാണ്.
3: ഇവരത് സ്വാഭാവികമായിട്ട് അവരുടെ ഭക്ഷ്യരീതിയിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുണ്ട്. അതിപ്പോ കിഴങ്ങുകളുണ്ട്, റാഗിയുടെ ഒക്കെ ലഡു ഒക്കെ, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഭക്ഷ്യ വിഭവങ്ങളുണ്ട്. ഇവരുടെ ഇത്തരം ഇനങ്ങളൊക്കെയും പല പ്രോഗ്രാംസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മള് ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വിപണനം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് തേക്കടിയില്, പരമ്പിക്കുളം, ഇങ്ങനെ പല ഫോറസ്റ്റ് ഏരിയാസിലും. പിന്നെ ഇത് ഭക്ഷ്യവിഭവം മാത്രമല്ല, വനവിഭവങ്ങൾ ഇവർ ശേഖരിക്കുന്ന തേന്, കുന്തിരിക്കും, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇവർ ശേഖരിക്കുന്നത്, ഇതിനെല്ലാം ഒരു മാർക്കറ്റിംഗ് ചാൻസും പൊതുവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടും ഇത് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലെ പല പ്രോഗ്രാംസ് നമുക്കുണ്ട്, വാല്യൂ അഡീഷൻ നടത്തുന്നുണ്ട്, കൂടുതൽ മെച്ചപ്പെട്ട വരവ് ഉണ്ടാകാനായിട്ടുമുള്ള പരിപാടികൾ വനംവകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്.
2: ഇപ്പോ നമ്മൾ എന്ത് കാര്യത്തിനും ലക്ഷ്യം വെക്കുന്നതില് നമ്മുടെ ഭാവി തലമുറയെ കൂടി പരിഗണിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ വളർന്നു വരുന്ന തലമുറ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് എന്തൊക്കെ പ്രകൃതി പാഠങ്ങളും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ വനയാത്രകൾ, അവർക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു നൽകുന്നത്?
3: വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന വിഭാഗം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് കാരണം നമ്മുടെ വരും തലമുറയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിലെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതും അവരുടെ ഒരു അവയർനെസ് ആണ്. അതിൽ സ്ഥിരമായിട്ട് വനംവകുപ്പിന്റെ ഒരു വിദ്യാഭ്യാസ പരിപാടി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വനംവകുപ്പ് നടത്തുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് നേച്ചർ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. അത് കേരള വനംവകുപ്പിന് മാത്രമാണ് ഉള്ളതെന്നാണ് എന്റെ അറിവ്. ഏതാണ്ട് 1980 മുതൽ കേരളത്തിലെ മിക്കവാറും ഒരു മോർ ദാൻ 20-ന് മേലെ വനജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ ഒക്കെ ആയിട്ട് സ്ഥിരം സംവിധാനങ്ങൾ തന്നെ ഉണ്ട്. അതായത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസിൽ വന്ന് അവർക്ക് സ്ഥിരം ഒരു 3 ദിവസം താമസിച്ച് വനപഠനത്തിന് സാധ്യമാകുന്ന വിധത്തിലെ സജ്ജീകരണങ്ങൾ നമുക്ക് വനംവകുപ്പിന് പുതിയതായിട്ടല്ല, കുറെ കാലം തൊട്ടേ ഉണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ അതിന് അഡ്വാൻസ്ഡ് മെത്തേഡ്സും കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതായത് ഫിലിം ഷോസ്, അതായത് സാങ്കേതിക വിദ്യയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൂടി ഇപ്പം കൊണ്ടുവരുന്നുണ്ട്. അതെ അതെ അതെ. അതിനകത്ത് ഇപ്പം 3 ദിവസത്തെ ഒരു പ്രകൃതി പഠന ക്യാമ്പിനാണ് ഒരു കുട്ടർ വരുന്നതെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും ക്ലാസുകൾ ഉണ്ടായിരിക്കും, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് നേരിട്ടുള്ള ഇന്ററാക്ഷൻ സാധ്യമാകുന്ന വിധത്തിലുള്ള സെഷനുകൾ, കാട്ടിലേക്കുള്ള യാത്ര, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാട്ടിലേക്ക് രാവിലെ തൊട്ട് ഉച്ചവരെ ആയിട്ടുള്ളൊരു വനയാത്രയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നേരിട്ട് കാട് കാണാനും, അതായത് നമ്മൾ സ്ക്രീനിലൂടെ കാണുന്നതല്ലാതെ ഒരു റിയൽ എക്സ്പീരിയൻസ് സാധ്യമാകുന്ന വിധത്തിൽ കാട്ടിൽ പോകാനും വനങ്ങളെ മനസ്സിലാക്കാനും അവിടുത്തെ സസ്യങ്ങളുടെ പ്രത്യേകതയും, നേരിട്ട് വന്യജീവികളെ കാണാൻ പറ്റുന്ന സാധ്യത പലപ്പോഴും വളരെ വിരളമാണ്. പക്ഷെ അവയുടെ അടയാളങ്ങൾ കാണുക, എങ്ങനെയാണ് നമ്മൾ ഇതിനെ നിരീക്ഷിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്, വനംവകുപ്പ് എന്താണ് വനത്തിനുള്ളിൽ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുന്ന വിധത്തിലുള്ള വനയാത്ര, വനത്തിനുള്ളിൽ ഇവരെത്തുന്ന സമയത്ത് ഇവരുടേതായിട്ടുള്ള ഒരു സർവീസ് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ അതൊരു മാലിന്യ നിർമാർജ്ജന പരിപാടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കളകൾ കയറിയ ഇടം നിർമാർജ്ജനം ചെയ്ത് വൃത്തിയാക്കുന്നതായിരിക്കും. അങ്ങനെ പല പരിപാടികളുമായിട്ട് എവർക്ക് ഇതിനകത്തോട്ട് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്.
2: ഹലോ,
0: നമസ്കാരം മാഡം. ഞാൻ ചേറുകൂടെ ഇന്ന് മോഹനാണ് മാഡം.
2: പറഞ്ഞോളൂ.
0: ഈ എക്സ്പോ ടൂറിസം എന്താണെന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് ഈ കുടുംബസമേതം ഈ കാടൊന്ന് കാണാനായിട്ട് പോകുന്നതിലേക്ക് എവിടെയാണ് അതിന്റെ പാസൊക്കെ എടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ല.
3: നമ്മൾ ഏതെങ്കിലും ഒരു പ്രകൃതി സമ്പത്തുള്ള ഒരു ഇടത്തേക്ക്, അതിപ്പോ ഒരു കാടാവാം, ഒരു മലയാവാം, ഒരു പുഴയാവാം, അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടത്തിലേക്ക് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള വിധത്തിലല്ലാതെ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഇക്കോ ടൂറിസം എന്ന് പറയാം. അതിപ്പോ നമ്മൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഇപ്പം വനമേഖലകളിലാണെങ്കിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും സന്ദർശകർക്ക് അനുമതിയുണ്ട്, ചില സമയത്തല്ലാതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എരുവികുളം നാഷണൽ പാർക്ക് എന്ന് പറയും, മൂന്നാർ. അപ്പൊ അവിടെ വരയാടുകളുടെ പ്രജനന കാലത്ത് നമുക്ക് അനുമതി ചില സമയത്ത് കൊടുക്കാറില്ല, അതായത് ക്ലോസ് ചെയ്യും പാർക്ക്. അങ്ങനെ അല്ലാത്ത സമയത്തൊക്കെയും പൊതുവായിട്ട് ഓപ്പൺ ആയിരിക്കും, പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെ നെയ്യാർ വന്യജീവി സങ്കേതമുണ്ട്, പേപ്പാറ വന്യജീവി സങ്കേതമുണ്ട്, കുറച്ചപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ശെന്തുർണി വന്യജീവി സങ്കേതമുണ്ട് തെന്മലയ്ക്കടുത്ത്. ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇനി തെന്മലയാണെങ്കിൽ നമ്മുടെ ശെന്തുർണി വന്യജീവി സങ്കേതം അല്ലാതെ തന്നെ തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ കീഴിലായിട്ട് എക്കോ ടൂറിസം പരിപാടികൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. മുൻകൂട്ടി നേരത്തെ കാട്ടിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള ട്രക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റേയോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ അന്നേരം പാസ് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ എല്ലാ വന്യജീവി സങ്കേതങ്ങളുടെയും നമ്പേഴ്സൊക്കെ വനംവകുപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് ആണ്. അതിനകത്ത് നമ്മുടെ ഈ വനംവകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഇക്കോ ടൂറിസം സെന്ററുകളുടെയും കോൺടാക്ട് നമ്പേഴ്സും ഉണ്ട്. അത് എടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാർക്ക് ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് നേരിട്ട് പോകാവുന്നതേ ഉള്ളൂ. അത് നേരിട്ട് വനംവകുപ്പിന്റെ കീഴിലല്ല, ഇക്കോ ടൂറിസം ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമുകളുടെ ഒക്കെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ടെപ്സ് എന്നാണ്, TEPS, തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പേഴ്സും വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ ഫാമിലി ആയിട്ട് പോകാനും ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്.
2: ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രകൃതി പാഠങ്ങളെ കുറിച്ച് ആയിരുന്നു. അപ്പോ ഇത്തരത്തില്

0: അവർ വരുന്നത് ആദ്യത്തെ ദിവസം വൈകുന്നേരത്തോടെ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, ഇവർ വന്ന സ്ഥലത്തിനെ കുറിച്ച്, ഇവരുടെ ഏതൊക്കെ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ കരുതൽ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച്, ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, പിന്നെ അടുത്ത ദിവസം പോകുന്ന ആ ട്രക്കിങ്ങിനെ കുറിച്ച് ഇതെല്ലാം വിശദമാക്കി ഇവർക്ക് ഒരു ഓറിയന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമാണ് കാട്ടിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. അതില്ലാതെ നേരിട്ടൊരു യാത്ര എന്ന് പറയുന്നത് ഒട്ടും സജ്ജമാകില്ല ഇവർ. അപ്പം ആ ഒരു സജ്ജമാകൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഓറിയന്റേഷനോട് കൂടി തന്നെ വേണം നമ്മൾ കാട്ടിലേക്ക് പോകുക എന്നുള്ളത്.
1: ഇപ്പൊ ഇത്തരത്തില് വിദ്യാർത്ഥികൾക്ക് ഈ യാത്രയും കാര്യങ്ങളൊക്കെ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളോ വായനശാലകളോ അങ്ങനെയൊക്കെ സമീപിക്കാൻ പറ്റില്ല, എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എന്താണ് അവർ ചെയ്യേണ്ടത്?
0: നേച്ചർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ്, അത് സ്കൂൾ കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്കാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്.
1: ഗവേഷകരെയും വിദ്യാർത്ഥികളെ ഇതിനൊക്കെ ഒരേപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്?
0: അല്ല, ഗവേഷകർക്ക് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ നേച്ചർ ക്യാമ്പ് ഇല്ല. ഗവേഷകർക്ക് ഗവേഷണത്തിനായിട്ടുള്ള സാധ്യത വേറെയുണ്ട്, അത് മറ്റൊരു പരിപാടിയാണ്. എന്നാൽ പ്രകൃതി പഠനം എന്ന് പറയുന്നത് അംഗീകൃതമായിട്ടുള്ള സ്കൂൾ കോളേജ്, അതിപ്പോ പ്രൈവറ്റ് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. അപ്പം സ്കൂളുകൾക്കും കോളേജുകൾക്കുമായിട്ടുള്ള പെർമിഷൻസ് കൊടുക്കുന്നതാണ് നേച്ചർ ക്യാമ്പിന്റെ പതിവ്. അത് മാത്രമല്ല, പക്ഷെ നമുക്ക് മറ്റ് സർക്കാരേതര സംഘടനകൾ, വായനശാലകള്, പിന്നെ സർക്കാരേതര സംഘടന എന്ന് നമ്മൾ പറയുമ്പോൾ മിക്കവാറും പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അതിനകത്ത് വരും. അപ്പൊ എൻവോൺമെന്റൽ തന്നെ ആവണമെന്നില്ല, ക്ലബ്ബുകൾ അങ്ങനെയുള്ള കൂട്ടർക്കൊക്കെയും നമ്മൾ ഇതിനുള്ള അനുമതി കൊടുക്കാറുണ്ട്. വനത്തിനുള്ളിൽ തന്നെ താമസിച്ച് വനത്തിലേക്ക് സന്ദർശനവും വനപഠനവും ഒക്കെ കൂടിയായിട്ട് ഒരു പ്രോഗ്രാമായിട്ട് അത് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ പ്രോഗ്രാംസ് വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് പൊതുവായിട്ടുള്ള ഒരു രീതിയിൽ സെഷൻസും, അതായത് ഇന്ററാക്റ്റീവ് സെഷൻസും വനയാത്രയും ഒക്കെ ആണെങ്കിലും വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് നമ്മൾ ചെറിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകുള്ളല്ലോ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്.
1: കേരളത്തില് എങ്ങനെയാണ് ഒരു സുസ്ഥിര വികസനം നിലനിർത്തിക്കൊണ്ട് ഈ ഇക്കോ ടൂറിസത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടുപോകുന്നത്?
0: സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വികസനത്തിനെ തന്നെ വെറുതെ വികസനം എന്ന് നമ്മൾ പറയാറേ ഇല്ല. അപ്പൊ സുസ്ഥിരമായിട്ടുള്ള വികസനമാണ് നമ്മൾ എല്ലാത്തിനും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനത്തിന്റെ സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലെ വികസനമാണ്. പ്രധാനമായിട്ട് കേരളത്തിന്റെ ഒരു ഭൂമികയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വലിയ ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റീസ് ഒന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ടൂറിസം എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ ഏരിയാസും നാച്ചുറൽ അല്ലെങ്കിൽ നേച്ചറൽ ആയിട്ട് റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഏരിയാസുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വെറും ടൂറിസം അല്ല കൂടുതലും അഭികാമ്യം, ഇക്കോ ടൂറിസം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം അതേ മനോഹാരിതയോടുകയും അല്ലെങ്കിൽ അതേ സ്ഥിരതയോടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്നു പോകാൻ പറ്റുകയുള്ളൂ. കാരണം ഈ മനോഹാരിത എന്ന് പറയുന്നത് വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തുടർന്നു പോകില്ല. അപ്പൊ അതിനുള്ള കരുതൽ കൊണ്ടുവരണം. ചെല്ലുന്ന സന്ദർശകർക്ക് ആ രീതിയിലുള്ള പ്രവൃത്തി അവിടെ ചെയ്യാനും മനസ്സിലാക്കാനും തോന്നണം. നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് കൊണ്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ആ മെച്ചം ഉണ്ടാവണം. അപ്പൊ നമ്മുടെ എല്ലാ ടൂറിസം പ്രോഗ്രാംസും അതിലേക്ക് തന്നെ ഓറിയന്റ് ചെയ്ത് നമ്മൾ മാറ്റേണ്ടതാണ്. എന്നാൽ വനംവകുപ്പിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇക്കോ ടൂറിസം തന്നെയാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. കാരണം വനത്തിനുള്ളിലെ ഇത്തരത്തിലെ ഏരിയാസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസും കൂടിയാണ്. നമ്മൾ മനോഹാരിത എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങളുടെ ഒക്കെയും സെൻസിറ്റിവിറ്റിയും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പാരിസ്ഥിതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നതെങ്കിൽ അത് ഇതിനെ നേരെ തിരിച്ചടിക്കും. ഇതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ഉറപ്പാക്കാൻ നമുക്ക് പറ്റില്ല. പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി ശാസ്ത്രീയമായിട്ട് ഇതിന്റെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ട് തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ തവണയും കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ഇതിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കണം, നിരീക്ഷണം കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് സ്ഥിരമായിട്ട് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ.
1: ഹലോ,
2: ഞാൻ കോട്ടയം ജില്ലയിൽ അമ്പലക്കാരന്ന് ഗോപാലകൃഷ്ണൻ
1: ചോദിച്ചോളൂ മാമിന്.
2: ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ കേരളത്തിലെ കുന്നുകളും മലകളും പുഴകളും പുൽമേടുകളും വെള്ളച്ചാട്ടങ്ങളും വനങ്ങളും എല്ലാം എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ കേന്ദ്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങൾ കുറവാണ്. കേരളത്തിലെ വനത്തിനുള്ളിൽ നിരവധി മനോഹരമായ സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ പല വനങ്ങളിലേക്കും വനം വകുപ്പ് പ്രവേശനം അനുവദിക്കുന്നില്ല. വനത്തിന്റെ സ്വാഭാവിക നിലനിൽപ്പിന് കോട്ടം വരാത്ത രീതിയിൽ ഇവിടങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കാൻ തയ്യാറാകുകയായിരുന്നു നല്ലതായിരുന്നു. അതുപോലെ വനത്തിനുള്ളിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ, പക്ഷെ അതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും ആർക്കും കിട്ടുന്നില്ല.
0: വനംവകുപ്പിന്റെ കീഴിലുള്ള മിക്കവാറും എല്ലാ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും ദേശീയോദ്യാനങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ബ്രോഷറുകൾ ഉണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർ സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഗൈഡിന്റെ ലഭ്യത എന്താണെന്നും ഏത് നമ്പറുകളിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടത്

0: എന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയുന്ന ബ്രോഷറുകൾ കേരളത്തിലെ എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും ദേശീയോദ്യാനങ്ങളിലും നിലവിലുണ്ട്. പ്രവേശനത്തിന്റെ കാര്യം പറയുമ്പോൾ അത് മറ്റൊരു ഘടകമാണ് കേട്ടോ. നേരത്തെ ഒരു കാലത്ത് എല്ലാവർക്കും തുറന്ന് എത്താൻ പറ്റുന്ന ഒരു ഇടമായിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ നിയന്ത്രണങ്ങളും കുറെ സ്ഥലങ്ങളിലേക്ക് തുടർന്ന് നമുക്ക് സന്ദർശനാനുമതി ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതായിട്ടുണ്ടാവാം. പക്ഷെ അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും. നിലവിലെ നിയമങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിനെയോ അല്ലെങ്കിൽ ദേശീയോദ്യാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര ശതമാനത്തിൽ കൂടുതൽ ഏരിയ നമ്മൾ ഇക്കോടൂറിസം സോണായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബഫർ സോണുണ്ട്, കോർ സോണുണ്ട്. ബഫർ സോണിനകത്ത് തന്നെ ഇക്കോടൂറിസം സോണുണ്ട്. അപ്പൊ ഈ ഇക്കോടൂറിസം സോണായിട്ട് നമ്മൾ നിർവചിക്കുന്ന അല്ലെങ്കിൽ പറയാം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് ഇക്കോടൂറിസം അനുവദിക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയുള്ളതോ കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം പകരുന്നതോ ആയിട്ടുള്ള ഇടങ്ങൾ ഇല്ലാതല്ല, പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് അനുമതി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം എല്ലാവരും കാണണം എന്നുള്ളത് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പകരം ഏറ്റവും എളുപ്പത്തിൽ പ്രകൃതിക്കധികം ദോഷമില്ലാത്ത പ്രാന്തപ്രദേശത്തൊക്കെയുള്ള അധികം കാട്ടിനുള്ളിലേക്കുള്ള കടന്ന് കയറ്റം ഇല്ലാതെ തന്നെ നമുക്ക് കാടിന്റെ ഒരു അനുഭവം അറിഞ്ഞു തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമെന്ന് തോന്നുന്നു.
1: ഒരു മനുഷ്യൻ കാട് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന്?
0: അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ വളരെ കരുതലോടെ ആയിരിക്കണം. കാടെന്ന് പറയുന്ന മറ്റൊരു ഇടം പോലെ അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. കാടിനൊരു സ്വഭാവമുണ്ട്, അത് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതുമായിരിക്കും. ഇപ്പൊ കാട്, പ്രത്യേകിച്ച് വന്യജീവികൾ, ഒരു കൂട്ടം ആന നിൽക്കുന്നു, ആനയെ കാണാനായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ പോകുന്നു, വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ആനക്കൂട്ടമാണ്. പക്ഷെ എന്ന് കരുതി ആ ആനക്കൂട്ടം എപ്പോഴും അങ്ങനെ ശാന്തമായിട്ട് നിൽക്കണമെന്നില്ല. നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു ഏതും ആനയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഏതൊരു വൈൽഡ് ലൈഫ് ആണെങ്കിലും പെട്ടെന്ന് അതിന്റെ മട്ടു മാറാം. അപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് എന്റെ ഒരു ഘടകം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കരുതലോടെ നിൽക്കണം, നല്ല സേഫ് ഡിസ്റ്റൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെയുള്ള വസ്തുക്കളൊന്നും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. കാട്ടിൽ ഇതെല്ലാം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളാണ്. അതുപോലെയാണ് ബഹളം ഉണ്ടാക്കരുതെന്നുള്ളത്. ആനിമൽസിന് ബുദ്ധിമുട്ടാകുന്ന മാത്രമല്ല, അങ്ങനത്തെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയുമാകും. അപ്പൊ കാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതൊരു അനുഭവത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. കാട്ടിൽ നമ്മൾ പോകുന്ന കാഴ്ചയ്ക്ക് മാത്രമല്ല മറ്റു നമ്മളുടെ എല്ലാത്തരം സെൻസ് ഓർഗൻസും, അത് കണ്ണ്, മൂക്ക്, ചെവി, എല്ലാത്തിനുമുള്ള ഒരു അനുഭവത്തിനാണല്ലോ നമ്മൾ പോകുന്നത്. ചുരുക്കത്തിൽ തുറന്ന ഒരു സമീപനത്തോടെയും തീർത്തും മുൻവിധിയില്ലാതെയും നല്ല കരുതലോടെയും ആകണം നമ്മുടെ വനയാത്ര എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ ഇതൊരു പൂർണ്ണമായിട്ടുള്ള വന അനുഭവമായിട്ട് മാറുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒരു വന കാഴ്ച മാത്രമാകും.
1: അപ്പൊ ഈ വനം വന്യജീവി ബോധവൽക്കരണത്തിനായിട്ട് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
0: പല പരിപാടികളും ഉണ്ട്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്യാമ്പുകൾ പ്രധാനമായിട്ടുള്ളത്. ക്യാമ്പുകളല്ലാതെ പല രീതിയിലും ബോധവൽക്കരണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. ഇപ്പൊ വനംവകുപ്പിന് പല പല വിങ്ങുകളുണ്ട്. അതിൽ വൈൽഡ് ലൈഫ് വിങ് ഉണ്ട്. അതായത് വൈൽഡ് ലൈഫ് വിങ്ങിന്റെ കീഴിലാണ് നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങളൊക്കെ വരുന്നത്. ഇതല്ലാതെ നമുക്ക് 14 ജില്ലയിലും സാമൂഹ്യ വനവൽക്കരണ വിഭാഗമുണ്ട്. അപ്പോൾ അവരുടെ പരിപാടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതാത് ജില്ലകളിലെ ഇത്തരത്തിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ്. അതിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ, അവയുമായിട്ട് ചേർന്നിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പല എഡ്യൂക്കേഷണൽ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുകയാണ്. ഇതല്ലാതെ വനംവകുപ്പിന് ഒരു അരണ്യം എന്ന് പറഞ്ഞിട്ട് മാഗസിൻ ഉണ്ട്. അതിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വനസംബന്ധമായിട്ടുള്ള വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ദിനാചരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓപ്പൺ വെബിനാറുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പല പരിപാടികളിലൂടെയും ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വനംവകുപ്പ് സുസജ്ജമാണ്.
1: ഇപ്പോൾ നമ്മൾ ഈ വന പഠനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വന്യജീവി വിദ്യാഭ്യാസം എന്നുള്ളത്, ഈ പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ വന്യജീവി വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണ്, അത് എങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്?
0: വന്യജീവി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാം. വന്യജീവി വിദ്യാഭ്യാസം അതിന്റെ ഒരു ഘടകം മാത്രമാണല്ലോ. പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പല രീതിയിൽ അതിനെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ കുട്ടികളിലൊക്കെയും, പൊതുവെ ലോകമെല്ലായിടത്തും തന്നെ കുട്ടികളിലൊക്കെയും ഒരു സിംപ്റ്റമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു സിൻഡ്രോമായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നേച്ചർ ഡെഫിസിറ്റ് സിൻഡ്രം, പ്രകൃതി ഇല്ലായ്മ രോഗം. ഇത് പറയുമ്പോൾ ഇങ്ങനെ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലിരിക്കുന്ന നമുക്ക് അതിശയം തോന്നും. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര സമയമാണ് അവർ പുറത്തിറങ്ങി പച്ചപ്പിന്റെ ഇടയിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് നടക്കുന്നത്, ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻകാലങ്ങളിലെ വെച്ച് നോക്കുമ്പം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. ഇത് അറിവിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ മനോഭാവത്തെയും നമ്മൾ ചുറ്റുപാടിനെ നോക്കിക്കാണുന്നതിനെയും ഒക്കെയും ബാധിക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് പച്ചപ്പിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനത്തിനുൾപ്പെടെയുള്ള മെച്ചങ്ങൾ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത്. അപ്പൊ കൂടുതൽ അലേർട്ട് ആവുന്നുണ്ട്. അതായത് കൂടുതൽ ഏകാഗ്രതയും കൂടുതൽ സമയം ഒരേ വിഷയത്തിൽ തന്നെ ശ്രദ്ധയോടെ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാധ്യതയും അങ്ങനെ പ്രകൃതി ഇടങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് കാണുന്നതായിട്ട് പഠനങ്ങളിലൂടെ തന്നെ തെളിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇതൊരു ലേണിംഗ് ആണെങ്കിൽ ഈ ലേണിംഗ് തന്നെ ഈ പരിസ്ഥിതിയിൽ ഇറങ്ങിയുള്ള വിദ്യാഭ്യാസം തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിന്റെ ഗ്രോത്തിനെ, ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ നേരിട്ട് മെച്ചത്തിലേക്കാക്കുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നതുള്ള ഒരു വ്യക്തി ഏത് മേഖലയിൽ പോയി പ്രവർത്തിച്ചാലും ഈ ഒരു അറിവ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ എടുക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയുടെ മട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയായിട്ടേ വരുള്ളൂ, ഇതിനെതിരായിട്ട് ഒരിക്കലും വരില്ല. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും കൊണ്ടുവരാൻ സാധിക്കും.
1: ഇപ്പോ ഇത്തരത്തില് ഏതെങ്കിലും നല്ല പരിസ്ഥിതി ക്ലബ്ബുകളോ സ്കൂളുകളോ കോളേജുകളോ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും സംഘടനകൾ പ്രകൃതി സൗഹൃദമായി അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉതകുന്ന രീതിയിൽ, ഇക്കോ ടൂറിസത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പ്രൊജക്ടുകളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വല്ല അംഗീകാരമോ അല്ലെങ്കിൽ അവാർഡുകൾ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ?
0: സംസ്ഥാന സർക്കാർ വനമിത്ര പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇത്തരം മെച്ചത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകള്, ഓർഗനൈസേഷൻസ്, വ്യക്തികള്, സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെയും വനംവകുപ്പ് ഈ പറഞ്ഞ പുരസ്കാരത്തിലൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും വലുതും ചെറുതുമായിട്ടുള്ള ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ സംഘടനകൾ വളരെ സജീവമായിട്ട് തന്നെ പ്രകൃതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇക്കോ ടൂറിസം പ്രോഗ്രാംസിൽ കൂടുതലായിട്ട് അവർ കൈകോർക്കുന്നുണ്ട്. വനംവകുപ്പുമായിട്ടൊക്കെ മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെയും വളരെയധികം സ്വാഗതാർഹമാണ്.
1: സഞ്ചാരികൾ കാടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഈ വഴി തെറ്റാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? ഇപ്പൊ GPS ഒക്കെ വർക്ക് ചെയ്യാത്ത അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനുള്ള മാർഗങ്ങൾ?
0: ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സഞ്ചാരികൾ ഒറ്റയ്ക്ക് കാട്ടിൽ കയറാനേ പാടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഏതൊരു സഞ്ചാരിയും ഒരു വനയാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതിനൊരു അനുമതി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ അനുമതി വാങ്ങിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു ഗൈഡിനെ കൂട്ടി മാത്രമേ ഏതൊരു സഞ്ചാരിയെയും കാടിനുള്ളിലേക്ക് നമ്മൾ വിടുകയുള്ളൂ. അതുപോലെ തന്നെ ആ യാത്രയിലെ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള റൂട്ടായിരിക്കും, അല്ലാതെ പോകില്ല. അപ്പൊ ഈ രണ്ട് സാധ്യത കൊണ്ട് തന്നെ ഒരിക്കലും കാട്ടിനുള്ളിൽ വഴി തെറ്റാൻ ഒട്ടും സാധ്യതയില്ലെന്ന് തന്നെ പറയാം. ഒരു ഉദാഹരണത്തിന്, പെട്ടെന്ന് ഏതെങ്കിലും ഒരു വന്യജീവി എന്താ വയലന്റ് ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടു, അപ്പൊ ഒന്ന് വഴി മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എത്താൻ പാകത്തിനുള്ള ഒരു ഗൈഡ് കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് വഴി തെറ്റുന്ന പ്രശ്നമില്ല. പിന്നെ GPSന്റെ കാര്യം കൊണ്ട് പറയാം, GPS ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ആണെങ്കിലും വർക്ക് ചെയ്യും, നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെയും വർക്ക് ചെയ്യും. അപ്പൊ ലൊക്കേഷൻസ് ഒക്കെ അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ വഴി തെറ്റൽ എന്ന് പറയുന്ന ഒരു കാലം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ലെന്നുള്ളതാണ്.
1: ഹലോ.
2: ഹലോ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ഇവിടെ പട്ടത്തിനടുത്ത് മുട്ടട താമസിക്കുന്ന ഒരു കൃഷ്ണൻ നമ്പൂതിരി എന്ന്
1: പറയും.
2: മാഡം, എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, ഈ ടൂറിസത്തിനായിട്ട് വരുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഈ വലിയ മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിലോട്ടായിരിക്കും വിടുന്നത്.
1: പക്ഷെ
2: എന്നാലും ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവില്ലേ?
0: ആ പേടി വളരെ ന്യായമാണ്. എല്ലാ ജീവികളും കാട്ടിലുണ്ട്. ഈ പറഞ്ഞ പലതരത്തിൽപ്പെട്ട പാമ്പുകള്, ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, കാട്ടിനുള്ളിൽ പാമ്പുകടി ഏൽക്കുന്ന ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. അത് എനിക്ക് തോന്നുന്നു ഇത്ര വിശാലമായിട്ടുള്ള ഇടം കിടക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ കാട്ടിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ട്രക്ക് പാത്തിലൂടെയും വഴികളിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള യാത്രയിലൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറില്ല ഭാഗ്യവശാല്. അപ്പൊ അങ്ങനെ ഒരു പേടി ഇല്ല, ഇല്ല, ഇല്ല, യാത്രക്കാർക്കൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല.
2: ആണെങ്കിലും നമുക്കിപ്പോ സാധാരണ ഈ നാട്ടിൽ നിന്ന് പിടിക്കുന്ന പാമ്പിനൊക്കെ വനത്തിലാണല്ലോ കൊണ്ടുവിടുന്നത്.
0: സന്ദർശകർ പോകുന്ന ഇടത്തേക്ക് എന്തായാലും വിടില്ല. കാട്ടിൽ പോകുമ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നല്ലൊരു ഷൂസ് ധരിക്കണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആ പ്രശ്നം അവിടെ പരിഹരിക്കാം. നമുക്ക് ആ പേടിക്ക് പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കാം.
1: ഒരു സീസൺ അനുസരിച്ച് ഇപ്പോ മഴക്കാലം, വേനൽക്കാലം, മഞ്ഞ്, അങ്ങനെ ഓരോ സമയത്തുണ്ടാവും. ഈ ട്രക്കിങ്ങില് സീസൺ അനുസരിച്ചുള്ള ഒരു പ്രത്യേകതകള്, അത് എങ്ങനെയൊക്കെയാണ് സന്ദർശകർ അത് കൂടുതലായിട്ട് ഏത് സീസണാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ സീസണിൽ ഓരോന്നുള്ള പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: എല്ലാ സീസണിലും ശരിക്കും ട്രക്കിംഗ് നടത്താറുണ്ട്. ചിലർക്ക് മൺസൂൺ ട്രക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. കോരി ഒരിച്ച് പെയ്യുന്ന മഴക്കാലത്ത് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ഒരു കോട്ടൊക്കെ ഇട്ട് നല്ല മഴയത്ത് കാട്ടിലൂടെ സഞ്ചരിക്കാൻ
1: പറയുന്നൊരു
0: പ്രത്യേക അനുഭവമാണല്ലോ. അതിനായിട്ട് മാത്രം വരുന്ന യാത്രക്കാരുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ അതിനെ പറയാം. ചിലർക്ക് മഴക്കാലത്ത് പോകാനേ ഇഷ്ടമില്ലായിരിക്കും. കാട്ടിലൊക്കെ വരുമ്പോ അട്ടയുണ്ടാവില്ലേ എന്നൊക്കെയുള്ള നേരത്തെ ഇഴജന്തുവിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഇത് അങ്ങനെ പേടിക്കേണ്ട ആളല്ലെങ്കിലും
1: കൈപിടിക്കുന്നത്.
0: അതെ, അപ്പൊ ഓരോ സീസണിലും ഈ രീതിയൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും നല്ലൊരു ഷൂസ്, ഏത് തരത്തിലുള്ള പ്രതലത്തിലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന തരത്തില് ഉള്ള നല്ലൊരു ഷൂസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ മഴക്കാലമാണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു നല്ല കോട്ട് ഉണ്ടായിരിക്കണം, മഴക്കോട്ട് ഉണ്ടായിരിക്കണം. കൈകൾ കഴുവതും രണ്ട് കൈകളും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ യാത്രയ്ക്ക് വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പിടിക്കാനോ പെട്ടെന്നൊന്ന് തെന്നി വീഴുകയാണെങ്കിൽ ഒരു കൈ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അത് നമുക്ക് ചെറിയൊരു ബാഗിൽ അത്യാവശ്യ സാധനങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ കരുതുന്നത് നന്നായിരിക്കും. നമുക്ക് എപ്പോഴും കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കരുതുന്നത്, ഇതൊക്കെ അത്യാവശ്യം കരുതാവുന്ന കാര്യങ്ങളാണ്.
1: അപ്പോ ഇത്രയും നേരം നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോ ഓരോ സഞ്ചാരിക്കും കാടിനെ അറിഞ്ഞ്, പ്രകൃതിയെ അറിഞ്ഞ്, പ്രകൃതിക്ക് യാതൊരു ദോഷം തട്ടാത്ത രീതിയിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ടി ഒരുക്കാൻ സാധിക്കട്ടെ എന്നും വിചാരിക്കുന്നു. മാമിന് ആകാശവാണിയുടെ നന്ദി.
0: താങ്ക് യു.
3: വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ള മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് എം ആർ രഞ്ജിനി.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ഹരിചരണും കേസ് ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ കാർത്തിക്കും അഭയ ഹിരൺമയയും പാടിയ ഗാനം. ചിത്രം ജെയിംസ് ആൻഡ് ആലീസ്. ഗാനരചന ബി കെ ഹരിനാരായണൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.airtvm@gmail.com, അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281423005. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മിന്നൽ മുരളി എന്ന ചിത്രത്തിന് വേണ്ടി മനു മഞ്ജിത്ത് എഴുതി, ഷാൻ റഹ്മാൻ ഈണം നൽകി, മിഥുൻ ജയരാജും നാരായണി ഗോപനും പാടിയ ഗാനം.

എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ സുദീപ് കുമാറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, ചിത്രം ഒടിയൻ.

ആകാശവാണി ഇപ്പോൾ ജ്യോതി സന്തോഷ് അവതരിപ്പിച്ച ലളിതഗാനങ്ങൾ, ക്ഷമിക്കണം, ഇപ്പോൾ ജ്യോതി സന്തോഷ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം സത്യൻ പരമേശ്വരൻ. ശാരദ സന്ധ്യയെ നീ കണ്ടുവോ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. രചന സുഗു മരുതത്തൂർ.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും CMRL തമ്മിലുള്ള ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ രാജ്യങ്ങളിൽ പോകാതെ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്ക് ഒപ്പം നിന്ന് പഠിക്കാനുള്ള സൌകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരായി കുട്ടികൾ ശക്തമായ നിലപാട് എടുക്കണമെന്നും പുതിയ അറിവുകൾ തേടാനുള്ള ജിജ്ഞാസ വളർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം.
1: പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പഠിച്ച് മിടുക്കരാകുന്നതിനൊപ്പം നല്ല മനുഷ്യരായി വളരാനും സാധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുട്ടികൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. PM ഉഷ പദ്ധതി ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയുടെ താവകര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. താവകര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സെനറ്റ് ഹാളിന്റെയും സെമിനാർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. 40 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം സർവകലാശാലയുടെ പുതിയ കോഴ്സുകൾക്കും തുടക്കം കുറിച്ചു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവ പ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 18 വനിതകളും 15 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തുള്ള യുവാക്കളും ഉൾപ്പെടുന്നു. IIM ജമ്മുവിൽ നിന്നുള്ള 3 അധ്യാപക ജീവനക്കാർ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. യുവസംഘം പദ്ധതിയുടെ 5 മാനദണ്ഡങ്ങളായ പര്യടനം, പാരമ്പര്യം, പുരോഗതി, പരസ്പര സമ്പർക്കം എന്നിവ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് 7 ദിവസത്തെ യാത്രാ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കും. പരമ്പരാഗത കേരളീയ വിഭവങ്ങൾക്കൊപ്പം ഗ്രാമീണ ആദിവാസി ജീവിതം, മൺപാത്ര നിർമ്മാണം, പ്രാദേശിക കരകൗശല വിദ്യ, കഥകളി, കളരിപ്പയറ്റ് എന്നിവയും സംഘം അനുഭവിച്ചറിയും.
1: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചയായി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബെച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ട് എത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിമാരായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ ദി നോർക്ക ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. വൈകുന്നേരം 3 തിരുവനന്തപുരം കോട്ടൺഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ, എക്സൈസ് മന്ത്രി എം ലിജു, ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ADGP എച്ച് വെങ്കടേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവേലൻസ് സംവിധാനം സജ്ജമാക്കും. ക്യാമ്പസുകളിലെയും റെസിഡൻഷ്യൽ മേഖലകളിലെയും മലിനജല പരിശോധന വഴി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഡ്രോണുകളുടെ സഹായത്തോടെ സ്മാർട്ട് പട്രോളിംഗ് നടത്താനും പദ്ധതിയുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്.
1: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുന്റെ ഹൃദയവും കരളും 2 4 ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. അർജുന്റെ ഹൃദയം എയർ ആംബുലൻസ് മുഖേന മലപ്പുറം സ്വദേശിക്കായി കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറായി പ്രൊഫസർ ഡി മാവൂത്ത് നിയമിതനായി. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് താത്കാലിക നിയമനം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 വർദ്ധിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 53 വർദ്ധിച്ച് 74,828. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 6 ഉയർന്ന് 23,553. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 75 താഴ്ന്ന് 14,320. പവന് 600 കുറഞ്ഞ് 114,560 ഇന്നത്തെ വില. മധ്യവേനലവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ ടിപ്പർ വാഹനങ്ങളുടെ സമയക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റോഡിൽ രാവിലെയും വൈകുന്നേരത്തെയും പീക്ക് അവറുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ടിപ്പർ വാഹനങ്ങളുടെ സമയത്തിൽ നിയന്ത്രണം ക്രമീകരിച്ചതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവ സംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ഇന്ന് സംവദിക്കും. 16 കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും CMRL തമ്മിലുള്ള ഇടപാടുകൾ സംഭവങ്ങളിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി ഇപ്പോൾ. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു.
6: കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമായ പോഷകാഹാരം ആവശ്യമാണ്. ദിവസത്തിൽ 6 മുതൽ 7 മണിക്കൂർ വരെ കുട്ടികൾ ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അതിനാൽ തന്നെ അവരുടെ ഉച്ചഭക്ഷണം അഥവാ പാക്ഡ് ലഞ്ച് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. വെറും ഒരു വിശപ്പടക്കൽ മാത്രമല്ല, മറിച്ച് ക്ലാസ് മുറിയിൽ സജീവമായിരിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് നല്ല പാക്ഡ് ലഞ്ചിന്റെ ലക്ഷ്യം. ശരിയായ പോഷകാഹാരം കുട്ടികളുടെ ഓർമ്മശേഷിയും ഏകാഗ്രതയും പഠനക്ഷമതയും സ്വാധീനിക്കുന്നു. ഇരുമ്പിന്റെയും മാംസ്യത്തിന്റെയും കുറവ്, അമിതമായ ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അതിനാൽ സ്കൂളിലെ ഉച്ചഭക്ഷണം പഠന പ്രകടനത്തെയും പരോക്ഷമായി സ്വാധീനിക്കുന്നു. ഇന്നത്തെ അതിവേഗ ജീവിതശൈലിയിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും തിരക്കേറിയ പ്രഭാത സമയങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിലേക്കോ പോഷകമൂല്യം കുറഞ്ഞ വിഭവങ്ങളിലേക്കോ മാതാപിതാക്കൾ തിരിയാറുണ്ട്. രുചികരമായതിനാൽ കുട്ടികളും ഇത്തരം ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഫ്രീസ് ഡ്രൈ ചെയ്ത ചിക്കൻ, മീൻ, റെഡി ടു ഈറ്റ് കറികൾ എന്നിവയിൽ ധാരാളം ഉപ്പ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കും. രുചി കൂട്ടുന്ന കെമിക്കലുകളും പ്രിസർവേറ്റീവുകളും ഭക്ഷണത്തിന്റെ സ്വാഭാവിക ഗുണം കുറച്ച് ജീവിതശൈലി രോഗസാധ്യത വർദ്ധിപ്പിക്കും. ഇത്തരം ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കുട്ടികൾ പിന്നീട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോട് വിരക്തി കാണിക്കാറുമുണ്ട്. സന്തുലിതമായ ടിഫിൻ എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, നല്ല കൊഴുപ്പ്, ഫൈബർ അഥവാ നാരുകൾ എന്നിവ അടങ്ങിയതായിരിക്കണം ലഞ്ച് ബോക്സ്. കുട്ടികൾക്ക് ആവശ്യമായ ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് കാർബോഹൈഡ്രേറ്റ്. അരി, ഗോതമ്പ്, ഓട്സ്, കൂവരക് തുടങ്ങിയ ധാന്യങ്ങൾ കൊണ്ടുള്ള ചോറോ പലഹാരമോ ഉൾപ്പെടുത്താം. തവിടുള്ള ധാന്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയിലെ ബി വിറ്റാമിനുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും അത്യാവശ്യമാണ്. എന്നാൽ അമിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് അമിതവണ്ണത്തിന് കാരണമാകും. അതിനാൽ പാത്രത്തിന്റെ അരഭാഗത്ത് ധാന്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നല്ലത്. ബാക്കി പകുതി ഭാഗം പ്രോട്ടീനും പച്ചക്കറികളും ഉൾപ്പെടുത്തണം. മുട്ട, പയർവർഗ്ഗങ്ങൾ, കടല, പനീർ, മീൻ, ഇറച്ചി, സോയാബീൻ എന്നിവ മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. മീൻ, മാംസം എന്നിവ വേഗിച്ചു നൽകുന്നതാണ് നല്ലത്. വറുത്ത മാംസത്തില് ഉപ്പും എണ്ണയും അമിത ക്ഷീണം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് ഏകാഗ്രത കുറയ്ക്കുവാനും സാധ്യതയുണ്ട്. അമിതമായി ദാഹം അനുഭവപ്പെടാനും കാരണമാകുന്നു. പച്ചക്കറികൾ സാലഡായോ തോരൻ, അവിയൽ, കറികൾ എന്നിവയായോ ഉൾപ്പെടുത്താം. കാരറ്റ്, ചീര, ബീട്രൂട്ട്, തക്കാളി എന്നീ പച്ചക്കറികൾ വേഗിച്ച് ഉടച്ച് ചോറിനൊപ്പം ചേർത്തും നൽകാം. ഇത് വിഭവ വൈവിധ്യത്തിനൊപ്പം പോഷകങ്ങളും ഉറപ്പാക്കുന്നു. കുട്ടികൾ ഊണിനു ശേഷം അല്പം മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിനായി ഉച്ചഭക്ഷണത്തിനൊപ്പം എല്ലാ ദിവസവും ഒരു പഴം നൽകാൻ ശ്രമിക്കണം. പകുതി ആപ്പിൾ, ചെറുപഴം, 5-6 grapes എന്നിങ്ങനെ കുറഞ്ഞ അളവിൽ കൊടുത്ത് ശീലിപ്പിക്കാം. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ചിട്ട വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതിനൊപ്പം മധുരപലഹാരം, ചോക്ലേറ്റ് എന്നിവ കഴിക്കുന്നതും ഒഴിവാക്കാൻ സാധിക്കും. കളികളിൽ സജീവരായ കുട്ടികൾക്ക് പഴങ്ങളിലെ വെള്ളവും ധാതുക്കളും ഉന്മേഷം നൽകുന്നു. നട്ട്സ്, സീഡ്സ് എന്നിവ നല്ല കൊഴുപ്പിന്റെ ഉറവിടങ്ങളാണ്. കപ്പലണ്ടി, ബദാം, മത്തൻ വിത്ത് എന്നിവ സാലഡിനൊപ്പമോ ചമ്മന്തിയായോ തൈരിലോ ചേർത്ത് ഉപയോഗിക്കാം. നട്ട്സ് ഉൾപ്പെടുത്തുമ്പോൾ ഉപ്പില്ലാത്തവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യവർഗ്ഗങ്ങളാണെങ്കിലും ഇവയിൽ പ്രോട്ടീൻ, നാരുകൾ, കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ബി വിറ്റാമിനുകൾ എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. അസ്ഥികളുടെ വളർച്ചയ്ക്കും നാഡീപ്രവർത്തനത്തിനും കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ചെറുധാന്യങ്ങൾ ഉത്തമമാണ്. വിവിധ തരം മില്ലറ്റുകൾ ഉപയോഗിച്ച് ദോശ, അട, പുലാവ് എന്നിങ്ങനെ വിഭവങ്ങൾ തയ്യാറാക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മില്ലറ്റ് ഡേ ആയി ആചരിക്കുന്നത് നല്ലൊരു ആശയമാണ്. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം മുഴുവൻ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. ഇത് കുട്ടികളിൽ പോഷകക്കുറവിനും ക്ഷീണത്തിനും കാരണമാകുന്നു. ഈ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണങ്ങളും പരിഹാരങ്ങളും എന്തെന്ന് നോക്കാം. കുട്ടികൾക്ക് നിറമുണ്ട്

0: ഉള്ളതും ആകർഷകവുമായ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താൽപര്യം. ഒരേ രീതിയിലുള്ള വിഭവങ്ങൾ ദിവസവും കാണുമ്പോൾ അവർക്ക് മടി തോന്നാം. വെറൈറ്റി ഇല്ലാത്തത് പാക്ഡ് ലഞ്ചിനോട് താൽപര്യം കുറയ്ക്കും. ഇഡ്ഡലി, ദോശ തുടങ്ങിയ പലഹാരങ്ങളിൽ പച്ചക്കറികൾ പൊടിയായി അരിഞ്ഞു ചേർക്കുകയോ അരച്ചു ചേർക്കുകയോ ചെയ്യാം. ഇവ ഭക്ഷണത്തിന് വ്യത്യസ്ത നിറം നൽകുന്നു. എന്നും ഒരേ അരിയിൽ ഉള്ള ചോറിനേക്കാൾ നല്ലത് വിവിധ ഇനം അരിവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ബസ്മതി പോലുള്ളവ ഉൾപ്പെടുത്താം. കുട്ടികൾ ആദ്യം കണ്ണുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവിധ ആകൃതിയിലും ഡിസൈനിലും പലഹാരങ്ങൾ പരീക്ഷിക്കാം. ലഞ്ച് ബ്രേക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അധിക സമയം എടുത്ത് കഴിക്കേണ്ട ഭക്ഷണം കുട്ടികൾ ഒഴിവാക്കും. മിക്സഡ് പുലാവ്, വെജിറ്റബിൾ മിനി ഇഡലി, ചപ്പാത്തി റോൾ തുടങ്ങി വളരെ എളുപ്പത്തിൽ കഴിക്കാവുന്ന വിഭവങ്ങൾ തയ്യാറാക്കി നൽകണം. പനീർ, മുട്ട, ചിക്കൻ, നട്ട്സ് എന്നിവ ഇത്തരം വിഭവങ്ങളിൽ ചേർക്കുന്നത് പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാരണമാണ് ഭക്ഷണം തണുത്ത് രുചി മാറുന്നത്. അതിനാൽ തണുത്താലും രുചി മാറാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും പാചക രീതികളും തിരഞ്ഞെടുക്കണം. സ്റ്റീൽ ഇൻസുലേറ്റഡ് ടിഫിൻ ബോക്സുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ടിഫിൻ ബോക്സ് ചോർന്നൊലിക്കുന്നത് വളരെയധികം ശ്രദ്ധ നൽകേണ്ട പ്രശ്നമാണ്. കറികൾ തമ്മിൽ ചേർന്നു പോകുന്നതും ടൗവലിൽ കറികൾ പറ്റുന്നതും ഒക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം എണ്ണ ചേർത്ത വിഭവങ്ങളും ഉച്ചയോടെ മണവും രുചിയും മാറി അറപ്പുളവാക്കാൻ കാരണമായേക്കാം. ആവി പറക്കുന്ന ചോറും കറികളും ലഞ്ച് ബോക്സിൽ ഉടൻ തന്നെ അടയ്ക്കരുത്. ഇതിലെ ആവി വെള്ളത്തുള്ളികളായി മാറി ഭക്ഷണത്തിലേക്ക് വീഴുകയും ഭക്ഷണം പുളിച്ചു പോകാനും കാരണമാകുന്നു. ചാറുകറികൾക്ക് പകരം മെഴുക്ക് പുരട്ടി, ഉപ്പേരി എന്നിവ നൽകുന്നതാണ് നല്ലത്. ചിലപ്പോൾ മാതാപിതാക്കൾ ആരോഗ്യകരമാണെന്ന കാരണത്താൽ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് നൽകാറുണ്ട്. ഇത് കുട്ടികളിൽ ഭക്ഷണത്തോടുള്ള വിരോധം വർദ്ധിപ്പിക്കും. കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവയെ ആരോഗ്യകരമായ രീതിയിൽ നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദം. കുട്ടികളെ മെനു പ്ലാനിങ്ങിലും ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുമ്പോഴും ഉൾപ്പെടുത്തുന്നത് അവരുടെ ഭക്ഷണ താല്പര്യം വർദ്ധിപ്പിക്കും. ഭക്ഷണത്തിന്റെ അളവും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വലിയ പോർഷൻസ് പാക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മുഴുവൻ കഴിക്കാൻ കഴിയാതെ വന്നേക്കാം. കുട്ടിയുടെ വയസ്സിനും വിശപ്പിനും അനുസരിച്ച് പാക്ക് ചെയ്യുന്നതാണ് ഉചിതം. ഇതിനായി പോഷകാഹാര വിദഗ്ധരുടെ സഹായം തേടുന്നതും ഉചിതമാണ്. കുട്ടികൾക്ക് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ശാരീരിക അസ്വസ്ഥതകളോ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പാൽ, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ തുടർച്ചയായി വയറുവേദന അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ടെങ്കിൽ അത് ഇൻടോളറൻസ് മൂലമാകാം. നിർബന്ധിച്ച് ഇത്തരം ഭക്ഷണം നൽകുന്നത് ദഹന പ്രക്രിയ താറുമാറാക്കും. ദിവസവും തൈര് നൽകുന്നത് ആമാശയത്തിൽ നല്ല ബാക്ടീരിയാസ് വളരാൻ സഹായിക്കുന്നു. അധികം പുളിയില്ലാത്ത കട്ടിത്തൈര് നൽകാൻ ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും ഗ്രേറ്റ് ചെയ്തോ ഫിംഗർ ബൈറ്റ്സ് ആയോ നൽകാം. തേൻ, ഒറിഗാനോ, ചാട്ട് മസാല, നാരങ്ങാനീര് എന്നിവ ചേർക്കുന്നത് കൂടുതൽ നേരം പഴങ്ങൾ കേടാകാതെ ഇരിക്കുവാനും ഒപ്പം വ്യത്യസ്ത രുചിയും നൽകുന്നു. എന്നും ഒരേ പഴങ്ങളും പച്ചക്കറികളും നൽകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇലക്കറികൾ തോരനായി നൽകുന്നതിനൊപ്പം ചോറിലോ പലഹാരത്തിന്റെ മാവിലോ പ്യൂരിയായി ചേർത്ത് നൽകാം. ഇത് കാണാൻ ഭംഗിയുള്ളതും പോഷക ഗുണമുള്ളതുമായ വിഭവമായി മാറുന്നു. പുതിന ചട്നി, മല്ലിയില ചട്നി തുടങ്ങിയവയും പരീക്ഷിക്കാം. ഭക്ഷണത്തോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വെള്ളം. സ്കൂളിലേക്ക് വാട്ടർ ബോട്ടിൽ നിർബന്ധമായും കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊരു ചെറിയ കുപ്പിയിൽ പഞ്ചസാര ചേർക്കാത്ത പഴച്ചാറുകളോ നാരങ്ങാവെള്ളമോ കരിക്കുവെള്ളമോ നൽകാം. ആഫ്റ്റർ സ്കൂളിലും ട്യൂഷനും പോകുന്ന കുട്ടികൾക്ക് ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി തുടരാൻ ഇത് സഹായിക്കും. എന്നാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസ് എന്നിവ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. കുട്ടികൾക്ക് സ്നാക്സായി മൈദ അടങ്ങിയ ബിസ്ക്കറ്റ്, ബ്രെഡ് എന്നിവ നൽകുന്നതും നല്ലതല്ല. ഇവ വിശപ്പ് ശമിപ്പിക്കുകയും തത്ഫലമായി ഉച്ചഭക്ഷണം ഒഴിവാക്കാനും സാധ്യതയുണ്ട്. കുട്ടികളിൽ നല്ല ഭക്ഷണശീലം വളർത്തുന്നതിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പങ്ക് വലുതാണ്. ഭക്ഷണം ഒരു നിർബന്ധമല്ല, മറിച്ച് സന്തോഷകരമായ അനുഭവമാണ് എന്ന് കുട്ടികൾക്ക് തോന്നണം. സന്തുലിതമായ ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഊർജവും ഉല്ലാസവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും തയ്യാറാക്കുന്ന ഉച്ചഭക്ഷണം കുട്ടികളിൽ നല്ല ഭക്ഷണശീലങ്ങളും ആരോഗ്യകരമായ ഭാവിയും വളർത്തുന്ന നിക്ഷേപമായി തീരുന്നു.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000+ വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
2: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
1: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്നും മുഹമ്മദ് മുഹ്സീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സീൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1st. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വിലവർദ്ധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9th അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2nd പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഗാനസല്ലാപം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. 9495 96 1 9 4 5 5 6 3 2 1 9 4 5 5 6 3 2 1 ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് 2 മണിവരെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഹലോ, കേൾക്കാം?
0: കേൾക്കാം, പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ഓ, കേൾക്കാം, പേര് പറഞ്ഞോളൂ. ആ, കേൾക്കാം, പറഞ്ഞോ, പേര് പറഞ്ഞോ.
1: പള്ളിപ്പാട്ട് ഉദയഭാനാ വിളിക്കുന്നത്.
0: പള്ളിപ്പാട്ടെന്ന് ഉദയഭാനു. ഏത് പാട്ടാ വേണ്ടത്? പള്ളിപ്പാട്ടെന്ന് ഉദയഭാനു. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് വേണ്ടേ കറത്തിയാരനാട്ടെ. കറത്തിയാരനാട്ടെ.
0: ഓ,
1: മാനത്തും ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. ആ പാട്ടാണ് ആവശ്യം.
0: ഓ,
1: നല്ല പാട്ടല്ലേ സാറേ?
0: ആ, നല്ല
1: ഭംഗിയായിട്ട്,
0: നല്ല ഭംഗിയായിട്ട് ചിരിക്കുന്നുണ്ട്.
1: ശരിയല്ലേ ഉള്ളു, വേറൊന്നുമില്ലല്ലേ. സന്തോഷമാണ് സാറേ. ഇന്നും ഈ നമ്മുടെ ഇതുകൊണ്ടല്ലേ സുഭാഷിതമൊക്കെ കേട്ടിട്ട് വർഷങ്ങളോളം കേട്ടോണ്ടിരിക്കുന്ന അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സന്തോഷമല്ലയോ? ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമല്ലേ
0: അത്.
1: അപ്പം റേഡിയോ നിലയത്തിൽ നിന്നും നിങ്ങളൊക്കെ നല്ല നല്ല പരിപാടിയൊക്കെ ഞങ്ങളെ കേൾപ്പിച്ചാൽ അത് കേൾക്കേണ്ട കാര്യങ്ങളാ. അത് വല്ലടത്തൊക്കെ പോയി വല്ല കേൾക്കുന്ന നല്ല സന്തോഷം. അപ്പം വളരെ സന്തോഷമുണ്ട് എനിക്കിന്ന്. പക്ഷെ ഞാൻ വിളിച്ചതിലും അങ്ങോട്ട് എടുത്തില്ല, എന്തോ പാട്ടൊന്നും ചോദിച്ചില്ല.
0: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ, അന്നേരം കേട്ടിട്ടുണ്ടല്ലോ.
1: ഒത്തിരി വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് പഴയകാലം മുതൽ വിളിച്ചിട്ടുണ്ട്. അപ്പം സന്തോഷമുണ്ട് നമുക്ക്. ഈ മാനത്തിൻ ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. അപ്പം
0: നമ്മുടെ നമ്മുടെ ശബ്ദശേഖരത്തിൽ ആ പാട്ട് പാട്ടില്ല. വേറൊരു പാട്ട് പറയാമോ?
1: വേറൊരു പാട്ടോ? അയ്യോ, അങ്ങനെയാണോ? അപ്പൊ നമുക്കൊരു നല്ല പാട്ട് വേറെ. അത് ഇനി മുമ്പ് ചോദിച്ചത് ടിക്കറ്റ് ആളായിരുന്നല്ലോ സാറേ, പിന്നെന്ത് പറ്റിയത്?
0: ആ, ഇപ്പൊ ഇത് സിസ്റ്റത്തിൽ ഇല്ല, എന്താ അറിയില്ല. വേറൊരു പാട്ട് പറഞ്ഞോളൂ.
1: അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം ചെയ്യും. ഏറ്റവും നല്ല, അതായത് നമ്മുടെ യേശുദാസ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതായത് ത്രീ സ്റ്റാറിനകത്ത്.
0: ഏതിനകത്ത്?
1: ത്രീ സ്റ്റാറിനകത്തെ. അതായത്
0: ഏത് പടം?
1: എന്നുള്ള പാട്ട്.
0: ഏത് പടത്തിലെ?
1: അത് ത്രീ സ്റ്റാർ. ത്രീ സ്റ്റാർ.
0: ത്രീ സ്റ്റാർ ആ പടം നമുക്കില്ല കേട്ടോ.
1: ത്രീ സ്റ്റാർ ഉണ്ടോ? അത് വലിയ
0: ഇല്ലില്ല. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: അപ്പേ, അപ്പം വേറൊരു നമുക്കൊരു പണി ചെയ്യാം. ശബരിമല ദർശനത്തിനകത്തെ, അതായത് ശബരിമലയെ ഒരു പൂങ്കാവനം എന്നുള്ള പാട്ടം കിട്ടാലോ, അതും കുഴപ്പമില്ലേ?
0: ശബരിമലയെ ഒരു പൂങ്കാവനം എന്നുള്ള പാട്ടല്ലേ,
1: അത് നമുക്ക് എന്താ എല്ലാവർക്കും വേണ്ടി നിലയത്തിൽ തന്നെയല്ല കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി
0: ഞാൻ.
1: ആ ശരി, സന്തോഷം.
0: അത് ശബരിമല ഒരു പൂങ്കാവൻ എന്നുള്ള അല്ലേ?
1: ആ, അത് തന്നെ, ശബരിമല ദർശനത്തിലെ.
0: ശരി ശരി
1: ശരി ശരി, സന്തോഷം. ആ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: എൻ്റെ പേര് കണ്ണൻ,
0: എവിടുന്നാണ്?
1: ഞാൻ കോട്ടയത്ത് നിന്ന്.
0: കോട്ടയത്ത് നിന്ന്. കോട്ടയം എവിടുന്നാ?
1: പുതുപ്പള്ളി.
0: പുതുപ്പള്ളി. കോട്ടയം പുതുപ്പള്ളി നിന്നാണോ? ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് മേഘസന്ദേശം എന്ന സിനിമയിലെ ചങ്ങമ്പുഴ കവിതകളിൽ നിന്ന് തുടങ്ങുന്ന പാട്ട്.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ടൊന്നും പാടത്തില്ല.
0: മേഘസന്ദേശത്തിലെ യേശുവാസും ചിത്രയും പാടിയ പാട്ടാണ് ചങ്ങമ്പുഴ കവിത എന്നുള്ള പാട്ട്. ആ, എസ് രമേശൻ നായരാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനം ആർക്കെങ്കിലും
1: കേൾക്കാറില്ല?
0: ആ, ഇവിടെ കൊടുക്കാറുണ്ട്, പാട്ട് കൊടുക്കാറുണ്ട്.
1: ആണോ? കേട്ടിട്ടേ. ഞാൻ ആകാശവാണി എല്ലാ പരിപാടിയും മീൻസ് ഞാൻ ജോലി ഇല്ലാത്ത സമയത്തൊക്കെ കേൾക്കുന്നതാണ്.
0: ആ, സന്തോഷം. എന്താ ജോലി? എന്താ?
1: അതായത് ജോലി പോസ്റ്റ് ഓഫീസിലാണ്, പോസ്റ്റൽ അസിസ്റ്റന്റ്.
0: ഓ,
1: എനിക്ക് ചോറുണ്ണാൻ വീട്ടിലോട്ട് വന്നതാണ്.
0: അപ്പൊ ആ സമയത്തൊന്ന് ട്രൈ നോക്കിയാണ് വിജയിക്കുകയും ചെയ്തു.
1: അതെ അതെ.
0: ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: അങ്ങനെയില്ല, ആകാശവാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
0: പാട്ട് കേട്ടോ.
1: ആകാശവാണി ഒത്തിരി ഒത്തിരി വളരെ സന്തോഷമുണ്ട് കിട്ടിയതില്. എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്റെ സ്വഭാവം തന്നെ രൂപീകരിച്ചത് ആകാശവാണി എന്ന് തന്നെ പറയാം. ചെറുപ്പത്തിൽ മുതലേ കേൾക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര കൃത്യനിഷ്ഠയാണ് എല്ലാ കാര്യത്തിലും.
0: അത് ആകാശവാണി കേൾക്കുന്ന ഭൂരിപക്ഷ ആൾക്കാർക്കുള്ളൊരു പ്രത്യേകതയാണ്, കൃത്യനിഷ്ഠ പാലിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്.
1: അതിന്റെ ഒരു സന്തോഷം കൂടെ.
0: എന്തായാലും സന്തോഷം. ആകാശവാണിയെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിനും, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് പറഞ്ഞതിലും സന്തോഷമുണ്ട്. പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ.

Thank you.

0: ഹലോ ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം. ഗാനസ്
1: ഹലോ.
0: ലാബത്തിൽ ആ ഗാനത്തിൽ ആ ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: ആ സാറേ, എന്റെ പേര് വത്സലകുമാരി. ഞാൻ കടമനിട്ടേന്ന് വിളിക്കുന്നു.
0: കടമനിട്ടിന്ന് ആ ആ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ടിയത് പിന്നെ മുത്തേ
0: ആ അമ്പിളി പോലെ അമ്പൽ പോലെ മുത്തേ വാവ മുത്തം ത എന്നുള്ള പാട്ടല്ലേ? ഏത് പടത്തിലാണെന്ന് ഓർമ്മയുണ്ടോ? ആ ഒരു മാടപ്രാവിന്റെ കഥ. അല്ലല്ല, ഒരു മാടപ്രാവിന്റെ കഥ. ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്. ആ ഈ പാട്ട് എഴുതിയത് യൂസഫ് അലി കൈച്ചേരിയാണ്, സംഗീതം ദേവരാജൻ. ആദ്യമായിട്ടാണോ കിട്ടുന്നത്? അതോ മുമ്പ്
1: വിളിച്ചിട്ടോ?
0: ആ ആ എത്ര നാളായി ഏകദേശം? ആ ഏകദേശം 2 മാസം ഇല്ലായിരുന്നു. അപ്പോ റേഡിയോയിൽ സ്ഥിരമായി വിളിക്കുന്ന സ്ഥിരം ശ്രോതാവ് തന്നെയാണ്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പാട്ടുകളും. കൂടുതൽ എനിക്ക് ദേവിയുടെ ദൈവങ്ങളെയൊക്കെ പാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിപ്പോ ഞാൻ ഓർത്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇല്ലാതാക്കി വലിയ ആൾക്കാര്.
0: അത് മാത്രല്ല, ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് സ്കൂള്.
1: ആ അതെ, നല്ല കുഞ്ഞുങ്ങളെ ജനലിമിസൊക്കെ എറിയുന്നേ നമ്മൾ ഓരോ അങ്ങനെ. ഇനിയുള്ള അമ്മമാരാണെങ്കിലും അങ്ങനെയൊന്നും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാതെ കേട്ടോണ്ടിരിക്കുന്നവരുടെ മനസ്സൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് ഇരിക്കട്ടെ.
0: പാട്ട് കേട്ടാലോ?
1: ഓ ആയിക്കോട്ടെ സാറേ.
0: പാട്ട് കേൾക്ക്.
1: ആ എല്ലാവർക്കും വേണ്ടി.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: രാജീവൻ.
0: എവിടുന്നാണ്? ആലുവയെന്നോ?
1: ഞാൻ കണ്ണൂരിന്ന് വിളിക്കുന്നത്.
0: കണ്ണൂരിന്ന്? ആ, രാജീവൻ. ആ, ഏത് പാട്ടാ വേണ്ടത്?
1: അതെ, പിന്നെ തൃത്താപൂവുകൾ ഇലക്കുറി ചാർത്തും തിരുമംഗല രാത്രി എന്നുള്ള പാട്ട്.
0: ആ, പി മാധുരി പാടിയ പാട്ട്. അതെ, ആ, ഗായത്രി. ഗായത്രി എന്ന
1: പെട്ടെന്ന് മറന്നു.
0: ആ, വയലാറും ദേവരാജനും ഒരുക്കിയ പാട്ടാണ്.
1: അതെ അതെ, ഈ പാട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് നമ്മൾ കണ്ണൂരിൽ നിന്ന് അങ്ങനെ കുറച്ച് കേൾക്കൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ
0: അത് തിരുവനന്തപുരത്ത് നിന്ന് ആവശ്യപ്പെട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു അല്ലേ.
1: തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട്. പിന്നെ കോഴിക്കോട് റിയൽ എഫ് എം എന്ന് ഞാൻ ഇത്
0: ആവശ്യപ്പെട്ടിട്ടുണ്ട്.
1: ഇതിന് പകരമായിട്ടുള്ള ഒരു പാട്ടാണ് അക്കരെ പച്ചയിലേ, ഇതേപോലത്തെ ഒരു പാട്ടില്ല, മാധുരിയമ്മ പാടിയ ഒരു പാട്ട്. ഏഴര പൊന്നാന പുറത്തെഴുന്നുള്ളവരും ഏറ്റുമാനൂരപ്പൻ, അത് ഏകദേശം ഇതുപോലത്തെ സാമ്യം തന്നെയാണ് നമ്മളെ ഈ പാട്ട് ഇതും ഏകദേശം.
0: ഈ പാട്ടുണ്ട്, തൃത്താപ്പൂവുകൾ ഇലക്കുറി ചാർത്തും ഗായത്രി എന്ന ചിത്രത്തില്.
1: ചില സമയം ഈ പാട്ട് കിട്ടാത്ത സമയത്ത് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഇതേപോലെ പകരം മറ്റേ പച്ചയിലെ പാട്ട്.
0: ഓ, കണ്ണൂരും കോഴിക്കോടും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ വേറെ പാട്ടുകൾ ആവശ്യപ്പെടും അല്ലേ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പാട്ടും കൂടെ വെച്ചേക്കും.
1: പഴയ പാട്ട് ഇങ്ങനെ ഇങ്ങനെ ആവശ്യപ്പെടില്ല. ഇങ്ങനെ ആവശ്യപ്പെടുമ്പോ അധികം പ്രഖ്യാപനം ചെയ്ത് കേൾക്കാതെ പാട്ടുണ്ടാവുമല്ലോ കേൾക്കുന്നേ.
0: അധികം ആരും ആവശ്യപ്പെടാത്ത അല്ലെ, അധികം കേൾക്കാത്ത പാട്ടുകൾ അല്ലേ.
1: അപ്പൊ കേൾക്കുമ്പോ നല്ല ഇതായിരിക്കും. അതിന് മുമ്പ് എപ്പെങ്കിലും കേട്ടാ കൊറേ മുമ്പ്, പക്ഷെ പിന്നെ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെയല്ല. ഉള്ള
0: കണ്ണൂർ ഏത് ഭാഗത്തുനിന്നാ വിളിക്കുന്നത്? ഏത് ഭാഗത്ത് താമസിക്കുന്നത്?
1: ഞാൻ കണ്ണൂർ എന്ന് പറയുന്നത് നമ്മള് ടൗണിന് 10-14 കിലോമീറ്റർ എത്തും, ഉള്ളിലെത്തുമ്പോ.
0: എന്താ സ്ഥല പേര്?
1: അല്ലാണ്ട് 11 കിലോമീറ്ററോളാണ് മറ്റേ നമ്മളെ സ്റ്റേറ്റ് ഹൈവേയില്.
0: ആ, സ്വദേശം പേര്? സ്വദേശത്തിന്റെ പേരെന്താ? ആ സ്ഥല പേരെന്താ?
1: ഞാൻ യേച്ചൂർ. യേച്ചൂർ അത് പഞ്ചായത്തിന്റെ പേര് മുണ്ടേരിയാണ്.
0: മുണ്ടേരി പഞ്ചായത്ത്.
1: ആ, മുണ്ടേരി പിന്നെ കുറെ സ്ഥലത്തുണ്ടല്ലോ.
0: ഈ പാട്ട്
1: വയനാടുണ്ട്.
0: ഈ പാട്ട് പ്രത്യേകിച്ച് ആരെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇല്ല, സമർപ്പിക്കുന്നില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പഴയ പാട്ടുകൾക്ക്. കണ്ണൂർ നമ്മളെ തിരുവനന്തപുരം അധികം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അധികവും പഴയ പാട്ട് ആവശ്യപ്പെടുന്ന കൂട്ടമുണ്ടാവില്ലേ, ഇങ്ങനത്തെ പരിപാടിയിലല്ലോ.
0: ഈ പഴയ പാട്ട് കേൾക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട് അല്ലേ?
1: അങ്ങനെയാണ്, തിരുവനന്തപുരത്ത് കൂടുതൽ അങ്ങനെ ഇവര് പങ്കെടുക്കുന്ന അവരെ ശ്രദ്ധിക്കുമ്പോ എല്ലാവരും കുറച്ച് പ്രായമുള്ളവരുമായിരിക്കും. നന്ന ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടിട്ടും കേൾക്കില്ല.
0: ഈ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഭൂരിപക്ഷവും ഈ പഴയ പാട്ടുകൾ തന്നെയായിരിക്കും.
1: അതെ, അത് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്.
0: പാട്ട് കേൾക്കാം. ഗായത്രി എന്ന ചിത്രത്തിൽ മാധുരി പാടിയ തൃത്താപ്പൂവുകൾ ഇലക്കുറി ചാർത്തും പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനശലഭത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, ഗാനശലഭത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഷിജു എന്നാണ്. ആ ചാനാത്തിന്റെ തൃണത്താനത്ത് വിളിക്കുന്നതാണ്.
0: ഓ, സ്ഥലപ്പേരൊന്നുകൂടെ പറയൂ.
1: ചാനാശ്ശേരി.
0: തൃപ്പൂണിത്തറ എന്നാണ്. ആ,
1: ചാനാശ്ശേരി. എനിക്ക് പാട്ട് പറഞ്ഞോ.
0: ചങ്ങനാശ്ശേരിയാണോ?
1: ആ ചാനാശ്ശേരി തൃക്കടത്താനം.
0: തൃക്കൊടിത്തനം. ആ, തൃക്കൊടിത്തനം. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്കൊരു ജീവിതത്തിലെ ഇസ്രായേലിന്റെ പാട്ടല്ലേ, ക്രിസ്ത്യൻ പാട്ടാണോ വേണ്ട?
0: ഇസ്രായേലിൻ നാഥൻ യേശു എന്നുള്ള പാട്ടാണോ?
1: എന്തോ
0: ഇസ്രായേലിൻ നാഥൻ, ആ പാട്ടോ? അത് ആൽബം സോങ് ആണേ. അതായത് വാതിൽ വാതിൽ തുറക്കുന്നു ഈ കാലമേ, വാതിൽ തുറക്കുന്നു ഈ കാലമേ എന്നുള്ള പാട്ടാണോ? അത് തന്നെ, വാതിൽ തുറക്കുന്നു ഈ കാലമേ എന്നുള്ള പാട്ടാണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? വാതിൽ തുറക്കുന്ന ഈ കാലമെന്നുള്ള പാട്ടാണോ? വാതിൽ തുറക്കുന്ന ഈ കാലമേ എന്നുള്ള പാട്ടാണോ യേശുസ് പാടി? യേശുസിൻ ചിത്രയും പാടിയിട്ടുണ്ട്. ഏത് പാട്ടാ വേണ്ടേ? വാതിൽ തുറക്കുന്ന ഈ കാലമെന്നുള്ള പാട്ടാണോ? യേശുസ് പാടിയുണ്ട്, ചിത്ര പാടിയുണ്ട്. ഏതാ വേണ്ടേ? ചിത്രപാടിയാണ്. ആ, അത് ചിത്രപാടിയ പാട്ടാണോ വേണ്ടത്? അത് തന്നെ. പാട്ട് ഏതാണ്? യേശുദാസ് പാടിയതാണോ ചിത്രപാടിയതാണോ വേണ്ടതെന്നൊന്ന് പറയൂ.
1: പാട്ടുണ്ട്.
0: ഓ, ചിത്രപാടിയ പാട്ട് കൊടുക്കാം.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ ഹരിപ്പാട് കാർത്തിപ്പള്ളി മഹാദേവിയുടെ പുളിക്കുക എന്ന ഒരു സ്ഥലത്താണ് ശ്രീജിത്താണ് വിളിക്കുന്നത്. എനിക്ക് ഒരു പാട്ട് വേണമായിരുന്നു.
0: ആ ഏത് പാട്ടാ?
1: അപ്പൊ അത് പിന്നെ രാപ്പകൽ എന്ന സിനിമയില് അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ളത്
0: രാപ്പകൽ എന്ന ചിത്രത്തിൽ.
1: ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ്.
0: ഓ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
1: അമ്മയ്ക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ്.
0: അമ്മയുടെ
1: അമ്മയുടെ
0: പേര്
1: പേര് ശോഭനയാണ്.
0: അമ്മ ശോഭന. ആ,
1: ഞാനാണെങ്കിൽ പിന്നെ വർക്ക് ചെയ്യുവാണ്, ചാരിമൂടിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഏത് പാട്ട്? പാട്ടൊന്നുകൂടെ പറയൂ.
1: രാപ്പകൽ എന്ന സിനിമയ്ക്കകത്ത് അമ്മ മനസ്സ് തങ്ക
0: തങ്ക
1: മനസ്സ്.
0: മനസ്സ്.
1: ഞാനാണെങ്കിൽ അതുപോലെ വർക്ക് ചെയ്യുന്നത് ചാരിമൂടാണ്, ചാരിമൂട് എസ്കോവർ എന്ന് പറഞ്ഞ ഒരു ബാറിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓ,
1: അവിടുത്തെ എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടി
0: ഇതിന്
1: ഡെഡിക്കേറ്റ്.
0: മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ?
1: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ചപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ കട്ടായിപ്പോയി.
0: ഇതിന് കട്ടായി പോയല്ലേ? ഇന്നാണോ? ഇന്ന് നേരത്തെ കട്ടായി പോയതാണോ അതോ?
1: കട്ടായി പോയായിരുന്നു. അമ്മയുടെ കൊടുക്കട്ടെ ഫോൺ?
0: ഓ, അമ്മയുടെ കൊടുത്തോളൂ.
1: ശരി.
0: അമ്മയുടെ പേരെന്താ?
2: ഹലോ,
0: നേരത്തെ പറഞ്ഞിരുന്നു അമ്മയുടെ പേരെന്താ?
2: ഹലോ,
0: ശോഭന. ആ, അമ്മയുടെ പേര് പറഞ്ഞിരുന്നു മോൻ, ശോഭന എന്ന്. ആ, മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ ശോഭന മോൻ. ഇല്ലയോ? ആ, അല്ല, നേരത്തെ വിളിച്ച് കട്ടായി പോയല്ലേ. ആ, ഇന്ന് മോൻ ആവശ്യപ്പെട്ടത് രാപ്പകൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്, അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള ആ പാട്ടാണോ വേണ്ടത്?
2: അതെയാണ്.
0: ആ, അപ്പോ രണ്ടുപേർക്ക് ഈ പാട്ട് തന്നെയാണ് ഇഷ്ടം അല്ലേ? പിന്നെ മോൻ നേരത്തെ തന്നെ പാട്ട് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ നേരത്തെ വിളിച്ചതൊന്ന് ഒരുവണ കട്ടായി പോയി എന്ന് പറഞ്ഞു. ഇപ്പം മോൻ ആവശ്യപ്പെട്ട പാട്ട് കേൾപ്പിക്കാം, അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള. ആ, പേര്, മറ്റേ മകന്റെ പേരെന്താ?
2: സത്യജിത്ത്.
0: സത്യജിത്ത്. ആ ആ ആ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണല്ലേ? അല്ല, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണല്ലോ അല്ലേ? റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണല്ലോ. കേട്ടോണ്ടിരിക്കുക. അപ്പോ മോൻ്റെയിൽ കൊടുക്കോ ഫോൺ.
3: ഹലോ.
0: ആ, ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേൾപ്പിക്കട്ടെ, അമ്മ മനസ്സ് തങ്ക മനസ്സ്.
3: ഓക്കെ ഓക്കെ, ശരി,
0: പാട്ട് കേട്ടോളൂ.

0: ഗാന ശില്ലാപത്തിലേക്ക്
1: ഹലോ
0: സ്വാഗതം. ആ പേര് പറഞ്ഞോളൂ.
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: ശിവരാമൻ.
0: ശിവരാമൻ, എവിടുന്നാണ് സ്ഥലപ്പേര്?
1: ഓച്ചിറ മേവന.
0: ഓച്ചിറ മേവന. ആ ആ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എന്റെ എണ്ണം ഞാനെടുത്തു, എന്റെ എണ്ണം പാട്ട്.
0: ആ, ഇതാ ഒരു ധിക്കാരിയിലെ പാട്ട് അല്ലേ?
1: ആ, ഈ പാട്ട് ആവശ്യപ്പെട്ടതിന് കാരണമുണ്ട് സാറേ.
0: ആ പറ.
1: എന്റെ ഭാര്യ ക്രിസ്ത്യാനിയാ, ഞാൻ ഹിന്ദുവാ. അവള് ഇല്ല,
0: ഓ
1: അർത്ഥപ്പെട്ടു പോയി രണ്ടുപേര്.
0: അപ്പൊ ജന്മം എടുത്തു എന്നുള്ള ഒരു സൂചന വരുന്ന പാട്ടായത് കൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത് അല്ലേ?
1: അത് തന്നെ.
0: യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. പൂച്ചൽക്കാരാണ് ഈ പാട്ട് എഴുതിയത്. സംഗീത ഏറ്റി ഉമ്മർ. എന്ത് ചെയ്യുകയാണ് അങ്ങ്? ഓ, വീട്ടിൽ വിശ്രമ ജീവിതമാണ്. അപ്പൊ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ? ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: ഓക്കെ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് പേര് പറഞ്ഞോളൂ.
1: ഞാൻ രമ്യാണ് വിളിക്കുന്നത്, കുട്ടമ്പേരിയിൽ നിന്ന്.
0: കുട്ടം പേരുന്ന് രമ്യയോ?
1: രമ രമ
0: രമ. ആ, ഏത് പാട്ടാ വേണ്ടത്?
1: ഒന്നാം തരം തരാം. കൊച്ചുമക്കൾക്ക് വേണ്ടിയാ, ദേവിയേക്കും ശ്രീനിയേക്കും വേണ്ടി.
0: ആ, അപ്പോൾ കുട്ടികൾക്ക് ഒന്നാം തരം ബലൂണും അല്ലേ ഓല പിപിയും വാങ്ങിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ?
1: പാട്ടാ.
0: ആ ആ, സ്നേഹദീപ എന്ന ചിത്രത്തിന് വേണ്ടി ലത പാടിയതാണ് പാട്ട്. പി ഭാസ്കരനാണ് ഈ പാട്ട് എഴുതിയത്, സംഗീതം എം ബി ശ്രീനിവാസൻ. കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞോളൂ. ആ, ഇന്ന് സ്കൂളിൽ പോയോ അതോ വീട്ടിലുണ്ടോ?
1: സ്കൂളിൽ പോയി.
0: ആ, പോവും. പാട്ട് കേട്ടാലോ, ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പി പി തരാം. ആ, പാട്ട് കേട്ടോ.

0: ഹലോ, ഗാന ശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ ശ്രീദേവി, ഐവർകാലയിൽ നിന്നാണേ.
0: ഐവർകാലയിൽ നിന്ന്. ഇനി ഇന്നത്തെ അവസാനത്തെ കോളറാണ്.
1: ഓക്കെ സാർ.
0: ഇനി ഒരു കോളർക്ക് സമയമില്ല. പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാട്ടിന്റെ ഭൂരിഭാഗവും കേൾക്കാം. പാട്ട് ഏതാണ്?
1: എനിക്ക് നല്ലെല്ലാം പാടുന്ന ചെല്ലക്കിളികളെ എന്നുള്ള ആ ഗാനമാണ് വേണ്ടുന്നത്. ഇന്ന് പ്രവേശന ഉത്സവ ദിനമായിരുന്നല്ലോ. ഞാനൊരു റിട്ടയർഡ് എച്ച്എം ആണ്. ഞാനും എന്റെ സ്കൂളിലൊന്ന് പോയി കുട്ടികളുടെയൊക്കെ അടുത്ത്
0: ഏത് സ്കൂളിലായിരുന്നു?
1: ഉത്സവത്തിൽ പങ്കെടുത്തിട്ട്.

0: ഏത് സ്കൂൾ?
1: ഇവിടെ ഐവറുകാലെ തന്നെ, ഐവറുകാലെ തന്നെ
0: അവിടുന്നാണ് റിട്ടയർ ചെയ്തത് അല്ലേ?
1: ആയിരുന്നു. അതെ അതെ, അവിടുന്നാണ് റിട്ടയർ ചെയ്തത്.
0: അപ്പൊ യേശുദാസും സംഘവും പാടിയ ഒരു പാട്ടാണ്, ഒരു സംഘഗാനമാണിത്.
1: ഓക്കെ.
0: ആ സ്കൂളിലെ കുട്ടികൾക്കാണോ, ഐവർക്കല്ല സ്കൂളിലെ കുട്ടികൾക്ക് സമർപ്പിക്കാൻ പാട്ട്?
1: അതെ, ആ കുട്ടികൾക്ക് വേണ്ടി.
0: അപ്പൊ പാട്ട് കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.

ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം കുരിപ്പുഴ സജീവ്, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ, സ്റ്റുഡിയോയിൽ ആർ ശ്രീജേഷ്.

0: സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ സുഡ്രികയിലോക കൊന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. പെൺകുട്ടി ഡോണിയുടെ ആങ്ങള പട്ടണത്തിൽ നിയമം പഠിക്കാൻ പോയ റസ്കോൾനിക്കോവ് വർഗസമരത്തിൻ്റെ ആവേശം തിളച്ച് കൊള്ളപ്പലിശക്കാരി അലിയോവിനെ കൊലപ്പെടുത്തിയെങ്കിലും അത് നാട്ടുകാരറിഞ്ഞിട്ടില്ല. വീട്ടുചെലവിന് ശരീരം വിൽക്കുന്ന സോണിയ എന്ന പെൺകുട്ടിയുടെ അച്ഛൻ ജോലി നഷ്ടപ്പെട്ട മർമലഡോവ് കുതിരവണ്ടിക്കടിയിൽ ചാടി ആത്മഹത്യ ചെയ്തത് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ കൊലപാതക ശേഷം നിക്കോവ് വിഭ്രാന്തിയുടെ കയത്തിൽ കറങ്ങുകയാണ്. മരിച്ച ഭാര്യയുടെ പ്രേതം 3 തവണ തേടിയെത്തിയ പരിഭ്രാന്തിയിലാണ് സ്വിഡ്രികയിലോക്. മരണാനന്തര കർമ്മങ്ങൾ നടക്കാനിരിക്കുന്ന മർമലഡോവിൻ്റെ വീട്ടിൽ ആരൊക്കെയാണോ വരാൻ പോകുന്നത്? കുറ്റം തന്നെ ശിക്ഷയുടെ തീക്കുണ്ടങ്ങൾ ഒരുക്കുന്നുവോ? സ്വിഡ്രികയിലോകിൻ്റെ ബന്ധു ധനികനായ ലൂഷിൻ നിക്കോവിൻ്റെ അപമാനിക്കപ്പെട്ട പെങ്ങൾ ഡോണിയെ വിവാഹം ചെയ്യാൻ വാക്കുകൊടുത്തതാണ്. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിൻ വിപ്ലവം പേറുന്ന നിക്കോവുമായി തെറ്റിക്കഴിഞ്ഞു. നിക്കോവും അമ്മയും പെങ്ങൾ ഡോണിയെയും ഭാവി വരൻ ലൂഷിനും നിക്കോവിൻ്റെ കൂട്ടുകാരൻ ഡ്രസ്സുമഹീനും തമ്മിൽ കണ്ടുമുട്ടാൻ പോവുകയാണിന്ന്. അടി പൊട്ടുമോ? ഔദാര്യങ്ങൾക്ക് മേൽ മംഗല്യം പണിയാനാകുമോ? നിക്കോവും കൂട്ടുകാരൻ ഡ്രസ്സുമഹീനും തമ്മിൽ സംസാരിച്ച ശേഷം അവർ അമ്മയും പെങ്ങളും ഭാവി വരൻ ലൂഷിനും സന്ധിക്കുന്നിടത്തേക്ക് പോകുന്നു.
1: ഓ, ഡ്രസ്സുമഹീൻ.
2: അതെ, എനിക്കങ്ങോട്ട് കടന്നു വരാമോ?
1: അതിനെന്താ, വരാം.
2: അല്ല, ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത് ആരാ?
1: ഓ, അതോ സിഡ്രികയിലോ, ഒരു പണക്കാരൻ.
2: ഓ,
1: എന്റെ അനിയത്തി ഡോണിയെ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമ. ആ വീട്ടിൽ വെച്ചാണ് അവൾ അപമാനിക്കപ്പെട്ടത്. അവൾക്ക് നേരെയുള്ള അയാളുടെ പീഡന നിമിത്തം അയാളുടെ ഭാര്യ എന്റെ അനിയത്തി അവിടെ നിന്നും പുറത്താക്കി. സത്യം പറഞ്ഞപ്പോ അവർ ഡോണിയോട് മാപ്പ് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചു. ആ മനുഷ്യനെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ അയാൾ ചാടി പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നു.
2: അപ്പോ എന്തോ ഉദ്ദേശം കാണും.
1: അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്റെ ചങ്ങാരി, എന്റെ വിചാരം തന്നെയാണ് നിനക്കും.
2: എന്ത് വില കൊടുത്തും ആ ആഭാസനിൽ നിന്ന് അവളെ രക്ഷിക്കണം.
1: എനിക്ക് ഭ്രാന്താണെന്ന് കുറച്ചു മുമ്പ് ഞാൻ വിചാരിച്ചു. കുറച്ചു ദിവസമായി സംഭവിക്കുന്നതെല്ലാം സ്വപ്നമാണോ?
2: റസ്കോൾനിക്കോ, നിന്റെ മനസ്സാകെ വീണ്ടും തകടം മറിഞ്ഞിരിക്കുകയാണല്ലോ. നീ കാണുന്നതൊന്നും നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലേ? എടാ, ഇങ്ങോട്ട് നോക്ക്, എവിടേക്കുള്ള പുറപ്പാടിലാണ് നീ?
1: അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്, അവരെ കാണാൻ. പിന്നെ നീ കൂടെ വാ.
2: ശരി, ഞാനും വരാം.

0: അല്ല, എല്ലാവരും ഉണ്ടല്ലോ, അമ്മ, സഹോദരി, ലൂഷൻ. യാത്രയൊക്കെ സുഖമായിരുന്നു?
1: ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല.
2: ഞാൻ ചെറുപ്പവും ആരോഗ്യമുള്ളവളാ, അതുകൊണ്ട് ക്ഷീണമില്ല.
0: ലൂഷൻ, ഇതെന്റെ സുഹൃത്ത് റസുമീൻ.
3: ഓ, ഹലോ.
4: ഹലോ.
0: മാർഫ പെട്രോവന മരിച്ചുപോയി. സിഡ്രിഗൈലോഗിന്റെ ഭാര്യ, നിങ്ങൾ ആ വിവരം അറിഞ്ഞോ?
3: അറിഞ്ഞു. സിഡ്രിഗൈലോ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ധൃതി പിടിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അതും വ്യക്തമായിട്ടറിയാം.
1: ഇവിടേക്കോ? ഇവിടെയും മോളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ ആ കാലമാടൻ?

0: നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കുന്നത് എന്തിനു ഡോണിയ?
1: ഞാൻ അയാളെ ആകെ രണ്ടു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭയങ്കരനാണ് അയാൾ, ഭയങ്കരൻ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെയാ, ഉറപ്പാ.
2: എനിക്ക് ജോലി സംബന്ധമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സംസാരത്തിന് പ്രതിബന്ധമാകുന്നില്ല.
3: അല്ല, ഒരു നിമിഷം നിൽക്കൂ. ഇന്ന് വൈകുന്നേരം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാന്ന് ഏറ്റിരുന്നതല്ലേ? അതിനു പുറമെ നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് എന്തോ വിശദീകരണവും വേണോന്ന് എഴുതിയിരുന്നല്ലോ.
2: ശരിയാണ്, നിന്നോടും അമ്മയോടും ചില സുപ്രധാനമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. എന്നാൽ നിന്റെ സഹോദരന് സിഡ്രിഗേലോവിന്റെ നിർദ്ദേശങ്ങൾ എന്റെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ.
3: നിങ്ങളുടെ സന്ദർശന വേളയിൽ എന്റെ സഹോദരൻ സന്നിഹിതനാകരുതെന്ന നിങ്ങളുടെ അഭ്യർത്ഥന നിരാകരിച്ചത് ഞാനാ.
2: അതെന്ത് തന്നെ ആയാലും എത്ര നന്മ നിറഞ്ഞവർക്കും ചില അധിക്ഷേപങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുകയില്ല. എത്ര സന്മനസ്സുള്ള വാക്കുകൾ കൊണ്ടും മറയ്ക്കാനാവില്ല കഠിനമായ അപമാനത്തെ. എല്ലാത്തിനും ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട്.
3: എന്ത് തീരുമാനിച്ചു?
2: നിങ്ങൾക്ക് എന്നോട് മമതയുണ്ടെങ്കിൽ ഈ പ്രശ്നം എത്ര ഗുരുതരമായാലും ഇന്ന് തന്നെ പരിഹരിക്കണം. ആരെങ്കിലും ഒരാൾ, ഞാനോ നിന്റെ സഹോദരനോ, ആരെ വേണം നിനക്ക്?
3: എന്റെ സഹോദരനാണോ അതോ നിങ്ങളാണോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എനിക്കിപ്പോ തന്നെ അറിയണം. എന്റെ ചേട്ടനാണ് കുറ്റക്കാരനെങ്കിൽ അദ്ദേഹം നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവർത്തിക്കുന്നു.
2: ഓ, നീ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുക. എന്നെയും അവിവേകിയായ ഒരു ചെറുപ്പക്കാരനെയും തമ്മിൽ താരതമ്യം ചെയ്ത് അധിക്ഷേപിക്കരുത്.
3: നമ്മൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ പറ്റി ലൂഷ്യൻ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോ എന്താണ് നിങ്ങളുടെ ഉപാധി?
2: ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിന്നെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരോടൊപ്പം നിന്റെ കുടുംബത്തിലെ ചിലരെ എനിക്ക് വെറുക്കാനും കഴിയും. നിന്നെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ആനന്ദകരമാണെങ്കിലും അതിന്റെ പേരിൽ അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കുവാൻ എനിക്ക് വയ്യ.
3: വിവേകശാലിയും ഉദാര മനസ്കനുമായിട്ടാണ് ഞാൻ നിങ്ങളെ എന്നും നോക്കി കണ്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഭാവി വധുവല്ലേ?
2: അതെ, നീയാണ് നിഷ്പക്ഷമായ വിധി പറയേണ്ടത്. അതെ, ആരെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം?
3: എന്റെ തീരുമാനം ചേട്ടനും നിങ്ങൾക്കും ഒരുപോലെ ആശ്ചര്യകരമായിരിക്കും. നിങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ചേട്ടനോട് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിരുന്നില്ല.
2: പിന്നെന്തിനാ വിളിച്ചു വരുത്തിയത്?
3: നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരസ്പരം ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ എനിക്ക് സ്വീകരിക്കേണ്ടി വരും. അത് നിങ്ങളാകാം, ചേട്ടനാകാം. നിങ്ങളിരുവരുടെയും ചുമലിലാണ് ഇപ്പോൾ ഈ പ്രശ്നം.
2: ഓഹോ, നീ ബുദ്ധിമതിയാണ്. നിന്റെ വാക്കുകളുടെ വല്ലാതെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്നെ രണ്ടാം കിടക്കാരനായി നീ ചിത്രീകരിക്കുകയാണ്. നിന്റെ സഹോദരൻ എവിടെ? ഈ ഞാൻ എവിടെ?
3: നിങ്ങൾ നിസ്സാരനൊന്നും അല്ല, തന്ത്രശാലിയ.
2: എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തെ താരതമ്യം ചെയ്യുന്നത്. എന്റെ ജീവിതത്തിലെ സർവസ്വവുമായിട്ട്. എന്നിട്ടും ഞാൻ നിങ്ങളെ വില വയ്ക്കുന്നില്ല എന്നാണ് ആരോപണം.
3: നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ?
2: നിന്റെ ഭാവി ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, അത് സഹോദര സ്നേഹത്തെ മറികടക്കുന്നതായിരിക്കണം. എന്നാലും എന്നെയും നിന്റെ സഹോദരനെയും ഒരു നുഖത്തിൽ കെട്ടേണ്ടിയിരുന്നില്ല. എനിക്കൊരു അന്തസ്സൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ സത്യസ്ഥിതി തുറന്ന് പറഞ്ഞതിന് എനിക്ക് കിട്ടിയ ആക്ഷേപം ചെറുതൊന്നുമല്ല.
3: ആക്ഷേപത്തിന് തക്കതായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് അത് കേക്കേണ്ടി വന്നത്. നന്നായി.
2: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം.

0: ിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
1: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
0: പക്ഷേ വഴക്കിന് വന്നു.
1: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 34-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഏറെയിപ്പോൾ ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495655321. ഒരു നമ്പർ കൂടി 9495655321. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും സിന്ധുദേവിയും പാടിയത്. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം എം എം കീരവാണി.

കൈതപ്രത്തിന്റെ വരികൾക്ക് സുരേഷ് പീറ്റർ സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം. ചിത്രം തെങ്കാശിപ്പട്ടണം.

ഗാനോപഹാരത്തിൽ ഇനി തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം ശരത്. പാടിയത് മധു ബാലകൃഷ്ണനും ജിൻഷ നാനുവും.

0: കർണൻ, എങ്കിലും വെതയിൽ ജീവിപ്പു അവർണൻ. കഥയിൽ മരിച്ച ഞാൻ കർണൻ, എങ്കിലും വെതയിൽ ജീവിപ്പു അവർണൻ. ഞാനാണു കർണൻ, ഒരുപാടു നാളായി കരയുന്ന വർണ്ണൻ. കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ, ജനി കൊണ്ട വർണ്ണമേതറിയാത്തവൻ. ഞാനാണു കർണൻ.
1: ഇനി നമ്മളോടൊപ്പം വസുദേവ് കെ എസ് ആണ്. വസുദേവ് കെ എസ് എന്താ ചെയ്യാൻ പോന്നെ?
2: പ്രസംഗം.
1: എന്തിനെ കുറിച്ചാ പ്രസംഗിക്കാൻ പോന്നെ?
2: അച്ചടക്കത്തിനെ പറ്റി.
1: എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്നൊന്ന് പറയോ.
2: അടങ്ങിയിരിക്കുക.
1: വസുദേവ് അച്ചടക്കമുള്ള കുട്ടിയാണോ? എന്താ ടീച്ചേഴ്സ് ഒക്കെ പറയാറ്?
2: അടങ്ങിയിരിക്കെ.
1: അതുകൊണ്ടാണോ ഇനി വസുദേവിനെ കൊണ്ട് അച്ചടക്കത്തെ കുറിച്ച് പറയിക്കുന്നത്? ഏത് ക്ലാസ്സിലാ വസുദേവ്?
2: മൂന്നാം ക്ലാസ്സിലെ.
1: ഇനി നാലിലേക്ക്. സാധാരണ എങ്ങനെയാ വസുദേവിന്റെ സ്കൂളിലുള്ള ഒരു ദിവസം?
2: സ്കൂളിലുള്ള ദിവസം രാവിലെ 8:30 വേണ്ടി. എന്നിട്ട് അമ്മ അറിയാം, എടാ പോയി പല്ല് തേക്കാൻ. അപ്പൊ ഞാൻ പല്ല് തേച്ചിട്ട് വന്നിരിക്കുമ്പോ ഉറക്കം വരും. ഇച്ചിരി നേരം ഉറങ്ങുമ്പോ 9 മണിയൊക്കെ ആവും. അപ്പോഴാണെങ്കിൽ വേഗം കുളിച്ച് റെഡിയായി സ്കൂളിൽ പോവും.
1: എത്ര മണിക്കാ സ്കൂള് തുടങ്ങാ?
2: സ്കൂള് പറഞ്ഞ അസംബ്ലി കഴിഞ്ഞൊക്കെ 10 മണിക്കാ.
1: ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടോ വസുദേവന്?
2: 10.
1: സ്കൂളിലും വീട്ടിനടുത്തും ഒക്കെ ആയിട്ട് 10 പേര്.
2: വീട്ടിൻ്റെ അകത്തല്ലേ സ്കൂളിലും?
1: സ്കൂളിൽ തന്നെ 10 പേരുണ്ട്. എന്താ കളിക്കുക?

വെച്ചിട്ട് തിളച്ച് വരുമ്പോ ഞാൻ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 18, ശകവർഷം 1948 ജ്യേഷ്ഠം 11, 2026 ജൂൺ മാസം 1 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:58. എഫ് എം ബാൻഡിൽ 101.4 മെഗാഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു. ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആര്? ഉത്തരം ജിൻഷ ഗംഗ. ഇനി ഇന്നത്തെ ചോദ്യം. യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. യുദ്ധരംഗത്ത് ആദ്യമായി

റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:49 കേൾക്കാം. നൂറ്റിയൊന്ന് ദശാംശം 4 മെഗാഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

നാടുവഴികൾ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ദിനേശ്, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം

പാടിയതാണ് അടുത്ത ഗാനം. കാവാലം നാരായണ പണിക്കർ എഴുതി, എസ് രമേശ് നാരായണൻ സംഗീതം നൽകിയ ഈ ഗാനം മഞ്ചാടിക്കുരു എന്ന ചിത്രത്തിൽ

മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത്, ചിത്രം മനസ്സിലൊരു മഞ്ഞുതുള്ളി. എം ഡി രാജേന്ദ്രൻ്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും പാടിയത് എന്ന ആസൈ രാസാവേ എന്ന ചിത്രത്തിൽ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു പെൺകുട്ടിയുടെ ബാല്യകാലം മുതൽക്ക് തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: ഒരു മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് തന്നെയാണ്. അതായത് കുഞ്ഞ് നമ്മൾ ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുമ്പോഴും നമുക്ക് കൊളസ്ട്രോൾ കൊടുക്കുന്നത് മുതൽ, അതായത് ആദ്യത്തെ പാല്, ആ പാല് കൊടുക്കുന്നത് തൊട്ട് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. പിന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആദ്യം കൊളസ്ട്രോൾ കൊടുത്ത് പിന്നെ ഒരു 6 മാസം വരെ നമ്മൾ കുഞ്ഞിന് മുലപ്പാല് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ 6 മാസം വരെ മുലപ്പാൽ മാത്രം, ഒരു വയറിളക്കം വന്നാലും നമ്മൾ മുലപ്പാൽ തന്നെ കുഞ്ഞ് തൃപ്തനാണ് എന്ന് നമുക്ക് ഉറപ്പാണത്. വേറെ ഒരു വെള്ളം കൊടുക്കാനോ വേറെ ഒരു പഞ്ചസാര വെള്ളം കൊടുക്കാനോ ഒന്നിൻ്റെയും ഒരു ആവശ്യവും വരുന്നില്ല. അത് മാത്രമല്ല, 6 മാസം കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിന് ചെറുതായിട്ട്, അതായത് സപ്ലിമെൻ്ററി ഫീഡിങ് എന്ന് പറയും, കുഞ്ഞിന് ലഘു ചെറുതായിട്ട് കൂരക പോലെ, ഏത്തയ്ക്കാപ്പൊടി പോലെ, നവധാന്യപ്പൊടി പോലെ, അങ്ങനെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ ഫ്രൂട്ട് ജ്യൂസസ്, വളരെ നേർപ്പിച്ചുള്ള ഫ്രൂട്ട്

0: ഒരു കടമ തന്നെയാണത്. കുഞ്ഞിൻ്റെ, അതായത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ കൊളസ്ട്രത്തിൽ തന്നെ കുഞ്ഞിൻ്റെ എന്താണ് രോഗപ്രതിരോധ ശേഷി തുടങ്ങി ജീവിതശൈലി രോഗം മുതൽ ആസ്മ ഈ തരത്തിലുള്ള രോഗങ്ങൾ വരെ നമുക്ക് പ്രതിരോധിക്കാൻ ആ കൊളസ്ട്രം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷിതാവിൻ്റെ ഒരു ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മാത്രമല്ല നമ്മൾ ഒരു എന്താ ഒരു പുതിയതായ ഒരു ഒരു നമ്മൾ കുഞ്ഞിനൊരു കാര്യം പുതുതായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെറിയ ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ തുടങ്ങി അത് കുഞ്ഞിന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ മുട്ട കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുട്ട കുഞ്ഞിന് ആദ്യമായി കൊടുക്കുമ്പോൾ ആദ്യം മഞ്ഞ കൊടുത്തിട്ട് ശേഷം വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ പാല് കൊടുക്കുമ്പോഴും വളരെ നേർപ്പിച്ച്, അതായത് കുഞ്ഞിൻ്റെ ഒരു ദഹനത്തിന് പറ്റിയതല്ല, അതായത് പശുവിൻ്റെ കുഞ്ഞിനുണ്ടാക്കുന്ന പാലാണ് അത്, നമ്മൾ നമ്മളെ കുഞ്ഞിനത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വളരെ നേർപ്പിച്ച് നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: മാഡം, അതുപോലെ തന്നെ കൗമാര കാലഘട്ടം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഇവർക്ക് അഭികാമ്യം?
0: അതായത് ഈ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം, അതായത് ആ അഡോളസൻ്റ് പീരീഡ് ടീനേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങളും ഈ എന്താണ് മെൻസ്ട്രേഷനും എല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് പ്രത്യേകം അവർ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനത്തെ അതുപോലെ ജങ്ക് ഫുഡ് അവരുടെ രുചി ടേസ്റ്റ് ബഡ്സ് അതിലോട് താല്പര്യം കാണിക്കുക. അപ്പോൾ അവർക്ക് രുചിയുള്ള ഭക്ഷണം ഈ ബേക്കറി പലഹാരങ്ങൾ ഇതിലോട് അമിത താല്പര്യം തോന്നുന്ന സമയമാണ് ഈ കൗമാരപ്രായം. പിന്നെ വീട്ടുകാരോട് എന്താ ഒരു എന്താ ഒരു ഒരു റിബൽ പോലെ അവർ കാണിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് തോന്നുന്ന രീതി അത് അവരെ ആഹാര ക്രമങ്ങളിലും അത് മാറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു സമീകൃത ആഹാരം, എപ്പോഴും ഒരു മോഡൽ പ്ലേറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് ഒരു പരിധിവരെ ഒരു രക്ഷിതാവിന് അതൊരു സഹായമാവും. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ കാൽഭാഗം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാണ്, ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, മീൻ, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലേതും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അരഭാഗം നമ്മൾ പച്ചക്കറികൾ. അത് നമ്മൾ ആ സമയത്ത് ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ച ആ പച്ചക്കറികളും ആ പഴങ്ങളും അവർക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഊർജത്തിൻ്റെ ആവശ്യവും മാംസ്യത്തിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ കാൽഷ്യത്തിൻ്റെ ആവശ്യമൊക്കെ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ ആ അതിൽ എന്തൊക്കെയാണ് ഈ അയൺ കാൽഷ്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഗോതമ്പ് പോലെ, അവൽ പോലെ, അപ്പം ഈ നമ്മുടെ വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവൽ നനച്ച് കൊടുക്കുന്നതോ പൊരി പോലെ, പോപ്കോൺ, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സ് കൊടുക്കുന്നതോ ഉൾപ്പെടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്കറികൾ അവർക്ക് സ്റ്റഫ് ചെയ്ത ചപ്പാത്തികളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഈ ബീൻസ്, ഉള്ളിത്തണ്ട്, കാ, അതുപോലെ നമ്മുടെ എന്താണ് ഈത്തപ്പഴം പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം, ഉണക്കമുന്തിരി പോലെ. അപ്പോൾ ഇത് പിള്ളേർക്ക് നമ്മൾ അയൺ കൂടുതലുള്ളത് ഏതാണോ അത് നമ്മൾ ഈ മാതളങ്ങ പോലെ, ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാതളങ്ങ, അതുപോലെ തന്നെ ഈ നട്ട്സുകൾ പോലെ, സീഡ്സ് പോലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കത് പാലായിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് തൈരായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ, വൈറ്റമിൻ എ ഉള്ള സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓറഞ്ചും ചുമന്നതുമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് ഈ ജങ്ക് ഫുഡിനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കാനും അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക് ഒരു നടത്തം പോലെ, ഒരു ഔട്ട്ഡോർ ഗെയിംസോ നമ്മൾ പുറത്തു പോയി കളിക്കാനുള്ള രീതിക്ക് അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. അതായത് കൗമാരപ്രായക്കാരിയായ ഒരു കുട്ടി നാളത്തെ അമ്മയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എല്ലാം, അതായത് അവരെ ഭക്ഷണം തൊട്ട് അവരുടെ ആ ഒരു എന്താ വൃത്തിയും എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു അളവ് മാത്രമല്ല, ആ അളവിൽ ഉത്തമമായ ഒരു ക്വാളിറ്റിയും ആ ഭക്ഷണത്തിലുണ്ടോ, ക്വാണ്ടിറ്റി മാത്രമല്ല ഒരു ക്വാളിറ്റിയും വേണം. ആ ഭക്ഷണം ഗുണമേന്മ ഉള്ളതാണോ എന്നുകൂടെ രക്ഷിതാവ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ജങ്ക് ഫുഡുകളിൽ വേണ്ടത്ര ഒരു ഗുണമേന്മയില്ല. അപ്പം ആ ഗുണമേന്മ ഉള്ള ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഈ ബോട്ടിൽ പ്ലേറ്റുള്ള ഭക്ഷണമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.

0: മാഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്ത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
1: അതായത് നമ്മൾ ഇപ്പൊ ഈ ഗർഭാവസ്ഥയിൽ ഏറ്റവും ആദ്യം ഒരു ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത് ഫോളിക് ആസിഡ് ആണ്. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു മാസത്തിലാണ്, നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം തൊട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. ശരിക്കും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഈ പറഞ്ഞ കണക്ക് ഓറഞ്ച്, അതുപോലെ ഏത്തപ്പഴം, നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതുപോലുള്ള ഭക്ഷണങ്ങളിൽ ഫോളിക് ആസിഡിൻ്റെ അംശം ധാരാളമുണ്ട്. അപ്പം നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. മാത്രമല്ല ഊർജത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ്, അങ്ങനെ തന്നെ ഈ പറഞ്ഞ കണക്ക് ബാക്കി അയണിൻ്റെ അളവ്, കാൽഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതെല്ലാം വളരെ ആവശ്യമുള്ള സമയമാണ് ഈ എന്താണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കുടുംബത്തിൽ പഴമക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് പേരുടെ ഭക്ഷണം ഇപ്പോൾ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കണം എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണ തന്നെയാണ്. അങ്ങനെ രണ്ട് പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം, നമ്മൾ വെറുതെ കഴിക്കുന്നതല്ലാതെ ഈ ആവശ്യത്തിനുള്ള ഊർജമുണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതിൽ എന്താണ് വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ള ഒരു, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മോഡൽ പ്ലേറ്റിലുള്ള ഒരു ഭക്ഷണം, നമ്മൾ അത് ഗുണമേന്മയുള്ള ഭക്ഷണം ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ, ഒരു ഗർഭിണിയായ ഒരു അമ്മ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ചായ, ഒരു ചായ കൊണ്ട് നമുക്ക് തുടങ്ങി 8:30 മുമ്പുള്ള നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഒരു രണ്ടെണ്ണം കഴിക്കുന്നതിൽ, അതിൽ ഈ നമ്മുടെ മോഡൽ പ്ലേറ്റിൽ ഈ രണ്ട് ഇഡ്ഡലി എന്നുള്ളത് സാമ്പാർ വെച്ച് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇട സമയത്ത് ചെറിയ പഴങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അല്ല പലഹാരത്തിൻ്റെ ഒന്ന് തന്നെയും കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉച്ചയ്ക്കും നമ്മുടെ ചോറ് കഴിക്കുക. ചോറ് ഒരു കപ്പ് അളവിൽ ചോറ് കഴിക്കുക. അരഭാഗം, ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമുക്ക് മീനോ മുട്ടയോ പയർ പരിപ്പ് വർഗ്ഗങ്ങളോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ഡയറ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കടല, അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ അവല്, ഈ പറഞ്ഞത് അവല്, അതുപോലെ പൊരി, അങ്ങനത്തെ എന്തെങ്കിലും അയൺ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരം, ഇലയട, ഇലയപ്പം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഈ നമ്മുടെ കൊഴുക്കട്ട പോലെ അങ്ങനെയൊക്കെ ആവിയിലുണ്ടാക്കിയ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇടനേരത്ത് ചെറിയ പഴങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മ കിടക്കുന്നതിന്, ഈ ദഹനമൊക്കെ നന്നാകാൻ വേണ്ടി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ലഘുവായ എന്തെങ്കിലും, വീട്ടിലെ തന്നെ ചോറാണെങ്കിലും അത് ചപ്പാത്തി ആണെങ്കിലും അളവനുസരിച്ച്, അതായത് ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് 2 ചപ്പാത്തി കഴിക്കുന്നത്. അപ്പം മാറി മാറി എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പച്ചക്കറികളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പഴം, ചെറുപഴം കഴിച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. അപ്പം വെള്ളം ആവശ്യത്തിന്, ഗർഭിണിയായ ഒരു അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക.
0: മാഡം, ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് മുലയൂട്ടുന്ന കാലഘട്ടം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: അതായത് നമ്മൾ 6 മാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ 6 മാസം വരെയും കുഞ്ഞിന് വേണ്ട മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ നല്ല നേരായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നന്നായിട്ട് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ പറഞ്ഞ കണക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം, അതായത് അമ്മ ആവശ്യത്തിനുള്ള കാൽഷ്യം അപ്പോൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോണിൽ നിന്നാണ് ആ കാൽഷ്യം പോകുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു നമ്മൾ ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞത് കണക്ക് ആദ്യത്തെ 6 മാസം നമുക്ക് ഏകദേശം ഒരു 600 കാലറി വരെയും, പിന്നെ 6 മാസത്തിന് ശേഷം ഒരു 520 കാലറിയും കൂടുതൽ നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും കൂടുതൽ വേണ്ടി വരും. അപ്പം അത് നമ്മൾ ഓരോ ഭക്ഷണത്തിനകത്തും സമീകൃത ആഹാരം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ

0: സി, മുളപ്പിച്ച പയർ, അതുപോലെ തന്നെ വയറിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്, അത് അടങ്ങിയ നമ്മുടെ തൈര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതെല്ലാം ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ അധികം, എന്താ, എരി, പുളി, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുഞ്ഞിൻ്റെ ആ ഒരു, എന്താ, കുഞ്ഞിൻ്റെ ഒരു വയറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ.
1: മാഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത്?
0: എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ സമയത്ത് കഴിക്കുന്നു. നമ്മൾ തോന്നുമ്പോൾ കഴിക്കേണ്ടതല്ല ഭക്ഷണം, സമയത്ത് കഴിക്കുക. അതായത് രാവിലെ 8:30 മുമ്പ് രാവിലത്തെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക, രാത്രി നമ്മളൊരു 10:30 പത്ത് മണിയാണോ ഉദ്ദേശിക്കുന്നത്, ആ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുക. ഇടനേരങ്ങൾ ചെറിയ പഴങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാതെ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ അളവ് ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്ക് 3-4 എണ്ണം കഴിക്കാതെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. രാവിലെ 2 എണ്ണം കഴിച്ചൊരു 10 മണിയാകുമ്പോൾ 1 എണ്ണം കഴിക്കുക. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളാണോ, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന മോര് വെള്ളം പോലെയോ, നാരങ്ങ വെള്ളം പോലെയോ, ചെറിയൊരു പഴം പോലെയോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തിരി നമ്മുടെ കാലറി കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മധുരത്തിൻ്റെ, അതായത് എല്ലാ ഭക്ഷണത്തിനകത്തും മധുരമുണ്ട്. അതായത് പഴങ്ങളുടെ ഫ്രക്ടോസും നമ്മുടെ ചോറിൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ പാലിൽ ലാക്ടോസ്, അങ്ങനെ ഓരോ ഷുഗറിൻ്റെ അംശം നമുക്ക് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ അത് ആഡ്, നമ്മളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ്, തേങ്ങയുടെ അളവ്. തേങ്ങ വളരെ നല്ല സാധനം തന്നെയാണെങ്കിൽ അത് ഒരു അലവൻസ് ഉണ്ട്. നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഗ്രാം വരെയാണ്. അതുപോലെ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് 2-3 ടീസ്പൂൺ വരെയാണ്. അപ്പം ഈ ഒരു അളവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: സ്പോൺസേഡ് പരിപാടിയാണ് നിങ്ങൾ കേട്ടത്, റേഡിയോ ഹെൽത്ത്, ആകാശവാണി, ദേവികുളം സ്പൈസ് ഓഫ്. ചലച്ചിത്ര ഗാനങ്ങൾ. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് മൂന്നാം പക്കം എന്ന ചിത്രത്തിൽ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഉത്തരം: ടിപ്പു സുൽത്താൻ. 18-ാം നൂറ്റാണ്ടിലായിരുന്നു ടിപ്പുവിൻ്റെ ഭരണകാലം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കുഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ക്ഷീരദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഞാറ്റുവേലയിൽ. പോഷകാഹാരം എന്ന നിലയിൽ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. സമീകൃത ആഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ക്ഷീരവൃത്തി ആസ്വാദ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നത്. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം. ക്ഷീരദിനത്തിന്റെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഈ മേഖലയിലെ അനുബന്ധ സ്ഥാപനങ്ങളായ മിൽമ, ക്ഷീരസംഘങ്ങൾ, കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്,

0: കേരള ഫീഡ്സ്, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആചരിക്കുകയുണ്ടായി. നമുക്കിന്നാദ്യം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ക്ഷീരദിന സന്ദേശത്തോടെ ആരംഭിക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ ലോകമെമ്പാടും ക്ഷീരദിനം ആഘോഷിച്ചു വരുന്നു. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ലോക ക്ഷീരദിനത്തിന്റെ ഇക്കൊല്ലത്തെ പ്രമേയം. ഒരു കാലത്ത് അബലകളായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന വനിതകൾ ഇന്ന് ഓരോ മേഖലകളിലും മുന്നേറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റു പല മേഖലകളിലേതും പോലെ ക്ഷീരമേഖലയിലെ വനിതകളുടെ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഭക്ഷ്യവസ്തുവായി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പാലിന്റെ പ്രസക്തി. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ പ്രസക്തമാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സംഭാവന നൽകുന്ന മേഖലയാണിത്. വീടിനോട് ചേർന്ന ചായ്പിൽ രണ്ട് പശുക്കളെയെങ്കിലും വളർത്തുവാൻ സാധിച്ചാൽ ഒരു ശരാശരി കുടുംബത്തിന് അന്നുള്ള അന്നത്തിന് അത് വക നൽകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എളുപ്പം ആശ്രയിക്കാവുന്ന മേഖലയും ഇതുതന്നെയാണ്. ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെയും വനിതകളെയും ആകർഷിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്കായി ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഉൽപാദനത്തിലും ഉപഭോഗത്തിലും നിലനിൽക്കുന്ന അന്തരം പരിഹരിച്ച് സംസ്ഥാനത്തിനാവശ്യമായ പാൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പാൽ ഉപഭോക്താക്കളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പാലിൻ്റെ ഗുണനിലവാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പാലിനെ പോലെ അതീവ പോഷക മൂല്യമുള്ളവയാണ് വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങളും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ശാരീരിക ബൗദ്ധിക വികാസത്തിന് മികച്ചവയാണ് പാലുൽപ്പന്നങ്ങൾ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹം പാലിലേക്കും പാലുൽപ്പന്നങ്ങളിലേക്കും മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശു വളർത്തലിലൂടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഈ മേഖല നൽകുന്ന സംഭാവന ചെറുതല്ല. പാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ പാൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ക്ഷീര കർഷകരെക്കുറിച്ചും പാൽ ചെലുത്തുന്ന കാമധേനുക്കളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ ലോക ക്ഷീരദിനത്തിൽ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം വനിതാ ക്ഷീര കർഷകരുടെ പരിശ്രമത്തെ.
0: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ നടത്തിയ ക്ഷീരദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്.
2: പശുവിനെ വളർത്തുന്നതിന്റെ ഒരു പ്രയാസവും അതിന്റെ വിഷമവും അതിന്റെ ദുഃഖവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വീട്ടിലെ ക്ഷീരവകുപ്പിന്റെ മന്ത്രി അമ്മ തന്നെയായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക, കറക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വന്നിരുന്നത്. അമ്മയെ സഹായിക്കാൻ ഞാൻ തൊഴുത്ത് കഴുകിയിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്, വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോലെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പാൽ വാങ്ങിക്കാൻ വന്നവർക്ക് പാൽ അളന്നു കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്വകാര്യ സമ്പാദ്യമായിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ UN ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെന്റ്. നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടമുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ, 70 ലക്ഷം ലിറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് വേണം, 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപ്പാദനം കേരളത്തിൽ വർദ്ധിക്കണം. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്കുകാരിയാണ്. ഇതൊന്നും പുറത്തേക്ക് കയറ്റി അയക്കണ്ട. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിന്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു തരാം.

0: ഫുൾ സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഈ പാലിൻ്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും, തൊഴിലാളികൾക്കും കിട്ടും. നമ്മുടെ സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500 സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക്, കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ, നമുക്ക് മറക്കാൻ പറ്റില്ല. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്ക് നമ്മൾ നല്ല ബാക്കപ്പ് വരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ, നാമമാത്ര കർഷകരായ, ഏറ്റവും പാവപ്പെട്ടവരായ, പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അവരഭിമാനത്തോടുകൂടി, ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടുകൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണം.
1: പരിശുദ്ധമായ പാൽ ചുരത്തുന്ന പശുക്കൾ ക്ഷീരകർഷകന്റെ അത്താണിയാണ്. ലോക ക്ഷീരദിനത്തിൽ ഉരുക്കളെയും അവയെ പരിപാലിക്കുന്ന ക്ഷീരകർഷകരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ജീവനോപാധി എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് സാമൂഹിക പ്രതിബദ്ധത കൂടി ഏറ്റെടുത്താണ് ഓരോ ക്ഷീരകർഷകനും ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. സങ്കരയിനം പശുക്കളെ പരിപാലിച്ച് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തിരുപുറം പഞ്ചായത്തിലെ ഉഷസിൽ താമസിക്കുന്ന ശ്രീ വിജയകുമാറിന്റെ വീട്ടിലേക്കാണ് ഈ ക്ഷീരദിനത്തിൽ ഞാറ്റുവേല എത്തിയത്.
2: വർഷങ്ങളായി പശു വളർത്തൽ ഉപജീവനമായിട്ട് നടത്തി വരികയാണ്. വളരെ സന്തോഷകരമായി അഭിമാനത്തോടുകൂടിയും ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതായത് പരമ്പരാഗതമായിട്ട് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ഞങ്ങൾ പശു വളർത്തൽ ചെയ്തു വരികയാണ്. ഉള്ളിലൊരിതുണ്ട്, കണ്ടും കേട്ടും അനുഭവിച്ചും വന്നതിൻ്റെ ഒരിതുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ കുറച്ച് എണ്ണമാണ് പശു വളർത്തിക്കൊണ്ടിരുന്നത്. കൊറോണയുടെ സമയത്തോടുകൂടെ എനിക്കുണ്ടായിരുന്ന ഒരു തൊഴിൽ ഇല്ലാതെ പോയി. അതിനുശേഷമാണ് പശു വളർത്തൽ കുറച്ചുകൂടെ വിപുലമാക്കാമെന്ന് പ്ലാനിട്ടത്. അപ്പോൾ കൂടുതൽ സമയം അതിൽ പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഏകദേശം 12 പശുക്കളുണ്ട്. കുറച്ച് കറവ പശുക്കളുണ്ട്, പ്രസവിക്കാറായ പശുക്കളുണ്ട്, കന്നുകുട്ടികളും ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 100 ലിറ്ററിന് മുകളിൽ പാല് ദിവസം സൊസൈറ്റിക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. രാവിലെ ഒരു 4 മണിക്ക് ജോലി ആരംഭിക്കും. ചാണകം മാറ്റുക, കുളിപ്പിക്കുക, കറവ, പിന്നെ അതിന് ഭക്ഷണം കൊടുക്കുക. ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ഞാനും വൈഫും കൂടെയാണ് ചെയ്യുന്നത്. കറവ യന്ത്രം ഉണ്ട്. ഒരു പ്രാവശ്യം 2 പശുക്കളെ കറക്കുന്ന തരത്തിലുള്ള യന്ത്ര സംവിധാനമാണ്. ഒരു 1/2 മണിക്കൂറിൽ പശുക്കളുടെ കറന്ന് തീരും. പിന്നെ ആഹാരം കൊടുക്കാനും മറ്റു കാര്യത്തിനെല്ലാം കൂടെ ബാക്കി സമയം 1.5 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ റെസ്റ്റാണ്. വീണ്ടും 2 മണിക്ക് ആരംഭിക്കും. 2 മണി മുതൽ 4 മണി വരെ ഇതിൽ കൃത്യനിഷ്ഠ. നമ്മൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ലാഘവത്തോടുകൂടെ നോക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പശു വളർത്തലിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ പാല് വിപണനം ചെയ്യുന്നത് പോലെ തന്നെ ചാണകത്തിനും നല്ല ഡിമാൻഡാണ്. ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നവർ വന്ന് അവരിവിടെ നിന്ന് നമുക്ക് നീക്കം ചെയ്തു തരും, അതിനുള്ള കാശും നമുക്ക് തരും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ മനസ്സ് വച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനവും നമുക്ക് സംതൃപ്തിയും കിട്ടുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും കടന്നു വന്ന് ചെയ്യാം, പക്ഷേ അത് പഠിച്ച് ചെയ്യണം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
2: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
3: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
4: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
5: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi and President of Myanmar U May Aung Lai held detailed talks on the entire gamut of bilateral issues in New Delhi today. The discussions covered trade, defence, border management, culture, among other areas of interest. Briefing media after the talks, Foreign Secretary Vikram Misri said both sides express interest in forging closer cooperation, particularly in the areas of trade and investment, development cooperation, health, education and energy. He said both sides underlined the importance of connectivity and and agreed to work as quickly as possible towards completion of Kaladan Multimodal Transit Transport Project.
6: Both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests. Overall, this visit by the President has once again reaffirmed the shared commitment of both sides to deepen their long-standing partnership and to work together for mutual benefit, growth and prosperity in the region.
5: Mr. Misri said Myanmar sits at the confluence of India's Neighbourhood First, Act East, as well as Mahasagar and Indo-Pacific policies. The President of Myanmar will meet President Draupadi Murmu at Rashtrapati Bhavan this evening. He is also scheduled to visit the Light and the Lotus, Relics of the Awakened One exhibition at Rai Pithora Cultural Complex in the National Capital. President Liang will travel to Mumbai tomorrow for business and industry interactions and site visits. The India-Oman Comprehensive Economic Partnership Agreement, CEPA, has come into force today. Commerce and Industry Minister Piyush Goyal said the CEPA will deepen the economic and strategic ties between the two nations. Addressing media in New Delhi, Mr. Goyal said that CEPA is not simply a trade agreement, it is a statement of civilizational trust.
7: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman. SEPA is a blueprint of our shared future.
5: Prime Minister Narendra Modi today shared an article written by Mr. Goyal on the India-Oman Comprehensive Economic Partnership Agreement. The Prime Minister said the article emphasizes that the government's efforts to sign trade agreements with developed countries help improve the lives of every Indian. India and Australia today affirmed the importance of enhancing cooperation with regional partners to help maintain a free, open, peaceful, stable and prosperous Indo-Pacific. During the second India-Australia Defence Ministers' Dialogue in New Delhi, Defence Minister Rajnath Singh and his Australian counterpart Richard Marles stressed the importance of freedom of navigation and overflight, unimpeded trade and lawful use of the seas in accordance with the international law. The Supreme Court today refused to entertain a plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Trinamool Congress TMC has expelled two legislators, Sandeepan Saha and Ritbrata Banerjee, for anti-party activities, absenteeism from key meetings and public remarks critical of the party leadership. The move comes amid internal turmoil following TMC's defeat in the 2026 West Bengal Assembly elections. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhavgeet and Hindi film music. Maharashtra Governor Jishnu Dev Verma, Chief Minister Devendra Fadnavis and Deputy Chief Ministers Eknath Shinde and Ajit Pawar expressed grief and paid tribute to the legendary singer. And that is the end of this news bulletin.
8: Akashavani, Kozhikode. Jilla Vrittantham, Kasaragod Jilla.
9: നീലേശ്വരത്ത് ദേശീയപാത 66 തൂണുകളോട് കൂടിയ ആകാശപാത എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരം 70-ാം ദിവസം പിന്നിട്ടു. ഓട്ടോ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ തുടങ്ങി നിരവധി പേരുടെ അന്നം മുട്ടിച്ചും ജനങ്ങളെ ഒന്നടങ്കം കഴിഞ്ഞ 3 വർഷമായി ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തോടുള്ള പ്രതിഷേധ സൂചനയായാണ് സമരം ആരംഭിച്ചത്. മഴയെത്തിയിട്ടും അധ്യയന വർഷം ആരംഭമായിട്ടും ജില്ലാ കലക്ടർ അടക്കം നിർദ്ദേശിച്ചിട്ടും സർവീസ് റോഡിന്റെയും ഓവുചാലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർമ്മാണ കമ്പനിയുടെ മനഃപൂർവ്വമായ മെല്ലെപ്പോക്കിൽ പ്രതിഷേധിച്ച് ഇന്നലെ ജനകീയ സമരസമിതി അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിലവിലെ നിർമ്മാണ രീതി പ്രദേശത്തെ ജലനിർഗമനം തടസ്സപ്പെടുത്തുമെന്നും പ്രദേശത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുമെന്നും വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ ആവേശകരമായ തുടക്കമായി. പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് ഒരു രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. ഇതിനു പുറമെ കാരുണ്യ മനസ്സുള്ള സ്പോൺസർമാരിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളും വിവിധ തൊഴിലാളി സംഘടനകളുടെ സഹകരണത്തോടെ സൌജന്യ അധ്വാനവും ലഭ്യമാക്കിയാണ് വീടുകൾ പൂർത്തിയാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്. കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റാൻ 100 കോടിയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് മേൽക്കൂരയില്ലാത്ത പ്രൈമറി സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാൻ 11 കോടി രൂപയും സ്മാർട്ട് അംഗൻവാടികൾക്കും സോഷ്യൽ റിസോഴ്സ് സെന്ററുകൾക്കുമായി 6 കോടി രൂപയും കരട് പദ്ധതിയിൽ വകയിരുത്തി. ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയുടെ സമ്പന്നമായ ചരിത്ര പൈതൃകവും കായിക വിനോദസഞ്ചാര സാധ്യതകളും കോർത്തിണക്കി സംഘടിപ്പിച്ച കാസർഗോഡ് ഫോർട്ട് റൈഡ് 2026 വിജയകരമായി സമാപിച്ചു. കോട്ടകളുടെ നാടായ കാസർഗോഡിന്റെ പൈതൃക സ്മാരകങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിൽ സൈക്കിൾ യാത്രയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതിനുമായാണ് ഈ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, കാസർഗോഡ് പെഡലേഴ്സ് സൈക്ലിംഗ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു യാത്ര. പൈതൃക കോട്ടകളെ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തിയ 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്കിൾ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കാസർഗോഡ് ജില്ലാ കലക്ടറാണ്. ഇത്തരം സംരംഭങ്ങൾ ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങളായി മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കൊറക ഗോത്ര വിഭാഗങ്ങളുടെ ദീർഘകാലമായുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മാറിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഓപ്പറേഷൻ സ്മൈൽ പദ്ധതി പുതിയ ഘട്ടത്തിലേക്ക്. കൊറക ഗോത്ര വിഭാഗക്കാരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ മുൻ ജില്ലാ കലക്ടർ തുടക്കമിട്ട ഈ പദ്ധതി നിലവിലെ കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ പട്ടിക വർഗ്ഗക്കാരിലേക്കും വ്യാപിപ്പിക്കുകയാണ്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പ്രത്യേക അവലോകന യോഗങ്ങൾ ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പട്ടികവർഗ വികസന വകുപ്പും റവന്യൂ വകുപ്പും സർവേ വകുപ്പും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 560 കൊറക കുടുംബങ്ങളിലെ ഭൂമി സർവേ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 262 കുടുംബങ്ങൾക്ക് ഇതിനോടകം പട്ടയം അനുവദിച്ചു നൽകി. 158 കുടുംബങ്ങളുടെ കൈവശ രേഖയുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പട്ടയത്തിനായി 147 കുടുംബങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 17 ഗുണഭോക്താക്കൾക്ക് സർട്ടിഫൈഡ് കോപ്പികൾ ലഭ്യമാക്കി.
8: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ എൻ വി കൃഷ്ണവാര്യരുടെ പുതുമഴ എന്ന കവിത തുളസി വൈക്കൽ ചൊല്ലുന്നു.

കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത് എൻ വി കൃഷ്ണവാര്യരുടെ പുതുമഴ എന്ന കവിത, തുളസി വൈക്കൽ ചൊല്ലിയത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:35. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ಸಂಯುಕ್ತಾ. ವಿಧಿ ನ್ಯಾಯ ಮಂತ್ರಿ ಅರ್ಜುನ ರಾಮ ಮೇಘವಾಲ ಸಾಮಾಜಿಕ ಸಂಚಾರ ಪಟಲೇ ಅವೋಚತ್ ಯತ್ ರಾಷ್ಟ್ರಪತಿನ ಮುಖ್ಯ ನ್ಯಾಯಾಧೀಶಸ್ಯ ಪರಾಮರ್ಶ ಅನಂತರಂ ಸರ್ವೋಚ್ಚ ನ್ಯಾಯಾಲಯೇ ಪಂಚ ನೂತನ ನ್ಯಾಯಾಧೀಶಾನಾಂ ನಿಯುಕ್ತಿಃ ಕೃತಾ. ಅವಧೇಯಂ ಯತ್ ಕೇಂದ್ರ ಪ್ರಶಾಸನೇನ ವಿಗತೆ ಮಾಸೆ ಏಕಂ ಅಧ್ಯಾದೇಶಂ ಪ್ರಸ್ತೂಯ ವಿಧೋ ಸಂಶೋಧನಂ ಕೃತಮಾಸೀತ್. ಹಾಂಗ್ಕಾಂಗ್ ನಗರೆ ಆಯೋಜಿತಾಯಾಂ ದ್ವಾವಿಂಶತಿತಮಾಯಾಂ ಏಷ್ಯಾ ಮಹಾದ್ವೀಪೀಯಾಯಾಂ ಅಂಡರ್ 20 ಅಥ್ಲೆಟಿಕ್ಸ್ ಚಾಂಪಿಯನ್ಶಿಪ್ ಇತಿ ಸ್ಪರ್ಧಾ ಮಾಲಿಕಾಯಾಂ ಭಾರತೇನ 10 ಸ್ವರ್ಣಪದಕಾನಿ ಪಂಚರಜತ ಪದಕಾನಿ ಚತ್ವಾರಿ ಕಾಂಸ್ಯ ಪದಕಾನಿ ಚ ಸಮೇತ್ಯ 19 ಪದಕಾನಿ ವಿಜಿತಾನಿ. ಪದಕತಾಲಿಕಾಯಾಂ ಭಾರತೇನ ದ್ವಿತೀಯಂ ಸ್ಥಾನಂ ಪ್ರಾಪ್ತಂ. ಪ್ರಧಾನಮಂತ್ರಿಣಾ ನರೇಂದ್ರ ಮೋದಿನಾ ದ್ವಾವಿಂಶತಿತಮಾಯಾಂ ಏಷ್ಯಾ ಮಹಾದ್ವೀಪೀಯಾಯಾಂ ಅಂಡರ್ 20 ಅಥ್ಲೆಟಿಕ್ಸ್ ಚಾಂಪಿಯನ್ಶಿಪ್ ಇತಿ ಸ್ಪರ್ಧಾ ಮಾಲಿಕಾಯಾಂ 10 ಸ್ವರ್ಣ ಪದಕಾನಿ ಸಮೇತ್ಯ 19 ಪದಕಾನಿ ಪ್ರಾಪ್ತವದ್ಭ್ಯಃ ಭಾರತೀಯ ದಳೇಭ್ಯಃ ವರ್ಧಾಪನಾನಿ ಪ್ರದತ್ತಾನಿ. ಪ್ರಧಾನಮಂತ್ರಿಣಾ ಉಕ್ತಂ ಯತ್ ಇಮೆ ಯುವಾನಃ ಭಾರತಸ್ಯ ಕೀರ್ತಿಂ ವಿಶ್ವಸ್ತರೆ ಪ್ರಾಪಯಿತುಂ ನಿರಂತರಂ ಪ್ರಯತ್ನಂ ಕುರುವಂತಿ. ಏತೇಷಾಂ ಉಜ್ವಲ ಭವಿಷ್ಯಾಯ ಪ್ರಧಾನಮಂತ್ರಿಣಾ ಶುಭಕಾಮನಾಃ ಪ್ರದತ್ತಾಃ ಇತಿ ವಾರ್ತಾಃ.
1: ಚೀಚಿ, ಇದು ಕಂಡು
2: ಹ್ಯಾಪಿ ಬರ್ತ್ಡೇ ಕುಟ್ಟ
1: ಕಾಣತೆ. ವಾವ್, ಎಂಡ್ ಫೇವರಿಟ್ ಕಲರ್.
3: ಎಪ್ಪೋಳು ಮರು ಶಾಪಿಂಗ್.
1: ಐ ನೋ ಮಮ್ಮ, ಬಟ್ ಚೆಲವಕ್ಕೆ ಎಂಡ ಪ್ರೈಮ್ ಇದಲ್ಲೇ ರೈಟ್.
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
8: സ്കൂള് തുറക്കാറായി.
9: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
8: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
9: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
10: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
11: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 31:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
12: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRLനെതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
13: കേരള സ്പെഷ്യാലിറ്റി
12: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം.

0: പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRL എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
2: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3 tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങി, മൂന്നാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ളത്.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22nd ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളും അടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില പ്രാബല്യത്തിൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് യു ജി പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റിന് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ എംപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ടി പി താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സി എം ആർ എല്ലിനെതിരെയുള്ള ഇ ഡി നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററുകളിലും സിഗരറ്റ് പാക്കറ്റുകളിലും നാം ദിവസവും കാണുന്ന പരസ്യവാചകമാണിത്. എന്നാൽ ഒരു ശീലമെന്ന നിലയിൽ ഈ പുകയില മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയത്? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെയാണ് കീഴ്പ്പെടുത്തിയത്? ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ആ ചരിത്രത്തിലൂടെയും അതിന്റെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കാം. സത്യത്തിൽ പുകയില ഒരു ആഗോള വില്ലനാകുന്നതിന് മുൻപ് അതൊരു അത്ഭുത സസ്യമായിരുന്നു. ബി സി 2000-3000 കാലഘട്ടത്തിൽ അമേരിക്കയിലെ തദ്ദേശവാസികളായ റെഡ് ഇന്ത്യൻ വംശജരാണ് പുകയില ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അവർക്കത് വെറുമൊരു ലഹരിയല്ലായിരുന്നു, മറിച്ച് മതപരമായ ചടങ്ങുകളുടെ ഭാഗവും വേദന സംഹാരിയുമായിരുന്നു. AD 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയതോടെയാണ് കഥ മാറുന്നത്. അവിടുത്തെ ജനങ്ങൾ കൊളംബസിന് സമ്മാനമായി നൽകിയ കൂട്ടത്തിൽ ഈ ഉണങ്ങിയ പുകയില ഇലകളും ഉണ്ടായിരുന്നു. കൊളംബസിലൂടെ പുകയില യൂറോപ്പിലെത്തി. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജീൻ നിക്കോട്ടാണ് പുകയില ഫ്രാൻസിൽ ജനപ്രിയമാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പുകയിലയിലെ വില്ലനായ ഒരു രാസപദാർത്ഥത്തിന് നിക്കോട്ടീൻ എന്ന പേര് ഉണ്ടായത്. അക്കാലത്ത് ഇതൊരു ദിവ്യ ഔഷധമായാണ് യൂറോപ്യന്മാർ കരുതിയിരുന്നത്. തൊണ്ടവേദന മുതൽ പ്ലേഗ് രോഗത്തിനു വരെ അവർ പുകയില മരുന്നായി ഉപയോഗിച്ചു. 19 മെഷീനുകൾ ഉപയോഗിച്ച് സിഗരറ്റുകൾ വൻതോതിൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടെയാണ് പുകവലി ഒരു ആഗോള മഹാമാരിയായി മാറിയത്. യുദ്ധകാലങ്ങളിൽ സൈനികർക്ക് റേഷന്റെ കൂടെ സിഗരറ്റ് സൌജന്യമായി നൽകിയിരുന്നു. ഇത് പുകവലി ലോകമെമ്പാടും പടരാൻ കാരണമായി. ഇന്ന് നമ്മൾ പുകവലിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കുറച്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഇതിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇന്ന് പുകവലിക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ഡോക്ടർമാർ തന്നെ പണ്ടൊരിക്കൽ സിഗരറ്റ് പരസ്യങ്ങളിലെ പ്രധാന മുഖങ്ങളായിരുന്നു. ഒരു 50-60 വർഷം പുറകോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, ഡോക്ടർമാർ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയും മെഡിക്കൽ ജേർണലുകൾ സിഗരറ്റ് പരസ്യങ്ങളാൽ നിറയുകയും ചെയ്ത ഒരു കറുത്ത കാലം പുകയിലയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നാണ്. കൂടുതൽ ഡോക്ടർമാരും വലിക്കുന്നത് ക്യാമൽ സിഗരറ്റുകളാണ് എന്നതായിരുന്നു 1930-40 അമേരിക്കയിൽ തരംഗമായ ഒരു പരസ്യവാചകം. വെള്ള കോട്ടിട്ട്, സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ട്, കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഡോക്ടർമാരുടെ ചിത്രങ്ങൾ അക്കാലത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം സ്ഥിരമായിരുന്നു. തൊണ്ടവേദനയും ചുമയും മാറാൻ ചില പ്രത്യേക ബ്രാൻഡ് സിഗരറ്റുകൾ നല്ലതാണെന്ന് പോലും ഡോക്ടർമാരെ കൊണ്ട് കമ്പനികൾ പറയിപ്പിച്ചു. ഈ സിഗരറ്റ് നിങ്ങളുടെ തൊണ്ടയ്ക്ക് സുരക്ഷിതമാണ് എന്ന രീതിയിലായിരുന്നു പരസ്യങ്ങൾ. ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ജേർണലുകളായ ദി ജേർണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ തുടങ്ങിയവയിൽ പോലും വർഷങ്ങളോളം സിഗരറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ വലിയ പേജുകളിൽ അച്ചടിച്ചു വന്നു. തങ്ങളുടെ സിഗരറ്റുകൾ ആരോഗ്യത്തിന് ദോഷകരമല്ലെന്ന് വരുത്തി തീർക്കാൻ ചില വ്യാജ ഗവേഷണങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. അക്കാലത്ത് പുകവലി വലിയൊരു ആരോഗ്യ പ്രശ്നമായി ആരും കണ്ടിരുന്നില്ല. ശ്വാസകോശ ക്യാൻസറും പുകവലിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി തെളിയിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന ചെറിയ സംശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഭയം മാറ്റാൻ കമ്പനികൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഡോക്ടർമാരെ കൊണ്ട് തന്നെ പരസ്യം ചെയ്യിക്കുക എന്നത്. ഡോക്ടർമാർ പറയുമ്പോൾ ജനങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമായി. എന്നാൽ 1950കളുടെ മധ്യത്തോടെ കഥ മാറി. ഡോൾ ഹിൽ എന്ന രണ്ട് ബ്രിട്ടീഷ് എപ്പിഡമിയോളജിസ്റ്റുകൾ ശ്വാസകോശാർബുദം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളാണ് ഇതിന് മാറ്റം വരുത്തിയത് എന്ന് പറയാം. റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാർ പോലുള്ള വസ്തുക്കളോ പുകയോ ഒക്കെയാവാം ഇതിന് കാരണം എന്ന ചിന്തയിൽ ആരംഭിച്ച പഠനത്തിൽ 650 ശ്വാസകോശാർബുദ രോഗികളിൽ വെറും 2 മാത്രമേ പുകവലിക്കാർ അല്ലാത്തവരായി ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് 10,000 ഡോക്ടർമാരുടെ പുകവലി ശീലങ്ങൾ ചോദിച്ചറിഞ്ഞുള്ള പഠനങ്ങളും ദശകങ്ങളോളം അവർക്കിടയിലെ മരണവും തുടർ നിരീക്ഷണവുമായി പഠനം നീണ്ടു. പുകവലി ശീലത്തിന് അർബുദവുമായി മാത്രമല്ല മറ്റു പല രോഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിഞ്ഞു. പുകവലിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെട്ടു. പരസ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നു. 1962 ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സിഗരറ്റ് പരസ്യം കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പതിയെ പലയിടത്തും പൊതുമാധ്യമങ്ങളിലും ഇതുപോലെ തീരുമാനങ്ങൾ വന്നു. പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും പൊതുപരിപാടികളിൽ വലിക്കുന്നത് മോശമായി കണ്ടു തുടങ്ങി. ഒളിച്ചും പതുങ്ങിയും പുകച്ചും വലിച്ചും ആളുകൾ വലിഞ്ഞു. പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾക്കെതിരെ ഒരു ജനകീയ കൂട്ടായ്മ തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നുവെന്ന ദയനീയമായ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു. അഭ്യസ്ത വിദ്യരും സാമൂഹിക നായകരും ആയ പലരുടെയും പേരുകൾ ആ കൂട്ടത്തിൽ കണ്ടത് അന്തം വിട്ടിരുന്ന് വായിക്കാനും മനസ്സിൽ സഹതപിക്കാനും മാത്രമേ അന്ന് കഴിഞ്ഞുള്ളൂ. പുകവലിക്കാരെ അപമാനിക്കുന്ന വിധമാണ് ഇവിടെ നടക്കുന്ന പുകയില വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണങ്ങളെന്ന് ഏതോ ഒരു വിപ്ലവകാരി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പുകവലിച്ചാൽ ക്യാൻസർ എന്ന രോഗം വരുമെന്നും ക്യാൻസർ വന്നാൽ ദയനീയമായി മരിക്കുമെന്നുമുള്ള പ്രചാരണം ക്യാൻസർ രോഗികളെ പോലും അപമാനിക്കുന്നതാണെന്ന് മറ്റൊരുവൻ. ചുംബന ആലിംഗന സമരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യൂ ജനറേഷൻ സമരത്തിനു കൂടി കേരളം ഉടൻ സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. പൊതുനിരത്തിൽ ഒരുമിച്ചിരുന്ന് പുകവലിച്ചും പരസ്പരം മുഖത്തേക്ക് പുകയൂതി രസിച്ചും അവർ വാർത്തകളിൽ നിറയുകയും ചെയ്യും. ദൃശ്യമാധ്യമങ്ങളിൽ ആ ദിവസങ്ങളിൽ 9 ചർച്ചയ്ക്ക് ഒരു പുകമയമായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും, ഓ, ഈ പുകവലി അത്ര പ്രശ്നമുള്ളതൊന്നുമല്ലോ എന്ന്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ചിലരുടെയൊക്കെ ബുദ്ധിയിലും ചിന്തയിലും ക്യാൻസർ വന്നാൽ പിന്നെന്ത് ചെയ്യും? രസം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറിനെ നമുക്ക് പേടിയാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനി കലർന്ന പച്ചക്കറികളെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി നോക്കും. പേടി കാരണം ഒരാപ്പിളോ മുന്തിരിയോ പോലും നമ്മൾ കടയിൽ നിന്നും വാങ്ങാൻ മടിക്കും. ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ആരോ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് വിശ്വസിച്ച് കാശുകൊടുത്ത് വാങ്ങിച്ച യൂഫോർബിയ ചെടികളെ വെട്ടിയരിഞ്ഞ് കടലിലെറിയും. പക്ഷേ അപ്പോഴും നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും ജീവന്റെ ധവള ധൂമം ഒരു ധൂമക്കുറ്റിയിൽ നിന്നെന്ന പോലെ ബഹിർഗമിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അറിയാഞ്ഞിട്ടാൽ അവനവന്റെ ജീവനെയും സ്വത്തിനെയും വിലമതിക്കാഞ്ഞിട്ടുമല്ല, ക്ഷണിക നേരത്തെ ആ സുഖം വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തതിനാലാണ് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നതെന്ന്. ചരിത്രവും സാമൂഹ്യ ശാസ്ത്രവും വിട്ട് ഇനി അല്പം ശാസ്ത്രം പറയാം. എന്തുകൊണ്ടാണ് പുകവലി ഹാനികരമാണെന്ന് പറയുന്നത്? പുകയില പുകയിൽ ഹൈഡ്രജൻ സയനൈഡ്, അസറ്റോൺ, മെഥനോൾ, ടുളുവിൻ, DDT, നാഫ്തലിൻ, ആർസെനിക്, ബ്യൂട്ടേൻ മുതലായ 4,000 രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 200 പരം രാസവസ്തുക്കൾ വിഷവസ്തുക്കളാണെന്നും അവ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അവയിൽ തന്നെ പൈറീൻ, നാഫ്തൈലാമീൻ, ഡൈബെൻസാക്ലഡൈൻ, പൊളോണിയം, വിനൈൽ ക്ലോറൈഡ്, ബെൻസോ പൈറീൻ തുടങ്ങി 50 പരം രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുകവലിയെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന 1-2 രാസവസ്തുക്കളെ പറ്റി അല്പം കാര്യങ്ങൾ വിശദമായി പറയാം. നിക്കോട്ടിൻ. ഒരു സിഗരറ്റിൽ 10 mg നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഒരു സിഗരറ്റ് വലിച്ചാൽ 2 mg രക്തത്തിലെത്തുന്നു. രക്തത്തിലെത്തുന്ന നിക്കോട്ടിൻ 10 സെക്കൻഡിനുള്ളിൽ തലച്ചോറിലെത്തുന്നു. അത് അവിടെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കൂട്ടുന്നു. ഈ ഡോപ്പമിനാണ് പുകവലിക്കുമ്പോൾ ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്നത്. കൂടാതെ ഇത് നോർ അഡ്രിനാലിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനവും കൂട്ടും. അതാണ് പുകവലിക്കുമ്പോൾ തോന്നുന്ന ഉത്തേജനത്തിന്റെ രഹസ്യം. പക്ഷേ ഈ ക്ഷണിക നേരത്തെ ആനന്ദവും ഉത്തേജനവും വലിയ ദോഷങ്ങൾക്കുള്ള നിലമൊരുക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നേയുള്ളൂ. കാർബൺ മോണോക്സൈഡ്. പുകയില പുകയിലെ പ്രധാന വാതകം ഇതാണ്. ഒരു സിഗരറ്റിൽ 2 മുതൽ 6% വരെ കാർബൺ മോണോക്സൈഡ് അടങ്ങിയിരിക്കുന്നു. രക്തത്തിൽ കലർന്ന് രക്തത്തിന്റെ ഓക്സിജൻ വിതരണ സങ്കേതങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല രക്തത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കോശങ്ങൾക്കുള്ള കഴിവും ഇല്ലാതാക്കുന്നു. അങ്ങനെ കോശങ്ങൾ പ്രാണവായു കിട്ടാതെ മൃതപ്രായരാകുന്നു. തലച്ചോറിലും ഹൃദയത്തിലുമൊക്കെ ഈ പ്രക്രിയ നിരന്തരം നടന്നാലുള്ള ദോഷങ്ങൾ പറയേണ്ടതില്ലല്ലോ. ടാർ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പരസ്യത്തിൽ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്ന ആ കറുത്ത ദ്രാവകമാണ് ടാർ. ഇത് ശരീരകലകളിൽ ഒട്ടിപ്പിടിക്കുന്നു. ക്യാൻസറിന്റെ സംഘാടകരിൽ പ്രധാനി ഇവൻ തന്നെ. പുകവലി കൊണ്ടുവരുന്ന ക്യാൻസർ ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ ശരീരകോശങ്ങളിലും അത് ജനിതക മാറ്റങ്ങൾ വരുത്തുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശം, ശബ്ദപേടകം, ആമാശയം എന്നിവിടങ്ങളിലാണ്. കൂടാതെ പക്ഷാഘാതം, നിരവധിയായ ഹൃദ്രോഗങ്ങൾ, ഹൃദയസ്തംഭനം, അമിത രക്തസമ്മർദ്ദം, വന്ധ്യത തുടങ്ങി ഒരുവിധം എല്ലാ രോഗങ്ങളും ഇതുമൂലമുണ്ടാകാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണകാരണമായി അറിയപ്പെടുന്നത് പുകയിലയുടെ ഉപയോഗമാണ്. ഇതേപ്പറ്റിയുള്ള ചില സ്ഥിതിവിവര കണക്കുകൾ കൂടി. ലോകാരോഗ്യ സംഘടന: ലോകത്ത് 1 വർഷം 30 ലക്ഷം ആളുകൾ പുകയിലജന്യ രോഗങ്ങൾ കാരണം മരിക്കുന്നു. ഓരോ 8 സെക്കൻഡിലും ഒരാൾ വീതം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നില തുടർന്നാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇത് 3 സെക്കൻഡിൽ ഒരാൾ വീതം എന്ന സ്ഥിതിയിലാകും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ: ഇന്ത്യയിൽ വർഷം തോറും 3.5 കോടിയിലധികം ആളുകൾ പുകവലി കാരണം രോഗബാധിതരാകുന്നു. അതിൽ 7 ലക്ഷം പേർ മരണമടയുന്നു. കേരളത്തിൽ പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറിന്റെ 52% സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിന്റെ 18% പുകയിലയുടെ ഉപയോഗം കാരണമാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശ ക്യാൻസർ മൂലം മരിക്കുന്നവരിൽ 90% ആളുകൾ പുകവലിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി ഓർക്കണം: കഴിഞ്ഞ 100 വർഷക്കാലത്തിനിടയിൽ പുകയിലയുടെ ഉപയോഗം കൊണ്ട് മരിച്ചവരുടെ എണ്ണത്തെക്കാൾ കുറവാണ് ലോകത്താകമാനം ഇന്നോളം ഉണ്ടായിട്ടുള്ള സകല യുദ്ധങ്ങളിലും കൂടി മരണമടഞ്ഞവർ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം.
4: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഭംഗിയുള്ള കാഴ്ചകളേക്കാൾ മനസ്സിന്റെ ശാന്തതയാണ് പുറത്തുള്ള ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇന്ന് June 1. നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? സ്കൂൾ തുറക്കുന്നു. പുതിയ യൂണിഫോമും പുതിയ ബാഗും പുതിയ കുടയുമൊക്കെയായി ഏറെ പുതുമകളോടെ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് പോകുന്നു. കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ എല്ലാവരും അതീവ ശ്രദ്ധാലുക്കളാണ്. ആ ശ്രദ്ധയും കരുതലുമെല്ലാം അവരുടെ ആരോഗ്യകാര്യത്തിലും ഉണ്ടാവണം. അതിന് ഏറ്റവും ഉത്തമമായ ഭക്ഷണങ്ങളിൽ പ്രധാനമാണ് പാൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണപ്രദവും ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നതുമായ പാനീയമാണ് പാൽ. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ സമീകൃത ആഹാരമെന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നു. ക്ഷീരകേരളം, നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി

ഇന്ന് ജൂൺ 1 ലോക ക്ഷീരദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് 2001 മുതൽ എല്ലാ വർഷവും ജൂൺ 1 തീയതി ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നത്. ഒരാഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനാണ് ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഈ ദിനം പരമപ്രധാനമാണ്. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ഒട്ടനവധി പരിപാടികളാണ് നടത്തിവരുന്നത്.

0: ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം തന്നെയാണ് ക്ഷീര വ്യവസായം. ഒപ്പം തന്നെ സമീകൃതാഹാരമായ പാലിന്റെ പ്രാധാന്യത്തെയും ഓർക്കാതെ വയ്യ. പ്രകൃതിയുടെ സമീകൃതവും സമ്പൂർണവുമായ വരദാനമാണ് പാൽ. മനുഷ്യ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, കൊഴുപ്പ്, അയഡിൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയ ഗുണഗണങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണം. പോഷക സമ്പുഷ്ടമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം ക്ഷീരോത്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശ്രീമതി ശാലിനി ഗോപിനാഥ്.
1: എല്ലാ വർഷവും June 1 നാം ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 June 1 ലോക ക്ഷീരദിനമായി ആഗോളതലത്തിൽ തന്നെ ആചരിച്ചു വരുന്നുണ്ട്. ഇത്തവണത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ്. അങ്ങനെ വനിതാ ക്ഷീര കർഷകരുടെ ആഘോഷം കൂടിയാവുകയാണ് ഇത്തവണത്തെ ലോക ക്ഷീരദിനം. പ്രകൃതി ഒരുക്കിവെച്ച പോഷകത്തിന്റെ കലവറ, ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഭക്ഷ്യവസ്തു, പ്രഭാതങ്ങളിൽ നമ്മുടെ മേശപ്പുറത്തെത്തുന്ന ചായ മുതൽ കൂട്ടായ്മകളുടെ മധുരം കൂട്ടുന്ന പായസമായോ ഐസ്ക്രീമായോ, വേനലിൽ മികച്ച ദാഹശമനിയായി പ്രസിദ്ധമായ സംഭാരമായോ ഒക്കെ പാൽ വിവിധ രൂപങ്ങളിൽ ദിവസവും നമ്മോടൊപ്പം കൂടുന്നുണ്ട്. ഒരു ഭക്ഷ്യവസ്തു മാത്രമായല്ല പാലിന്റെ പ്രാധാന്യം. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ ഇന്ന് പ്രസക്തമാവുകയാണ്. വിവിധ തലങ്ങളിൽ ഉള്ള പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ക്ഷീരദിനാഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ക്ഷീര കർഷകർ, ക്ഷീരസഹകരണ സംഘങ്ങൾ, ക്ഷീര വ്യവസായികൾ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി ക്ഷീര വികസന വകുപ്പ് ലോക ക്ഷീരദിനം ഗംഭീരമായി തന്നെ കൊണ്ടാടുകയാണ്. ക്ഷീരമേഖലയിലെ വനിതാ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഒട്ടനേകം വനിതകൾ ഉപജീവനോപാധിയായി പശുവളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നു. പശു വളർത്തലിലൂടെ ജീവിത വിജയം കൈവരിച്ച വനിതകളുടെ വിജയഗാഥകൾ ഈ മേഖലയിൽ നിരവധിയുണ്ട്. കർഷകരായി മാത്രമല്ല, ക്ഷീരസംഘങ്ങളുടെ നേതൃനിരയിലും മേഖലാതലങ്ങളിലും ധാരാളം വനിതകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. വനിതാ ശാക്തീകരണത്തിനുള്ള ഉത്തമ ഉപാധിയായി മാറുകയാണ് പലപ്പോഴും പശു വളർത്തൽ. ഭക്ഷ്യസുരക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പോഷക സുരക്ഷയും. ഇവ രണ്ടും ഒരുപോലെ നിറവേറ്റാൻ കഴിയുന്ന മേഖലയാണ് ക്ഷീരമേഖല. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വനിതാ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമാർജനത്തിനും വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു മേഖല കൂടിയാണിത്. അമ്മ നൽകി തുടങ്ങിയ അമൃതധാര ഇന്നും വറ്റാതെ ചുരത്തുന്ന കാമധേനുകൾക്കായി ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഒത്തുചേർന്ന് ആഘോഷിക്കാം വനിതാ കർഷകരുടെ കരുത്തിനെ. കേരളത്തിലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്ഷീരദിന ആശംസകൾ.
0: ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തിൽ ക്ഷീര വ്യവസായം സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് തെളിയിച്ച ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ന് അമൂൽ എന്ന പേരിൽ പടർന്ന് പന്തലിച്ച വ്യവസായ സ്ഥാപനത്തിന് പിന്നിൽ ആയിരം ആയിരം ക്ഷീര കർഷകരുടെയും ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യന്റെയും വിയർപ്പുണ്ട്. ഇന്ത്യയിലെ ഡയറി വ്യവസായത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയാക്കി മാറ്റാൻ കഴിഞ്ഞതിനൊപ്പം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള വ്യവസായ സംഘങ്ങൾക്ക് ഊർജം പകരാനും അദ്ദേഹത്തിന് സാധിച്ചു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ കാലി വളർത്തലിനും പാലുൽപാദനത്തിനും ഏറെ പ്രാധാന്യമാണുള്ളത്. ഇപ്പോഴും താരതമ്യേന ലാഭകരമായി തന്നെ പശു വളർത്തൽ നടത്തുന്ന ക്ഷീര കർഷകർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. അധ്വാനം കൈമുതലാക്കിക്കൊണ്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും പാൽ വിപണനത്തിന് അനുകൂല സാഹചര്യവും ഒരുക്കി അല്പം കൃഷി കൂടി ഉണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ തെല്ലും നഷ്ടമില്ലാതെ നടത്താമെന്ന് അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏതാനും കൃഷിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ക്ഷീരമേഖലയിൽ വിജയകരമായി സംരംഭകത്വം ലക്ഷ്യം വെക്കുന്നവർക്ക് മാതൃകയാണ് വയനാട് മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാൽ യവനാർകുളത്ത് പ്രവർത്തിക്കുന്ന PI തങ്കച്ചന്റെ ഡയറി ഫാം. കറവ പശുക്കളും കിടാരികളും ഒക്കെയായി നിരവധി പശുക്കൾ ഫാമിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയതിന്റെ കാരണവും പാൽ മികവ് തന്നെ. ശ്രീ പി ഐ തങ്കച്ചൻ.
2: ഡയറി മേഖലയിലേക്ക് വന്നിട്ട് 14 വർഷത്തോളമായി. ഒരു പശുവായി തുടങ്ങിയതാണ്, ഇപ്പൊ 40 ഹൈ യീൽഡ് പശുക്കളെ വളർത്തുന്നത്. ഞാൻ ആദ്യമൊക്കെ ഈ 2014-15 കാലഘട്ടങ്ങളിൽ തമിഴ്നാട് നിന്ന് പശുക്കളെ കൊണ്ടുവരുമായിരുന്നു. ഈ 2018 വരെയും പിന്നീട് അത് നിർത്തി. അതിൽ എന്റെ ഫാമിൽ തന്നെ നല്ല ശ്രമം കുത്തിവെച്ച് ഉണ്ടാകുന്ന കുട്ടികളെ, അതിൽ 10 ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൽ ഒരു 7 നമ്മുടെ ഒരു നിലവാരത്തിലുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ മുഴുവനും കാലിറ്റി ബോർഡിന്റെ പ്രീമിയം HF7 കുത്തിവെച്ച് ഉള്ള പശുക്കളാണ് എന്റെ ഫാമിലുള്ളത്. ഇപ്പം എനിക്ക് 26 പശുക്കളും 5-8 കിടാരികളും അതേപോലെ 6-7 ചെറിയ കുട്ടികളുമായിട്ട് മൊത്തം 40 ഉണ്ട്. 20 പശുവിൽ കറവേലുണ്ട്. 20 പശുവിൽ നിന്ന് പ്രതിദിനം 500 പാല് ഉത്പാദിപ്പിക്കുന്നുണ്ട്. വയനാട് സംബന്ധിച്ച് നമുക്ക് എല്ലാ വീട്ടിലും പശുക്കൾ ഉണ്ടായിരുന്നു, ലോക്കൽ സൈഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പൂർണ്ണമായിട്ടും മിൽമയെ ആശ്രയിച്ചാണ് പാലടക്കുന്നത്. കുറച്ച് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, അത് പേരിന് മാത്രം നെയ്യ് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ 4 ചീത്തപ്പുൽ കൃഷിയുണ്ട്. അതിൽ മെയിൻ ആയിട്ടും സൂപ്പർ നേപ്പിയർ പുല്ലാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ് എന്റെ ഫാം. ഇതിപ്പോ 7 ഫാം ഉണ്ടാക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനവും ഞാൻ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ സംവിധാനമുണ്ട്. എല്ലാ പശുക്കൾക്കും ഒരുപോലെ റെസ്റ്റ് എടുക്കാൻ സംവിധാനമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 27 ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാമിനുള്ളിൽ പശുക്കൾ കുടിക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് പുല്ല് 200 താഴെ നിന്ന് റോപ്പയിലാണ് പുല്ല് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 40 പശുവിനെ നോക്കാൻ ഒരു ഫാമിലി മതി, 2 മതി. അതുപോലെ ചാപ് കട്ടർ, വെറി മോട്ടർ, അതുപോലെ പ്രഷർ പമ്പ്, എല്ലാ സംവിധാനങ്ങളും ഒരു ഡയറി ഫാമിന് ആവശ്യമായ എല്ലാ ഫാമിലെ ചാണകം കംപ്ലീറ്റ് നമ്മള് UBC ചാക്കെ പേക്കായിട്ടും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ലോഡായിട്ടും കൊടുക്കുന്നുണ്ട്. അവാർഡുകള് 2018 ബ്ലോക്കിലെ ഏറ്റവും കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ വളർത്തിയ കർഷകരുള്ള ഒരു അംഗീകാരമാണ് ആദ്യം കിട്ടിയത്. അത് കഴിഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ഫാം സ്കൂളായി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തു. 2018 വയനാട് ജില്ലയിലെയും മലബാർ മേഖലയിലും മികച്ച കർഷകർക്കുള്ള അവാർഡ് എന്റെ ഭാര്യ ബീനയ്ക്കായിരുന്നു. അതുപോലെ ചീര സഹകാരി അവാർഡ് കിട്ടി. പിന്നെ മിൽമേന്റെയും അതുപോലെ തന്നെ ചീരദിവസം വകുപ്പിന്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 24 റിപ്പബ്ലിക്കാരായിട്ട് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ്, അബ്ദുൽകലാം അവാർഡ്, KPSC അവാർഡ്. ഈ 2026 പിന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ അവാർഡ് കിട്ടി.
0: നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം കോവിഡ് കാലത്ത് നാട്ടിലെത്തി പശു വളർത്തൽ ആരംഭിച്ച വ്യക്തിയാണ് ശ്രീ വിനു. പശുവളർത്തൽ സംരംഭ മേഖലയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്ന ഇദ്ദേഹം നിരവധി ഡയറി ഫാമുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. പൂയപ്പള്ളിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീ വിനു.
3: കുടുംബമാണ്, ഒരു 10-13 വർഷക്കാലം ഗൾഫിൽ പോയിരുന്നു. കൊറോണ ടൈമിലാണ് നാട്ടിൽ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫാമായിട്ട് തുടങ്ങിയത്. 3 പശുവിൽ തുടങ്ങി ഞാൻ. ഇപ്പൊ എനിക്ക് ഏകദേശം പശുവും കുട്ടിയും എല്ലാം കൂടെ ഒരു 10-40 പശുക്കൾക്ക് എനിക്കുണ്ട്. ഞാൻ കൊട്ര ക്ഷീരസംഘത്തിലാണ് പാലളക്കുന്നത്. അത് എനിക്ക് 1-2 ട്രിപ്പ് ഏറ്റവും കൂടുതൽ പാലളന്ന് ക്ഷീരസംഘത്തിനുള്ള അവാർഡുകളൊക്കെ കിട്ടിയതാണ്. 4 നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ പശുക്കളെല്ലാം എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർ ചാണകവും അവരുടെ ദൈനംദിന കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ ചാണകം എല്ലാം നീക്കിയതിന് ശേഷം പശുവിനെ ഫസ്റ്റ് കുളിപ്പിക്കുകയാണ്. 4 കുളിപ്പ് തൊഴുത്തുമെല്ലാം അതിന് ആ രീതിയിലാണ് നമ്മൾ തൊഴുത്തല്ല രൂപകൽപ്പന ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ചെയ്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല പാലൊരു 3.8 ഫാറ്റൊക്കെയുള്ള പശുക്കളെ കൈ ഈൽഡ് പശുക്കളുടെ മൂടികളുടെ സെമനാണ് കൊടുക്കുന്നത്, ഇമ്പോർട്ടഡ് സെമനാണ് കൊടുക്കുന്നത്. അങ്ങനെ വന്ന കിടാങ്ങൾ പ്രസവിച്ചത് ഏകദേശം 4 നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രസവത്തിൽ 20-22 പാല് കിട്ടുന്ന പശുക്കൾക്ക് 4 നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഇന്നലെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഫാറ്റിന്റെ ഒരു കാര്യം അറിയാൻ പറ്റുന്നത്. സൂപ്പർ നേപ്പിയർ, CO3, CO5, റെഡ് നേപ്പിയർ, ഇങ്ങനെ വ്യത്യസ്ത തരം പുല്ലുകളാണ് നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്നത്.
0: അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്ന വിവരം എല്ലാ വനിതാ കർഷകരും അറിഞ്ഞു കാണുമല്ലോ. കൃഷി ചെയ്യുന്ന വനിതകൾക്ക് ആഗോള തലത്തിലുള്ള അംഗീകാരമാണ് ഈ പ്രഖ്യാപനം. കൃഷി മുഖ്യ ഉപജീവന മാർഗമാക്കി മാറ്റിയ ധാരാളം വനിതകൾ കേരളത്തിലുണ്ട്. അതിൽ ക്ഷീര കർഷകരും ഒട്ടും കുറവല്ല. ക്ഷീര കാർഷിക മേഖലയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കും പങ്കാളിത്തവുമുണ്ടെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച വള്ളികുന്നം സ്വദേശിനി ശ്രീമതി വത്സല.
4: എനിക്ക് ഇപ്രാവശ്യത്തെ ക്ഷീര സഹകാരി അവാർഡ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ നാല് പശുവിൽ നിന്ന് തുടങ്ങിയതാണ് 25 വർഷം മുമ്പ്. ഇപ്പൊ ഞങ്ങൾക്ക് 70 പശുക്കളുണ്ട്. ഇതിൽ 60 എണ്ണത്തിനെയും കറക്കുന്നതാ, അത് ചനയും കേട്ടിങ്ങനെ നിൽക്കുന്ന പശുക്കളാണ്. ഞങ്ങൾ പാല് കൊടുക്കുന്നത് പുത്തൻ ചന്ത സഹകരണ സംഘത്തിലാണ്. ഒരു ദിവസം ശരാശരി 1000 ലിറ്റർ പാലോളം രാവിലെയും വൈകിട്ടുമായിട്ടുണ്ട്. അതില് 100 ലിറ്റർ പാല് വൈകുന്നേരം വീടുകളിൽ കൊടുക്കുന്നുണ്ട്. രാവിലെ 200 ലിറ്റർ പാല് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അക്കി സൊസൈറ്റിയിൽ അളക്കുന്നത് ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ കൂടെ കറവയ്ക്ക് രണ്ടുപേരും ഉണ്ട്. പുല്ല് 2 ഏക്കർ സ്ഥലത്ത് പുല്ല് വളർത്തുന്നുണ്ട്. പശുക്കൾക്ക് കൊടുക്കുന്നത് കാലിത്തീറ്റയാണ്. പിന്നെ പച്ചി വാങ്ങിക്കുന്നുണ്ട്. പുല്ല് കൃഷി ചെയ്യുന്ന നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ പുല്ല് വെച്ചിട്ട് കൊടുക്കും. എളുപ്പിന് 3 മണിയാകുമ്പം പശുക്കളെ പനിയിലേക്ക് ഇറങ്ങും. അവരുടെ ചാണാനും വാരി കടിയും കൊടുത്ത് കുളിപ്പിച്ച് കറവ കഴിയുമ്പോഴത്തേക്ക് 9 മണി കഴിയും. പിന്നെ ഉച്ചയ്ക്കൊരു 12:30 ആകുമ്പം വീണ്ടും വെള്ളം വേറെ തൊഴിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്ത് 2:30 ആകുമ്പം ഞങ്ങൾ വൈകിട്ടത്തെ കറവ തുടങ്ങും. 5:30 ആകുമ്പോ തീരും. പിന്നെ അവർക്ക് പട്ടിയിട്ട് കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ട് അവരിങ്ങനെ റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ പഴയപടി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ 2 തൊഴുത്ത. ഞങ്ങളുടെ ഫ്രണ്ടില് 40 പശുക്കളുണ്ട്. ബാക്കി പശുക്കളെ പുറവിലാണ് കിട്ടുന്നത്. പുറവിലത്തേത് ഇപ്പൊ പുതിയ രീതിയിലെ വെള്ളമൊക്കെ അവരുടെ അരികെ തന്നെ പൈപ്പ് കൂടെ അന്നേരം തന്നെ അവർക്ക് കുടിക്കത്തക്ക സംവിധാനമാണ്. ഇപ്പുറത്ത് അങ്ങനല്ല, നമ്മള് പാത്രം വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് നമ്മള് വെള്ളം ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം കുടിക്കും. അങ്ങനെ നമ്മൾ കുളിപ്പിക്കാൻ നേരം ആ വെള്ളം കൊടുക്കുന്നത്. മറ്റേടുത്ത് അങ്ങനല്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പം വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യുക. ആ രീതിയിലുള്ള സംവിധാനമാണ് ചെയ്തേക്കുന്നത്. നല്ല അന്തരീക്ഷം, എപ്പോഴും കാറ്റ് കിട്ടും. ഇപ്പുറത്ത് പിന്നെ ഫാനുണ്ട്. പഴയ തൊഴുത്തില് ചില സമയത്ത് അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഫോർത്ത് സേവനം ഞങ്ങൾക്ക് നല്ലതായിട്ട് മിൽമായിന്ന് കിട്ടുന്നുണ്ട്. ബോണസ് ഉണ്ട്. മറ്റെല്ലാ ആനുകൂല്യങ്ങളും സൊസൈറ്റിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും മിൽമായിന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഏത് കാര്യത്തിൽ. പശുക്കൊരസുഖം വന്നാൽ തന്നെ അവര് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് രണ്ടുപേരും. അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഞങ്ങളുടെ ഒരു കാര്യം അതാ. പശുക്കളെ ഇവിടെ നാട്ടുമ്പുറത്തു നിന്ന് വാങ്ങിക്കും, പിന്നെ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ പോകുന്നില്ല. തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഓരോരുത്തർ നമ്മളോട് വന്ന് പറയുമല്ലോ ഇന്നടുത്തൊരു പശുണ്ട്. അങ്ങനെ പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവരിക. എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നതിനുള്ള അവാർഡ് എനിക്ക് 3 തവണ കിട്ടി. ചാണകം ഇപ്പൊ ഞങ്ങള് മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചുണക്കി കടകൾക്ക് കൊടുക്കുക. ഫാമുകാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. അടുത്തൊക്കെ ഉള്ളവര് ചെടി നടാനും കൃഷി സാധനങ്ങൾ നടാനും എല്ലാം വന്ന് ഇവിടുന്ന ചാണകം കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു ആദായം നമുക്ക് കിട്ടുന്നുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരുള്ള ശ്രീ ഷൈൻ ക്ഷീര കാർഷിക മേഖലയിൽ നമുക്കൊരു മാർഗദർശിയാണ്. പശുവളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് മറുപടി പറയുന്നവർക്ക് ഒരു ഉദാത്ത മാതൃകയാണ് ഇദ്ദേഹം. പശുവളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് മൃഗപരിപാലനത്തിൽ പുതിയ മാതൃക തീർക്കുന്ന ശ്രീ ഷൈൻ.
5: ഏകദേശം 350 പശുക്കള് നമുക്ക് നിലവിലുണ്ട്. പ്രതിദിനം ഏകദേശം 4800 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതില് ഒരു 2800-3000 ലിറ്ററോളം പാല് പെരിങ്ങാശ്ശേരി ആപ്കോസില് നമ്മൾ നൽകുന്നുണ്ട്. ബാക്കി പാല് നമ്മൾ ലോക്കലായിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. രാത്രി 2 മണിക്കാണ് രാവിലത്തെ കറവ ആരംഭിക്കുന്നത്. അപ്പൊ രാവിലെ പശുക്കൾക്ക് തീറ്റ കൊടുത്ത് കുളിപ്പിച്ച് കറക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. കറവയ്ക്ക് ശേഷം എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇടുകയാണ് ചെയ്യുന്നത്. അത് രാവിലത്തെ കറവയും കാര്യങ്ങളെല്ലാം ഒരു 7 മണിയോടുകൂടി തീരും. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കറവ 2 മണിക്കാണ് വീണ്ടും കറവ നമ്മൾ ആരംഭിക്കുന്നത്. കറവയ്ക്ക് ശേഷം വീണ്ടും കഴുകി നമ്മൾ വൃത്തിയാക്കി ഇടുന്നു. ഏകദേശം ഒരു 6-7 മണിയോടുകൂടി വൈകുന്നേരത്തെ കറവ പണികളും തീരും. അങ്ങനെയാണ് നമ്മുടെ ദിനചര്യകൾ പോകുന്നത്. തൊഴുത്തില് നമ്മള് ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കർ സിസ്റ്റം, പിന്നെ മിസ്റ്റ്, ഫാന്, പിന്നെ നമ്മളെ കുളിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി നമ്മൾ പ്രഷർ വാഷ് ആണ് ഉപയോഗിക്കുന്നത്. മെഷീനിലാണ് കറവയും കാര്യങ്ങളും ചെയ്യുന്നത്. സംഘത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസെന്റീവ് ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തീറ്റപ്പുല്ല് ഉണ്ട്, കൃഷിയുണ്ട്. പക്ഷെ നമ്മൾ തീറ്റപ്പുല്ലിനേക്കാളുപരി നമ്മുടെ പൈനാപ്പിളിന്റെ വിലയാണ് പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടാറുണ്ട്. നമ്മളല്ലാത്ത സമയങ്ങളിൽ ഇൻസെന്റീവ്, മറ്റുള്ള പശുക്കൾക്ക് മിഷനറീസിന് അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ക്ഷീരവികസന വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ലഭിക്കാറുണ്ട്. നമ്മൾ നല്ല കുട്ടികളെ വളർത്തിയെടുക്കുകയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മൾ പശുക്കളെ വാങ്ങുന്നത്. 3 പ്രാവശ്യം സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പാലളന്നതിനുള്ള ക്ഷീര സഹകാരി അവാർഡ് 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനതല ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്.
0: പശുപരിപാലനത്തിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശിയായ അഖിൽ. ലോക്ഡൌൺ കാലത്ത് ഒരു വരുമാനം എന്ന നിലയിലാണ് അഖിൽ പശു വളർത്തൽ ആരംഭിച്ചത്. പാൽ, ഉണക്കച്ചാണകം എന്നിവ വിപണനം നടത്തി കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കാര്യക്ഷമമായും ലാഭകരമായും ഡയറി ഫാം നടത്തിക്കൊണ്ടുപോകുന്ന ശ്രീ അഖിലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ.
6: എനിക്ക് 20 കറവ പശുക്കളും 10 കിടാരികളുമുണ്ട്. ഏകദേശം 20 പശുക്കളിൽ നിന്ന് 230 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. പാല് മിൽമേക്കിംഗ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ 1.5 ലിറ്ററിന്റെ പാക്കറ്റുകളാക്കി തിരുവനന്തപുരം സിറ്റിയിലെ ഫ്ളാറ്റുകളിൽ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. ശുദ്ധമായ പശുമ്പാല് നേരിട്ട് ആളുകളിൽ എത്തിക്കുന്ന ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് 1.5 ലിറ്ററിന്റെ പാക്കറ്റുകളാക്കി രാവിലെ തന്നെ എല്ലാ വീടുകളിലും കൊണ്ട് ഫ്ളാറ്റുകളിലാണ് കൂടുതൽ കൊടുക്കുന്നത്. അല്ല, തിരുവനന്തപുരത്ത് ആവശ്യമുള്ളവർക്ക് ചോദിക്കുന്നവർ പാല് കൊടുക്കുന്നു. സൂപ്പർ നേപ്പർ, റെഡ് നേപ്പർ മിക്സ് ചെയ്ത് 1 ഏക്കറോളം തീറ്റപ്പുൽ കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകം ഉണക്കി ചാക്കുകളിലാക്കിയാണ് കൊടുക്കുന്നത്. 1 ചാക്കിന് 150 രൂപ നിരക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. മൃഗ ഡോക്ടറുടെ സേവനം കിട്ടുന്നുണ്ട്. നല്ല രീതിയിലാണ് ഡോക്ടർമാർ സഹായിക്കുന്നത്, തീറ്റക്രമങ്ങൾ പറഞ്ഞു തരുന്നതും പശുക്കൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ ഡോക്ടർമാരാണ് പറഞ്ഞു തരുന്നത്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. 2 പശുവിൽ തുടങ്ങിയതാണ് ഫാം. കൂടുതലും വാങ്ങിയിട്ടില്ല, 3-4 പശുക്കളെ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ പ്രസവിച്ച കുട്ടികളെ വളർത്തിയെടുത്താണ് ഫാം ഡെവലപ്പ് ചെയ്തത്. മിൽക്ക് ഷെഡ് പദ്ധതി പ്രകാരം ക്ഷീരവകുപ്പിൽ നിന്നും 2020 2 പശുക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പശു വാങ്ങേണ്ട സബ്സിഡി കിട്ടിയിട്ടുണ്ട്. സംഘം വഴി മാറ്റ് അതുപോലെ തന്നെ പാലിന് സബ്സിഡിയൊക്കെ നൽകാറുണ്ട്. ക്ഷീരവകുപ്പിൽ നിന്ന് സബ്സിഡി കിട്ടാറുണ്ട് പാലിന്. ഫാമിൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പശുക്കളുടെ ഒരു സെറ്റായിട്ടാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്പൊ മാസത്തിലൊരു പ്രസവം നൽകി. ഇപ്പൊ 20 പശുക്കളും അതിൽ ചെന്നൈയിലുള്ള 4 പേരൂടെ ഉണ്ട്. 24 പശുക്കളായിട്ട് അപ്പൊ പാലിന് കുറവ് വരില്ല. എല്ലാ സമയവും ഒരുപോലെ പാല് കിട്ടിക്കൊണ്ടിരിക്കും. മാസത്തിൽ ഒരു പ്രസവം കാണും, ഒരാളുടെ കറവ് നടത്തും. അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫാമിലി ജോലിക്കാരില്ല, ഞങ്ങളെ വീട്ടിലെ എല്ലാവരുമായിട്ടാണ് ഫാമിലി ജോലികളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 2:30 ദിനചര്യ ആരംഭിക്കുന്നത്. ആദ്യം ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ ചാണകമൊക്കെ നീക്കി പശുക്കളെ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് TMR കൊടുക്കുന്നുണ്ട്. TMR ഇട്ടതിന് ശേഷം കറവ നടത്തും. കറവ നടത്തിയതിന് ശേഷം കാലിത്തീറ്റയും വൈക്കോലും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ഫാം സ്റ്റാർട്ടാവുന്നത്. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നു, TMR ഇട്ട് കറക്കുന്നു. അത് കഴിഞ്ഞ് കാലിത്തീറ്റയും പുല്ല് അരിഞ്ഞതും കൊടുക്കുന്നുണ്ട്. വൈകിട്ട് അതുപോലെ 7 മണിയാകുമ്പം ഒന്നെല്ലാവരും നോക്കി തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിടുന്നതാണ്. ഇതാണ് സാധാരണ റെഗുലർ ദിനചര്യ. അസുഖങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ ലാഭമാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ്. വേനൽ സമയത്തായപ്പം ഹീറ്റ് സ്ട്രെസ് അതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റൂഫിന് മുകളിൽ സ്പ്രിംഗ്ലർ പോലുള്ള സാധനം സ്ഥാപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഡൈജഷൻ ക്രമീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 60% അസുഖം വൃത്തിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എപ്പോഴും ഫാം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് അസുഖങ്ങൾ വരാറില്ല.
0: പശുവളർത്തൽ ഒരു ജീവനോപാധിയും സമൂഹത്തിൽ മാന്യത നേടാൻ സഹായകമായ സത് സംരംഭവുമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച കർഷകരുടെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇവരെപ്പോലെ ഒട്ടനവധി ആളുകൾ കന്നുകാലി വളർത്തലിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിക്കാനായി കഷ്ടപ്പെടുന്നുണ്ട്. പശുക്കളുടെ സമയാസമയങ്ങളിലുള്ള പരിചരണ മുറകളിലും അതിലൂടെയുള്ള പാൽ വിൽപ്പനയിലും അതിനേക്കാൾ ഉപരി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ ആദായകരം തന്നെയാണ്.
7: ക്ഷീരകേരളം നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന ജി രാജമ്മ, ആഖ്യാനം അനുജ ഭാസ്കർ.

കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ,

സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ

0: ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം സിങ്ക്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ വൈകുന്നേരം 6:50 നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്.
5: വീഡിയോ ലൈക്ക്.

0: പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ നാടിൻ്റെ സമ്പത്താണെന്ന് റോയി കെ പൗലോസ് MLA. ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടാകുന്ന ഓരോ മാറ്റവും നാടിൻ്റെ മാറ്റമാണ്. സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പരിഗണന ചെറുതല്ല. പലവിധ പ്രയാസങ്ങൾ നേരിടുന്ന സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൂടെ കരുത്തും പിന്തുണയും നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ മികച്ച വിജയ ശതമാനമാണ് ഇടുക്കി ജില്ല കൈവരിച്ചത്. പലവിധ പ്രതിസന്ധികൾക്കിടയിലും തിളക്കമാർന്ന നേട്ടം കൊയ്യുന്നതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിനന്ദനമർഹിക്കുന്നുവെന്നും MLA പറഞ്ഞു. ICDS അഴുത പ്രോജക്റ്റ് പരിധിയിലെ പീരമേട്, ഏലപ്പാറ, പെരുവന്താനം, കൊക്കയാർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 136 അങ്കണവാടികളിലെ 575 പ്രീ സ്കൂൾ കുട്ടികൾക്ക് 2026 ജൂൺ മാസം മുതൽ 2027 മാർച്ച് മാസം വരെ ഒരു കുട്ടിക്ക് ഒരു ദിവസം 125 മില്ലി ലിറ്റർ പാൽ എന്ന കണക്കിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസം മിൽമ, അംഗീകൃത ക്ഷീര സൊസൈറ്റികൾ, ക്ഷീരകർഷകർ, കുടുംബശ്രീ സംരംഭകർ, മറ്റ് പാൽ വിതരണ സംവിധാനങ്ങൾ എന്നിവ വഴി പാൽ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഈ മാസം 16 തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ ടെൻഡർ സ്വീകരിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ടെൻഡർ തുറക്കും. ടെൻഡർ ഫോമുകൾ ഇന്നു മുതൽ ജൂൺ 16 ഉച്ചയ്ക്ക് 12 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ നേരിട്ട് ഓഫീസിൽ പണമടച്ച് കൈപ്പറ്റാം. വിശദവിവരങ്ങൾക്ക് ICDS പ്രോജക്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനിപ്പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 8281460209, 04869233281.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്.

0: ശരിയായി പറയുന്നു.
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ആകാശവാണി 101.5. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 48 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22nd ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2nd ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതലും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: In the coming years, we will work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
1: ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 1,94,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 1,88,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ 1 മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ under-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന under-17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നിഖിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജലശക്തിയും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: ജലക്ഷാമത്തിനുള്ള പരിഹാരയിൽ ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2040 സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥ പ്രതിരോധശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്ത് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം July 27 മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22nd ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ആദ്യം അനിറ്റ സിബി അവതരിപ്പിച്ച കഥ കേൾക്കാം. കഥയുടെ പേര് ഒരു വിളി.
1: മഴ ഇപ്പോഴും പെയ്യുകയായിരുന്നു. ജനാലക്കൽ അനന്യ കയ്യിൽ ആ പഴയ കത്ത് പിടിച്ചു നിന്നു. ആദിത്യയുടെ കത്ത്. ഓരോ വരിയിലും അവൾ ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ ഒരു സ്നേഹത്തിൻ്റെ ചൂടുണ്ടായിരുന്നു. അമ്മ അകത്തു നിന്ന് വിളിച്ചു, മോളെ ഉറങ്ങുന്നില്ലേ? അവൾ പെട്ടെന്ന് കണ്ണുനീർ തുടച്ചു. ഇപ്പോ വരാം അമ്മേ. പക്ഷേ ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓർമ്മകൾ, വേദന, സന്തോഷം എല്ലാം മനസ്സിൽ നിറഞ്ഞു. അവൾ വീണ്ടും ആ കത്ത് തുറന്നു. അവസാനം ഒരു ചെറിയ വരി കൂടി ഉണ്ടായിരുന്നു. ഒരിക്കൽ നീ എന്നെ അന്വേഷിച്ചെത്തിയാൽ എന്റെ സ്വപ്നം നീ പൂർത്തിയാക്കണം. അവൾ നെടുവീർപ്പിട്ടു. എന്ത് സ്വപ്നം? അടുത്ത ദിവസം അനന്യ മീരയെ വിളിച്ചു. മീര, ചേട്ടൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു? ഫോണിൻ്റെ മറുവശത്ത് ചെറിയൊരു മൗനം. ഉണ്ടായിരുന്നു ചേച്ചി. എന്ത്? ഒറ്റപ്പെട്ട ആളുകൾക്കായി ഒരു ലൈബ്രറി തുടങ്ങണം. അനന്യ കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. ലൈബ്രറിയോ? അതെ, പുസ്തകങ്ങൾ വായിക്കാൻ മാത്രമല്ല, സംസാരിക്കാൻ ആരുമില്ലാത്തവർക്കൊരു സ്ഥലം. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. കാരണം അവൾക്കും ഒരിക്കൽ അതുപോലൊരിടം വേണമായിരുന്നു. അന്ന് വൈകുന്നേരം അവൾ വീണ്ടും ആ പഴയ ലൈബ്രറിയിലേക്ക് പോയി. അവിടെ വയോധികൻ അവളെ കണ്ടു ചിരിച്ചു. വീണ്ടും വന്നോ മോളെ? ആദിത്യയെക്കുറിച്ച് കൂടുതൽ അറിയണം. അയാൾ പതുക്കെ ഒരു പഴയ രജിസ്റ്റർ എടുത്തു. ഇത് അവൻ്റെ ഡയറിയാണ്. അവൾ തുറന്നു. ഓരോ പേജിലും ചെറിയ ചെറിയ കുറിപ്പുകൾ. ഇന്നൊരു അപ്പൂപ്പൻ വന്നു. 2 മണിക്കൂർ സംസാരിച്ചു. പോകുമ്പോൾ ചിരിച്ചു. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അവൾക്കൊരു പുസ്തകം കൊടുത്തു. ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ രോഗം. അവൾ വായിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു പേജിൽ അവളുടെ പേര്, അനന്യ. എനിക്കവൾ ഇഷ്ടമാണ്. പക്ഷേ അവൾ സ്വപ്നങ്ങൾക്കായി ഓടുകയാണ്. ഞാൻ തടസ്സമാകരുത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വയോധികൻ പതുക്കെ പറഞ്ഞു, അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു മോളെ. എന്തുകൊണ്ട് അവൻ എന്നോടത് പറഞ്ഞില്ല? അയാൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, ചില സ്നേഹങ്ങൾ പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളവയാണ്. ആ ദിവസത്തിന് ശേഷം അനന്യയുടെ ജീവിതം മുഴുവനായി മാറി. ഓഫീസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കല്ല. അവൾ വൃദ്ധസദനത്തിലേക്കോ അനാഥാലയത്തിലേക്കോ പോകും. അവിടെ കഥകൾ വായിക്കും, പാട്ടുപാടും, സംസാരിക്കും. ഒരു ദിവസം ഒരു കുഞ്ഞ് അവളോട് ചോദിച്ചു, ചേച്ചി, നിങ്ങൾക്ക് വീട്ടിൽ ആരുമില്ലേ? അവൾ ചിരിച്ചു, ഉണ്ട്. പിന്നെ എന്തിനെ ഇവിടെ വരുന്നത്? അവൾ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് മന്ദമായി പറഞ്ഞു, ഒറ്റപ്പെട്ടവരെ തനിച്ചാക്കരുത് എന്നൊരാൾ എന്നെ പഠിപ്പിച്ചു. ഒരു രാത്രി ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ അവൾക്കൊരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. ഹലോ, അനന്യയല്ലേ? അതെ, ഞാൻ ഡോക്ടർ ഫൈസൽ. പറയൂ ഡോക്ടർ. ഇത് ആദിത്യയുടെ പഴയ ഫോൺ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. അതിൽ നിങ്ങളുടെ നമ്പർ പലതവണയുണ്ടായിരുന്നു. അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. അതിൽ എന്തെങ്കിലുമുണ്ടോ? ഒരു വോയിസ് റെക്കോർഡിംഗ്. അവൾ നിശ്ചലമായി. എനിക്ക് കേൾക്കാൻ കഴിയുമോ? തീർച്ചയായും. അടുത്ത ദിവസം അവൾ ആശുപത്രിയിലെത്തി. ഡോക്ടർ ഒരു പഴയ ഫോൺ അവളുടെ കയ്യിൽ നൽകി. ഈ റെക്കോർഡിംഗ് അപകടത്തിന് 2 ദിവസം മുമ്പ് എടുത്തതാണ്. അവളുടെ കൈകൾ വിറച്ചു. പ്ലേ ബട്ടൺ അമർത്തി. ആദിത്യയുടെ ശബ്ദം. അനന്യ, നിനക്ക് ഈ ശബ്ദം കേൾക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നീ ഒരിക്കൽ വിഷമിച്ചിരുന്ന ദിവസം നീ മഴ നനഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അന്നു മുതൽ നിന്റെ ചിരി തിരിച്ചു വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ചില നിമിഷം മൗനം. ജീവിതത്തിൽ ഞാനില്ലെങ്കിലും നീ ചിരിക്കണം. അവൾക്ക് കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല. കാരണം നിന്റെ ചിരി കാണുമ്പോൾ ലോകം കുറച്ചുകൂടി മനോഹരമായിരിക്കുന്നു. റെക്കോർഡിംഗ് അവസാനിച്ചു. അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. കാരണം ചില വേദനകൾക്ക് ആശ്വാസവാക്കുകൾ ചെറുതാണ്. മാസങ്ങൾ കടന്നു. ഒരു ദിവസം അനന്യ ഒരു തീരുമാനമെടുത്തു. ആദിത്യയുടെ സ്വപ്നം പൂർത്തിയാക്കണം. അവൾ പഴയ ലൈബ്രറി വാടകയ്ക്കെടുത്തു. ചെറിയൊരു ബോർഡ് സ്ഥാപിച്ചു. അതിനവൾ ഇപ്രകാരം പേരിട്ടു, ഒരു വിളി, കമ്മ്യൂണിറ്റി ലൈബ്രറി. താഴെ ഒരു വരി, സംസാരിക്കാൻ ആരുമില്ലാത്തവർക്ക്. ആദ്യ ദിവസം ആരും വന്നില്ല. 2 ദിവസം ഒരപ്പൂപ്പൻ വന്നു. അതിനടുത്ത ദിവസം 2 കുട്ടികൾ. പിന്നീട് പതിയെ പതിയെ ആളുകൾ കൂടി. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, വേദന മറയ്ക്കുന്നവർ, സംസാരിക്കാൻ ഒരാളെ മാത്രം തേടുന്നവർ. ആ ലൈബ്രറി ഒരു കുടുംബമായി മാറി. ഒരു ദിവസം മഴ പെയ്യുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ വന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാമോ? അനന്യ ചിരിച്ചു. തീർച്ചയായും. ആ പെൺകുട്ടി ചോദിച്ചു, ചേച്ചി നിങ്ങളെങ്ങനെ ഇത്രയും കരുത്തോടെ നിൽക്കുന്നു? അവൾ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി. മഴത്തുള്ളികൾ പഴയ ഓർമ്മകൾ പോലെ വീഴുകയായിരുന്നു. ഒരു ശബ്ദം എന്നെ ഒരിക്കൽ രക്ഷിച്ചു. ആര്? അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, ഒരു വിളി. അന്ന് രാത്രി ലൈബ്രറി അടച്ച ശേഷം അവൾ ഒറ്റയ്ക്ക് അവിടെ ഒരുപാട് നേരം ഇരുന്നു. പഴയ ടേപ്പ് റെക്കോർഡിങ്ങിൽ ആദിത്യയുടെ ശബ്ദം വീണ്ടും പ്ലേ ചെയ്തു, നീ ചിരിക്കണം. അവൾ കണ്ണുകൾ മെല്ലെ അടച്ചുകൊണ്ട് മന്ത്രിച്ചു, ഞാനിപ്പോൾ ചിരിക്കുന്നുണ്ട് ആദിത്യ. പുറത്ത് മഴ പതിയെ അവസാനിച്ചു. ആകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു. അവൾക്ക് തോന്നി എവിടെയോ ആരോ ഇപ്പോഴും തൻ്റെ കൂടെയുണ്ടെന്ന്. വർഷങ്ങൾ കടന്നു. ഒരു വിളി ലൈബ്രറി നഗരത്തിലെ പലർക്കും ആശ്വാസമായി. അവിടെ ഓരോ വെള്ളിയാഴ്ചയും ഓർമ്മകളുടെ രാത്രി എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആർക്കും വന്ന് സ്വന്തം കഥകൾ പറയാം. ഒരു ദിവസം ഒരു വൃദ്ധയായ സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനിവിടെ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നുണ്ടായിരിക്കുമായിരുന്നില്ല. എല്ലാവരും നിശബ്ദരായി. അവൾ തുടർന്നു, ഇവിടെ വന്നപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചു. അത് വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും എന്നോട് ചോദിച്ച ആദ്യ ചോദ്യമായിരുന്നു. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു. അവൾക്ക് ആദിത്യയെ ഓർമ്മ വന്നു. ആ രാത്രി വീട്ടിലെത്തി അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മ ഉറങ്ങുകയായിരുന്നു. അവൾ പതുക്കെ അമ്മയുടെ കൈ പിടിച്ചു. എന്താ മോളെ? അമ്മ ഉറക്കത്തിനിടയിൽ ചോദിച്ചു. ഒന്നുമില്ല അമ്മേ. കരയുന്നുണ്ടോ? അവൾ ചിരിച്ചു. ഇല്ല, സന്തോഷമാണ്. എന്തിനാ? അവൾ മൃദുവായി പറഞ്ഞു. ഒരാൾ പോയിട്ടും എൻ്റെ ജീവിതം ഇപ്പോഴും പ്രകാശിക്കുന്നതുകൊണ്ട്. അമ്മ അവളുടെ തലയിൽ തലോടി. അതാണ് യഥാർത്ഥ സ്നേഹം മോളെ. അടുത്ത ദിവസം അനന്യ തൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ അവസാന പേജ് എഴുതി. പുസ്തകത്തിൻ്റെ പേര് ഒരു വിളി. അവസാന വരി, ജീവിതത്തിൽ ചില ആളുകൾ നമ്മളെ വിട്ടുപോകും, പക്ഷെ അവരുടെ ശബ്ദം, അവരുടെ സ്നേഹം ഒരു വിളി പോലെ ഹൃദയത്തിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. അവൾ പേനയടച്ചു. ജനാല തുറന്നു. പുറത്ത് ചെറിയ മഴ വീണ്ടും ആരംഭിച്ചു.
0: ഒരു വിളി അനിറ്റ സിബി അവതരിപ്പിച്ച കഥ സമാപിക്കുന്നു. ഇനി കരിയർ ഗൈഡൻസിനെ കുറിച്ച് ശ്രീ ബാബു പള്ളിപ്പാട്ട് അവതരിപ്പിച്ച പ്രഭാഷണം കേൾക്കാം.
2: നമസ്കാരം. ഉപരിപഠനം എവിടെ എങ്ങനെ എന്നതിലേക്ക് സ്വാഗതം. നമ്മൾ ഉപരിപഠന കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് കേട്ടും അറിഞ്ഞുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഒരു ഉപരിപഠന പരിപാടിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഒന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രീയമായി എന്തെങ്കിലും പഠനങ്ങളോ പ്രവർത്തനങ്ങളോ നടന്നിട്ടുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ ബോധങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വലിയ സംശയങ്ങളാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിലെല്ലാം വളരെ കൃത്യമായ പഠനങ്ങളും വളരെ കൃത്യമായ നിയന്ത്രണങ്ങളും വളരെ കൃത്യമായ വഴികളുമൊക്കെ തുറന്നിട്ടിട്ടുണ്ട് എന്നത് ചരിത്രപരമായ സത്യം. ഇന്ന് നമ്മൾ പ്രധാനമായും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പങ്കുവെക്കുന്നതും കരിയർ ആസൂത്രണം എന്ന തലക്കെട്ടിൽ നമ്മൾ എവിടെയും വായിക്കുന്ന കരിയർ പ്ലാനിംഗ് ആണ്. കരിയർ ആസൂത്രണം എന്താണ് കരിയർ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ കണ്ടുകഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു കരിയർ കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ നടത്തുന്ന, അതിന് തയ്യാറെടുക്കുന്ന മുന്നൊരുക്കങ്ങളെയാണ് നമ്മൾ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ കരിയർ ആസൂത്രണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. എന്തൊക്കെയാണ് കരിയർ ആസൂത്രണ ഘടകങ്ങൾ? എന്തിനാണ് കരിയർ ആസൂത്രണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓർത്തിരിക്കുക, ഈ കൃത്യമായ താല്പര്യമുള്ള ഇഷ്ടമുള്ള സമർപ്പിതമായ ഒരു കരിയറിലേക്ക് നമുക്ക് സഞ്ചരിക്കുമ്പോൾ വളരെ കൃത്യമായ ചില തയ്യാറെടുപ്പുകളും ഗൃഹപാഠങ്ങളും ചെയ്യേണ്ടതുണ്ട്. അത് മുഖ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് തീർച്ചയായും നമ്മൾ വളരെ ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ ആവശ്യം വരും. ആ ഒരു ഹോംവർക്ക് എങ്ങനെ സക്സസ്ഫുള്ളായി ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം, ഒന്ന് ശ്രദ്ധിക്കാം. കരിയർ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ കരിയർ തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഘടകം, ആരാണോ ആ കോഴ്സ് പഠിക്കാൻ പോകുന്നത്, ആരാണോ ആ കോഴ്സിലേക്ക് ഉപരിപഠന സാധ്യതയെക്കുറിച്ച് വിചാരിക്കുന്നത്, ആ വിചാരത്തെയും ആ ചിന്തയെയും ശക്തമാക്കുന്നതിന് വേണ്ട ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് പഠിക്കാൻ പോകുന്നയാൾക്ക് ഈ കോഴ്സ് പഠിക്കാനുള്ള അഭിരുചിയുണ്ടോ? കരിയർ പ്ലാനിങ്ങിലെ ആദ്യത്തെ ചോദ്യം വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ടു ദിസ് കോഴ്സ്. ചോദ്യം ഇതാണ്, പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് ഈ വിഷയം പഠിക്കാനുള്ള താല്പര്യമുണ്ടോ? വിദ്യാർത്ഥിയുടെ അച്ഛനല്ല, വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കല്ല, ചേട്ടനല്ല, ചേച്ചിക്കല്ല, അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർക്കല്ല, കൂട്ടുകാർക്ക് ആർക്കുമല്ല, ഈ പഠിക്കുന്നയാൾക്ക് സ്വന്തമായി ഇതിന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ? എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ദ ഇൻറ്റേണൽ പൊട്ടൻഷ്യൽ ഓഫ് എ പേഴ്സൺ ടു ഡു സം വർക്ക്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ജന്മനാ തന്നെ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള കഴിവുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ആ കഴിവുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു സംശയമില്ല, അതിൽ നിങ്ങൾ ഒന്നാമൻ തന്നെയാണ്. അങ്ങനെ നമുക്ക് കഴിവ് നിക്ഷേപിക്കപ്പെടാത്ത, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടാത്ത കഴിവുള്ള ഒന്നിനെ നമ്മളൊരു ഫോറിൻ ബോഡി എന്നതുപോലെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഇഷ്ടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും വളരെ വളരെ പ്രകൃതിദത്തമായി അത് നമ്മളിലേക്ക് വന്നു ചേരില്ല. ആയതിനാൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡുള്ള ഒരു കോഴ്സ് ചേരണം. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും, ഈ ആപ്റ്റിറ്റ്യൂഡിന് പകരം പലപ്പോഴും നമ്മുടെ കുഞ്ഞനുജന്മാരും പലപ്പോഴും മുതിർന്ന ആളുകൾ പോലും പറയുന്ന കാര്യമുണ്ട്, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, എനിക്ക് സിവിൽ സർവീസിനൊന്ന് തയ്യാറെടുക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, അല്ല എനിക്ക് ഐസറിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, അല്ല എനിക്ക് ഫിസിക്സ് ഇൻട്രസ്റ്റാണ് സാർ. ആ ഇൻട്രസ്റ്റ് എന്ന വാക്കും ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഴിവ്, ആ കഴിവിനെ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അയാളുടെ ജീവിത രീതികളിലും അയാളുടെ വ്യവസ്ഥകളുമൊക്കെ കൂട്ടം ചേർന്ന് കൂടിച്ചേർന്ന് അയാൾക്ക് ഗുണകരമാക്കും വിധേന ആക്കി വെച്ചിട്ടുള്ള ഒരു കഴിവാണെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം എന്നത് അപ്പോപ്പോൾ തോന്നുന്നൊരു കാര്യമാണ്. ഒരു സിനിമ കണ്ടപ്പോൾ ആ സിനിമയിൽ പ്രധാന കഥാപാത്രം ഒരു വക്കീലിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ വക്കീൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്നതായി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു വക്കീലായിക്കൊള്ളാമെന്ന്. മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധപ്പെടുമ്പോൾ ഒരു IAS-കാരനായ ഒരു പോലീസ് ഓഫീസറായിരിക്കും അങ്ങനെ നന്നായി പെർഫോം ചെയ്യുന്നത്, അപ്പോൾ എനിക്കൊരു പോലീസ് ഓഫീസർ ആയാലോ എന്ന് തോന്നലുണ്ടാവും. ഇത് വെറും ഇൻഫാക്ച്വേഷനാണ്, സമയാസമയത്ത് തോന്നുന്ന ഇഷ്ടങ്ങളാണ്. ഈ ഇഷ്ടങ്ങൾ വ്യക്തിയുടെ സാഹചര്യം മാറുന്നതനുസരിച്ച് അതിനോടുള്ള താല്പര്യം മാറുന്നതനുസരിച്ച് മാറും, അത് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും ആപ്റ്റിറ്റ്യൂഡിൽ നിക്ഷിപ്തമായതാണെങ്കിൽ മാറ്റം വരില്ല. കൊട്ടാരത്തിലെ മനോഹരമായ വെള്ളപൂശിയ ഭിത്തിയിൽ കരിക്കേട്ട കൊണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ കൊട്ടാരത്തിലെ കുട്ടിയുടെ ബന്ധുക്കളായ ആളുകൾ വഴക്കു പറഞ്ഞു, മേലിൽ വരച്ചേക്കരുത്, കാരണം വലിയ പൈസ കൊടുത്ത് വെള്ളപൂശിയിരിക്കുന്നു, ഇവിടെ നിനക്ക് കരിക്കെട്ട കൊണ്ട് ചിത്രം വരയ്ക്കാനല്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ നിന്ന് കരിക്കെട്ടകൾ വാരി വലിച്ച് ദൂരേക്ക് എറിഞ്ഞു കളയും. കരഞ്ഞുകൊണ്ട് അവർ മൂലെ പൊരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആരും കാണാതെ വീണ്ടും ആ കരിക്കെട്ട് പെറുക്കിയെടുത്ത് അവിടെ തന്നെ മാനിൻ്റെയും കുയിലിൻ്റെയും ഒക്കെ ചിത്രം വരയ്ക്കുമ്പോൾ കൊട്ടാരത്തിലെ കാവൽക്കാരനാണ് കാണാൻ പറയും, തുമ്പരാനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇത് വരയ്ക്കല്ലേ എന്ന് വഴക്ക് പറയും, ദയവായി ഇതിന് തരൂ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ദൂരേക്ക് കളയും. അപ്പോഴും കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ അവൻ്റെ കുഞ്ഞുമ്മാവൻ വരും, ഈ 3.5-വയസ്സുകാരനെ തോളിലേക്ക് കയറ്റി അവന് കയ്യെത്താത്ത ഇടങ്ങളിലേക്ക് വെള്ളപൂശിയിടത്തേക്ക് കുറച്ച് കരിക്കെട്ടുകൾ കൊടുത്ത് അവിടെ മനോഹരമായ മാനിൻ്റെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും പാമ്പിൻ്റെയും ഒക്കെ പടം വരയ്ക്കാൻ പറഞ്ഞ് വരപ്പിച്ച് വരപ്പിച്ച് വരപ്പിച്ച് ഒരു ദിവസം ജീവിതത്തിൻ്റെ ക്യാൻവാസിൽ വരച്ചു കയറി മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുട്ടിയുടെ പടം വരച്ചു കൊടുത്തപ്പോൾ നിങ്ങളും ഞാനും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം വിളിച്ചു ചിത്രമെടുത്തു തമ്പുരാൻ രാജ രവിവർമ്മ. അതാണ് രവിവർമ്മയുടെ ടാലൻറ്റ്. രാജകുമാരന് ആയ അദ്ദേഹം ഒരിക്കലും ഒരു പടയാളിയാകാനല്ല, അദ്ദേഹം സേനയുടെ തലവനാകാനല്ല പോയത്. ഒരുപക്ഷെ സേനയുടെ തലവനാകാൻ പോയാൽ സേനയുടെ തലവനാകായിരിക്കും, പക്ഷെ ഒരിക്കലും ചിത്രമെടുത്തു തമ്പുരാനാകില്ല. അപ്പോൾ അങ്ങനെയുള്ള ടാലൻറ്റ് കണ്ടെത്താൻ അല്ലെങ്കിൽ അയാളുടെ അഭിരുചി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ ആധുനിക കാലത്ത് മൾട്ടിപ്പിൾ ടാലൻറ്റുകൾ കണ്ടെത്താനുള്ള ധാരാളം ശാസ്ത്രീയമായി രൂപീകരിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ടെസ്റ്റുകൾ അവൈലബിളാണ്. ഭാഗ്യവശാൽ മലയാളികൾ ഭാഗ്യവാന്മാരാണ്. പ്രത്യേകിച്ചും കേരള സർക്കാരിൻ്റെ പ്ലസ് ടു ഡയറക്ടറേറ്റ് 2018-19 വർഷവും അനൗൺസ് ചെയ്തിട്ടുള്ള ഏതാണ്ട് 100 സ്കൂളുകളിൽ നമ്മൾ നടത്തി സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ പ്ലസ് ടു ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുന്നതിനുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 100 സ്കൂളുകളിൽ നമ്മൾ പരീക്ഷണാർത്ഥം നടത്തി വിജയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അത് എല്ലാ സ്കൂളുകളിലേക്കും, കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും, എയ്ഡഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും, അതുപോലെ 10-ാം ക്ലാസ്സിലേക്കും കൊടുക്കുന്നതിനെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നാൽ നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റ്, അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, ടാലൻ്റിൽ ശരിക്കും ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ഏത് മേഖലയിലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ സൂക്ഷ്മമായ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ നമുക്ക് സാധ്യമാകും. അത് തീർച്ചയായും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വലിയ ദിശാബോധം നൽകുമെന്നതിലും എനിക്ക് സംശയമില്ല. അത് നമ്മുടെ സ്കൂളുകളിൽ കിട്ടും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ആയുർവേദത്തെ, പ്രത്യേകിച്ചും ഹോമിയോ, അതുപോലെ ജനറൽ മെഡിസിൻ പോലെയുള്ള ഇടങ്ങളിലെ ജില്ലാ ആശുപത്രികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സൈക്കോളജിക്കൽ സൈക്കാട്രിക് ക്ലിക്ക്, സൈക്കോളജിക്കൽ സൈക്കാട്രിക് ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് കൃത്യമായും വളരെ കൃത്യമായും ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുന്നതിനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. ആയതിനാൽ വെറുതെ ഇഷ്ടം തോന്നി അല്ലെങ്കിൽ കൂട്ടുകാരി ആ കോഴ്സിന് ചേരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചേടത്തി പറയുകയാണ് മോളെ നീ ഈ കോഴ്സിന് നഴ്സിംഗിന് ചേർന്നോളൂ, നിനക്ക് അയർലൻഡിൽ പോകാം എന്ന ആഗ്രഹത്തിൻ്റെ പേരിലല്ല ചേരേണ്ടത്. ഒരു നഴ്സാകുന്നതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ, അല്ലാതെ മറ്റുള്ളവർ നേടി എന്ന കാരണത്തിൽ ആകില്ല. കാരണം നിങ്ങളും അയാളും രണ്ടു മനുഷ്യരാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളൊരു കരിയർ പ്ലാനിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കോഴ്സ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്, എന്തിലാണ് എനിക്ക് അഭിരുചിയുള്ളത്, ആ അഭിരുചിയുള്ള കോഴ്സ് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. രണ്ട്, അങ്ങനെ അഭിരുചിയുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അഭിരുചി മാത്രം ഘടകമായാൽ പോരാ. ഈ അഭിരുചിയിൽ നമുക്കൊരു കാര്യത്തിൽ ചേരാം, കയറി നിൽക്കാം, അതിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നമുക്ക് കയറി നിൽക്കാം. പക്ഷേ ആ അഭിരുചിയോടൊപ്പം രണ്ട് കാര്യങ്ങൾ കൂടി വേണം. ഒന്ന്, അഭിരുചി ആവശ്യപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് പഠിക്കുമ്പോൾ അതിനെ നല്ല വിധേന പഠിക്കുന്നതിനാവശ്യമായ കഠിനാധ്വാനം ചെയ്യാനും പരിശ്രമിക്കാനും അതിനായി പണിയെടുക്കാനുമുള്ള മനസ്സുണ്ടോ നമുക്ക്? അതിന് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എബിലിറ്റി ടു ലേൺ ആൻഡ് ടു ഡു വർക്ക് ഹാർഡ്. കഠിനമായി പണിയെടുക്കാനുള്ള മനസ്സും അശ്രാന്തം ശ്രമിക്കാനുള്ള മനസ്സും നമുക്കുണ്ടോ? വിശ്വപ്രസിദ്ധനായ ശാസ്ത്രകാരൻ തോമസ് ആൽവ എഡിസന്റെ വാക്കുകളുണ്ട്, സക്സസ് ഈസ് 99% ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് 1% ഓഫ് ലക്ക്. വിജയമെന്ന് പറയുന്നത് 99% കഠിനാധ്വാനവും 1% മാത്രമേ ഭാഗ്യമുള്ളൂ. അപ്പോൾ അത്തരം 99% കഠിനാധ്വാനത്തിലേക്ക് പോകാൻ പറ്റുമോ, അങ്ങനെ പറ്റുന്ന കോഴ്സുകളെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും തിരഞ്ഞെടുക്കാവുള്ളൂ. ചിലതരം കോഴ്സുകളൊക്കെ, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ നാളെ പറയാറുണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അത്ര നല്ലതല്ല, മെഡിക്കൽ കോഴ്സുകൾ നല്ലതല്ല, അങ്ങനൊരു ചിന്തയെ നിങ്ങൾക്ക് വേണ്ട. കാരണം ദർ ഇസ് നോ കോഴ്സ് ഇൻ ദ വേൾഡ് വിച്ച് ഹാസ് സക്സസ്. ഈ ഒരു ലോകത്തിൽ ഇന്നേ വരെ ഒരു കോഴ്സും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞില്ല, ഒരു കരിയർ നല്ലതെന്നില്ല. ഒൺലി സക്സസ്ഫുൾ പീപ്പിൾ, വിജയിച്ച ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ സക്സസ്ഫുൾ കരിയർ ഇല്ല. അപ്പോൾ ഏത് കരിയർ ചെയ്താലും എന്ത് പഠനം നടത്തിയാലും അതിൽ കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ മെഡിസിനാണ് ഒരു കുട്ടി പഠിക്കാൻ പോകുന്നതെങ്കിൽ ഒരു ദിവസം അയാളുടെ പഠന കാലഘട്ടത്തിൽ 4.5 വർഷവും 1 വർഷത്തെ ഹൗസ് സർജൻസി പീരീഡ്, പ്രത്യേകിച്ച് 4.5 വർഷക്കാലം 16 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് കഠിനമായി പണിയെടുക്കാനും പരിശ്രമിക്കാനും തയ്യാറായി മെഡിസിൻ പഠിക്കാൻ ചെന്നാൽ മാത്രമേ അയാളൊരു നല്ല ഡോക്ടറാകൂ. അതിന് എഞ്ചിനീയറിംഗിലേക്കാണെങ്കിൽ അത് 16 എന്നുള്ള ഞാനൊരു 4 മണിക്കൂറോടെ കുറച്ച് ഒരു 12 മണിക്കൂർ മുതൽ 13 മണിക്കൂറൊക്കെ കഠിനമായി പണിയെടുക്കാൻ ശ്രമിച്ചാലെങ്കിൽ നമുക്കൊരു നല്ല എഞ്ചിനീയർ ആകാൻ പറ്റും. അല്ലാതെ 4 മണിക്കൂർ പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആകും, യു മേ നോട്ട് ബി ബിക്കം എ ഗുഡ് എഞ്ചിനീയർ. നിങ്ങളൊരു നല്ല എഞ്ചിനീയർ ആവില്ല. അതിനർത്ഥം നിങ്ങൾക്ക് അഭിരുചിയുള്ള കോഴ്സാണ്, അത് ഞാൻ തിരഞ്ഞെടുത്തു സർ, പക്ഷേ അഭിരുചിയോടൊപ്പം നിങ്ങൾക്ക് പഠിക്കുന്നതിനും പരിശ്രമിക്കുന്നതിനും അതിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനും തയ്യാറാകാൻ പറ്റുമോ, അതിന് കഴിയുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. എങ്കിൽ മാത്രമാണ് ആ പ്ലാനിങ് കോഴ്സ് നിങ്ങളെ സുഖകരമായി ലക്ഷ്യത്തിലെത്തിക്കും.
0: കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ബാബു പള്ളിപ്പാട്ട്.
3: യുവവാണി സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 8 മണിക്ക് ഹലോ ഡോക്ടർ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിക്കുന്നു. 10:30 ഹൃദയരാഗങ്ങൾ, നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനം, 5:35 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താവീക്ഷണം, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8 മണിക്ക് സർഗകേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ചത്, കഥ ഗംഗാദാനം, 10 മണിക്ക് കഥകളി പദങ്ങൾ, 10:30 ഹൃദയരാഗങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കുക. നമ്പർ 8281200715. നമ്പർ ഒരിക്കൽ കൂടി, 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30. ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഉത്തരം: ടിപ്പു സുൽത്താൻ. 18-ാം നൂറ്റാണ്ടിലായിരുന്നു ടിപ്പുവിൻ്റെ ഭരണകാലം.

0: ഹലോ ഡോക്ടർ. അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒന്നാണ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും. ഇവയ്ക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായ പരിഹാരം കാണാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടുകൂടെയുള്ളത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയസ് ബെന്നിയാണ്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: അസ്ഥിരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നൊന്ന് പറയാമോ?
2: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അസ്ഥി സന്ധിഗത രോഗങ്ങളിൽ, ഇപ്പം എല്ലൊടിയുന്ന ഫ്രാക്ചർ പോലത്തെ സിറ്റുവേഷൻസിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തുടയല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണങ്കാലിൻ്റെ ഉള്ളിൽ എല്ല് പൊട്ടി മാറിപ്പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന നമുക്കൊരു കൺസർവേറ്റീവ് മാനേജ്മെൻ്റ്, അതായത് ക്ലോസ് ടു മാനിപ്പുലേറ്റീവ് റിഡക്ഷൻ, നമുക്ക് പുറമേ നിന്ന് തന്നെ പിടിച്ചിട്ട് ശരിയാക്കാവുന്ന അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ല് പൊട്ടുന്നതും, അതുപോലെ തന്നെ ഈ സ്ഥാന ചലനം വന്നിട്ടുള്ള ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിലും ആയുർവേദത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ ഫലം കിട്ടുന്ന രീതിയിൽ അത് കറക്റ്റ് പൊസിഷനിലോട്ട് പിടിച്ചിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഫേസിൽ, അതായത് വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്കുലോസ്കെലറ്റൽ പതോളജി, അതായത് പ്രായമാവുമ്പോൾ വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളിലും നീണ്ടു നിൽക്കുന്ന ഒരു അസുഖത്തിൽ നിന്നുള്ളൊരു മുക്തി കിട്ടാനായിട്ട് ആയുർവേദത്തിൻ്റെ പങ്ക് വലുതാണ്.
1: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
3: ചങ്ങനാശ്ശേരി സദാനന്ദ് എന്ന ഒരാളാണ് വിളിക്കുന്നത്. എന്റെ ഭാര്യയുടെ ചോദിക്കാൻ
1: വേണ്ടിട്ടാ.
2: നമസ്കാരം, പറഞ്ഞോളൂ.
3: നമസ്കാരം. അതെ, ഭാര്യയുടെ നട്ടലിന് വേദനയൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു. കാണിച്ചപ്പോ അവര് അവിടുന്ന് സ്കാൻ ചെയ്തു, നട്ടലിന് സ്കാൻ ചെയ്യുകയോ എക്സ്റേ അടിക്കുകയോ ഒക്കെ ചെയ്തു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു നട്ടലിനൊരു പ്രശ്നമുണ്ട്, തേയ്മാനമുണ്ട്, അന്ന് സ്കാനും കൂടി ചെയ്യാൻ പറഞ്ഞു. സ്കാനും കൂടി ചെയ്തുകൊണ്ട് കാണിച്ചു, ന്യൂറോ സർജറിയാണ് കാണിച്ചു. കാണിച്ചപ്പോ അവര് പറഞ്ഞു നട്ടലിന് താഴെട്ടുള്ള നരമ്പുണ്ടല്ലോ, നരമ്പിനൊരു ചെറിയ വളവും കാര്യങ്ങളും ചുരുക്കവും, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാതെ കണ്ടത് മാറുമെന്ന് തോന്നുന്നില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പ്രായം 68 വയസ്സ് കഴിഞ്ഞു, അത് കാരണം പ്രായം ഇത്രയായതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തില്ല. അപ്പം ആ കാല് കുത്തി നടക്കാനും എണ്ണിക്കാനും ഒന്നും വയ്യ, നട്ടലിന് വേദനയുണ്ട്, നേരെ ഉപയോഗിക്കാനും ജോലി ചെയ്യാനും ഒന്നും വയ്യ, അപ്പൊ താഴോട്ട് കാലിനൊന്നും വേദനയുണ്ട്. അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു, ആയുർവേദത്തിൽ കാണിച്ചപ്പോ അവര് പറഞ്ഞു അവിടെ കിടന്ന് തിരുമണമെന്ന് പറഞ്ഞു, അങ്ങനെ പോയില്ല. അപ്പൊ ആ വിവരം ഒന്ന് അറിയാൻ വേണ്ടിട്ട്, അപ്പൊ ഈ നട്ടലിന് താഴോട്ടുള്ള വേദനയും കാര്യം നട്ടലിനകത്തോട്ടുള്ള വെയിൻ്റെ പ്രശ്നമാണ്. അപ്പൊ അത് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ ശരിയാവുമോ എന്നുള്ളത്.
2: അപ്പൊ ഇത്തരത്തിൽ ന്യൂറോ സർജൻ ശസ്ത്രക്രിയ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അത് വളരെ ഡെഫിനിറ്റീവ് ആയിട്ട് അവിടെ വേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിലവിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അതിന്റെ ആ പഞ്ചായത്തിലെ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഏതാണെന്ന് ചോദിക്കണം. എന്നിട്ട് ആ ആശുപത്രിയിലെ അമ്മയെ കൊണ്ടുപോയി ശാരീരിക പരിശോധന കൂടി നടത്തണം. ഈ MRI സ്കാനിങ് കയ്യിൽ വെക്കണം, ആ സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ടും ഫിലിമും എല്ലാം കയ്യിൽ വെക്കണം. അതുകൂടാതെ അവിടെ പോയി ആ ഡോക്ടറെ കണ്ട്, ചങ്ങനാശ്ശേരി അല്ലേ, അപ്പോൾ ഈ കോട്ടയം പത്തനംതിട്ട അവിടെയൊക്കെ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്.

0: ഈ അസ്ഥിസംബന്ധമായ രോഗങ്ങളുടെ. അപ്പോൾ ആ ഡോക്ടർ പരിശോധിച്ചു നോക്കിയിട്ട് ആയുർവേദത്തിലെ ചികിത്സാ സാധ്യത പറയും. അപ്പോൾ അങ്ങനെ ആയുർവേദത്തിലെ ചികിത്സാ സാധ്യത ഈ അമ്മയ്ക്ക്, അത് ശാരീരിക പരിശോധനയിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ, എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാ ഞാൻ പറയുന്നത്, അപ്പം നമുക്ക് ഈ ശസ്ത്രക്രിയ വേണ്ട സിറ്റുവേഷനിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് നമുക്കൊരു അവസാന അത്താണിയായി, ലാസ്റ്റ് റിസോർട്ടാക്കി വെക്കണതാണ് നല്ലത്. അപ്പം അതുകൊണ്ട് ഈ ഡോക്ടറെ കണ്ട് നമ്മുടെ ശാരീരിക പരിശോധന നോക്കി ആയുർവേദത്തിൽ ഇനി ചികിത്സാ സാധ്യത ഉണ്ടെങ്കിൽ അതിനൊന്ന് ശ്രമിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ നല്ലത്. ആയുർവേദത്തിലെ ഈ അസ്ഥിസന്ധിഗത രോഗ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണം. അതായത് ആയുർവേദത്തിലെ അസ്ഥി സംബന്ധമുള്ള ഡോക്ടറെ കാണിക്കുക. ന്യൂറോ ഡോക്ടർ അവൈലബിൾ ആണെങ്കിൽ ആ ഡോക്ടറെ കാണുന്നതും നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ഈ പേഷ്യൻ്റ് പറഞ്ഞ പോലെ ഇപ്പോൾ സർജറി അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല പ്രത്യേക കാരണങ്ങളാൽ സർജറിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് പ്രായോഗികമായിട്ട് സാധ്യതയില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും അത് പോസ്റ്റ്പോൺ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ 5 വർഷം 10 വർഷം, അപ്പോൾ ഒരുപാട് സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും അതവർ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് സൊല്യൂഷൻ കാണാൻ പറ്റാത്ത കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് മാക്സിമം അങ്ങനെ തള്ളി വെക്കുന്നത് കാരണം അവരുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം ബുദ്ധിമുട്ടിലാകും.
0: അതിപ്പോൾ പല ഘട്ടങ്ങളിലും ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ശസ്ത്രക്രിയ ഡെഫിനിറ്റീവായി ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ അത് അപ്പോൾ തന്നെ ചെയ്താൽ അവർക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന രീതിയിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ചില അസുഖങ്ങളിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനേ പറ്റില്ല. ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പല ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ ഇതിൽ പലപ്പോഴും പേശികൾ ശോഷിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലാകാൻ നാളുകളെടുക്കും. അതിന് തന്നെ വളരെ കൃത്യമായിട്ട് വ്യായാമം തുടർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ ചിലപ്പം അവർക്ക് ആയുർവേദത്തിൽ അപ്പോൾ തന്നെ കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് ആ ചികിത്സ എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്.
1: ശസ്ത്രക്രിയയോട് സാധ്യതയുണ്ടെങ്കിൽ വിമുഖത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്
0: പ്രധാനമാണ്. അത് പ്രധാനമാണ്, കാരണം അത് അത്രമേൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ അത് ഉറപ്പായിട്ടും തന്നെ ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ രോഗി അനുഭവിക്കേണ്ടി വന്നേക്കാം.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഡോക്ടർ, എനിക്ക് സന്ധിവാദം.
1: പേര് പറഞ്ഞിട്ട് സംസാരിക്കാമോ?
2: 58 വയസ്സ്.
0: അമ്മ പറഞ്ഞോളൂ കേട്ടോ.
2: സന്ധിവാദത്തിന് നാഡി കഷായം എന്ന് പറഞ്ഞ ഒരു കഷായം കുടിക്കുന്നുണ്ട് ഡോക്ടറെ കണ്ട്, ആയുർവേദ ഡോക്ടറെ കണ്ട്. ഭയങ്കര വേദനയാ ശരീരം.
0: എത്ര നാളായിട്ടുണ്ടമ്മ വേദന?
2: 6 മാസം തൊട്ടേ ഉണ്ട്. അത് പരിശോധിച്ചപ്പോഴാ അറിയുന്ന സന്ധിവാദമാണ്. ഡോക്ടർ, ഞാൻ ഈ മരുന്ന് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചതാ.
0: അമ്മ, എന്താണെന്നറിയോ, ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഈ മരുന്ന് തുടരുക എന്നുള്ളത് പ്രധാനമാണ്. എന്ന് വെച്ചാൽ ഒരു മരുന്ന് തന്നെ തുടർച്ചയായിട്ട് കഴിക്കുക എന്നുള്ളതല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് അമ്മ ഈ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം, അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം കണ്ടപ്പോ ഒരു മരുന്ന് തന്നു എന്നുള്ളത് കൊണ്ട് അത് നിരന്തരം തുടരരുത്, അത് ഒരിക്കലും ചെയ്യരുത്, കാരണം അത് ദോഷമാണ്. അപ്പൊ അമ്മ വൈദ്യനിർദ്ദേശത്തോടെ, കാരണം ഇതിങ്ങനെ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഈ മരുന്നിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ മാത്രമേ മരുന്ന് കഴിക്കാവൂ. പിന്നെ അതുകൂടാതെ അമ്മ കാണുന്ന ഡോക്ടറെ അടുത്ത് തന്നെ ഒന്ന് ചോദിച്ച് ഇതിന് വേണ്ടുന്ന ചില വ്യായാമങ്ങൾ കൂടി അമ്മ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ നടക്കുക ഓടുക തുടങ്ങിയ കാര്യങ്ങളല്ലാതെ നമുക്ക് ഒട്ടുമേ ആ സന്ധികൾക്ക് ബുദ്ധിമുട്ട് വരാതെ, സന്ധികളെ ചലിപ്പിക്കാതെ തന്നെ പേശികളെ ബലപ്പെടുത്താനുള്ള ചില വ്യായാമങ്ങളുണ്ട്. അപ്പോൾ അത് അമ്മ കാണുന്ന ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ച് ആ വ്യായാമങ്ങൾ കൂടി പഠിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമ്മ 10 കൊല്ലം മുമ്പ് ചെയ്ത എല്ലാ കാര്യവും അതുപോലെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കരുത്. അത് സാധ്യമല്ല, അത് ഈ അസുഖം വന്നില്ലെങ്കിലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ആക്ടിവിറ്റീസ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യം കാര്യങ്ങൾ. കാരണം തീർത്തും ആ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും ബുദ്ധിമുട്ട് വരും, എന്നാൽ സ്ട്രെയിൻ വന്നാൽ കൂടുതൽ പ്രയാസം വരും. അപ്പോൾ ഈ ഒരു ബാലൻസിൽ പോകാവുന്ന ജീവിതശൈലി ചിട്ടകൾ കൂടി ഈ കാണുന്ന ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ അമ്മയ്ക്ക് വേദന കുറയും. അതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ, ജീവിത നിലവാരത്തെ അധികം ബാധിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത്യാവശ്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: വിളിച്ചതിന് നന്ദി. സാർ, യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവേദനയ്ക്ക് ഇപ്പോൾ ഗൗട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന് ആയുർവേദ പരിഹാര മാർഗം എന്താണ്?
0: ഇപ്പൊ എന്റെ അടുത്ത് ഒരു പ്രായമുള്ള ഒരു അമ്മ വന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ കൈക്ക് മരവിപ്പുണ്ട്, കത്തി പിടിക്കുമ്പോൾ കൈക്ക് മരവിപ്പുണ്ട്. അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കി കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ്. അപ്പൊ ഇതിന് വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് കൂടി ഇത് വരാം, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് എനിക്കിപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും കത്തി പിടിക്കുമ്പോഴും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ചുകൂടി ഇത് കുടുംബം വരാം, കുടുംബം വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാമെന്ന് പറയുന്നത് പോലെ. ഇപ്പം ഈ ഗൗട്ടായിട്ട് കൃത്യം ഇടവേളകളിൽ എന്നെ വന്ന് കാണുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് നമുക്ക് ഈ റെഡ് മീറ്റും ലെഗ്യൂംസും പ്രത്യേകിച്ച് ഈ ബീഫ് മട്ടൺ പോർക്ക് കടല ഗ്രീൻ ബീസ് വൻപയർ പരിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുകയും തീർത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല, കുറയ്ക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അദ്ദേഹത്തോട് പറയാം ഇത് വരുമ്പോൾ കാണാൻ വേണ്ടി വരാം, അല്ലാതെ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് പ്രത്യേകിച്ച് ഇതിൽ വേറൊരു കാര്യം, ഇപ്പോൾ വരുന്ന മദ്യപാനം അതൊക്കെ ഇതിന് പ്രശ്നമുള്ള കാര്യങ്ങളാണ്, ചില ഇലക്കറികൾ ഇതിന് പ്രശ്നമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ചില ആളുകൾ ധാരാളമായിട്ട് ഈ നട്ട്സ് പോലത്തെ കാര്യങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വ്യായാമം കൂടി ഉൾപ്പെടുത്തി ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘനാൾ ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ സന്ധികൾക്കുണ്ടാകുന്ന എഫക്റ്റഡ് ആയിട്ട് ഉള്ള ജോയിൻസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് വീണ്ടും തിരിച്ച് പൂർവ്വസ്ഥിതിയിലോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പരമാവധി ഇതിനെ കൺട്രോൾ ചെയ്ത് തന്നെ പോകുന്നതാണ് നല്ലത്.
1: അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്ധികൾ മുട്ടുമടക്കുന്ന സമയത്തൊക്കെ ഒരു കിരികിരി സൗണ്ട് കേൾക്കാറുണ്ടല്ലോ, അത് സന്ധികളുടെ വായു കോപം വാദം അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണോ അതെ മുട്ടിന്റെ ബലക്ഷയമാണോ?
0: പലപ്പോഴും പലരും ഈ പ്രശ്നവുമായിട്ട് തന്നെ വരാറുണ്ട്. അപ്പം ഈ ക്രെപ്പിറ്റസ് എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഡിജനറേഷൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സൈനുവൽ ഫ്ലൂയിഡൊക്കെ കുറയുന്നതുമായി ബന്ധപ്പെട്ട് വരും. അപ്പോൾ പലപ്പോഴും ഈ സന്ദർഭത്തിൽ വേദനയായിട്ട് വരുന്ന ഒരാൾ വേദന മുഴുവൻ മാറിക്കഴിഞ്ഞാലും അവർ വന്ന അവസാന പരാതിയായിട്ട് പറയും വേദന മാറിയിട്ടുണ്ട് പക്ഷേ ഈ സൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ക്രെപ്പിറ്റസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം അത് വരുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് വേണ്ട, ഇപ്പം ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമം മാത്രം ചെയ്താൽ മതിയാവും, വേറൊന്നും അതിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്തു പോയി നമ്മുടെ ശരീരം തന്നെ നമ്മളോട് പറയുന്ന നമ്മുടെ ചെറിയ ലക്ഷണങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ
1: അതുപോലെ ഇപ്പോൾ ഫൈബ്രോമയോളജിയ പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാരുടെ ജീവിതശൈലി മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അനുബന്ധ സ്ട്രെസ് വളരെയധികം കൂടുതലാണല്ലോ. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള സന്ധിവേദനകളും ശരീരം മൊത്തം വേദനകളും പല സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെടാറില്ലല്ലോ. അപ്പോൾ ശരിക്കും ശരീരവേദന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമായിട്ട് ബന്ധപ്പെട്ട് വരാം അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം.
0: അപ്പോൾ അതിൻ്റെ ഒരു ഫൈബ്രോമയാലജിയുടെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഈ ഫൈബ്രോമയാലജിയ വരുന്ന രോഗികളിൽ ശാരീരിക പരിശോധനയിലൂടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. ഇവർക്ക് രക്തപരിശോധനയിലോ അതല്ലെങ്കിൽ സ്കാനിങ് എക്സ്റേ തുടങ്ങിയ പരിശോധനകളിലോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് പ്രശ്നം വന്നിരിക്കുന്നത് നമ്മുടെ ഈ പേശികളെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യയ്ക്ക് വരുന്ന നീർക്കെട്ടാണ്. പ്രത്യേക സ്ഥലങ്ങളിൽ ചില പർട്ടിക്കുലർ ഭാഗങ്ങളിൽ അവർക്ക് തീവ്രവേദന ഉണ്ടാവും. നമ്മളിപ്പോൾ ഞെക്കി നോക്കി പരിശോധിക്കുന്നതിന് പകരം തൊട്ടാൽ തന്നെ അവർക്ക് വേദന ഉണ്ടാവും. അവരുടെ തന്നെ വസ്ത്രം അവിടെ ടച്ച് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും, കാറ്റടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ സ്ട്രെസ് വരിക, ടെൻഷൻ വരിക, ദേഷ്യം വരിക തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോഴും വേദന കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിനെ കൃത്യമായിട്ട് അവരുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോർമലാണ്, ഇവർ വെറുതെ വേദന പറയുകയാണെന്നാണ് പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇവരുടെ വേദന അതികഠിനമാണ്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വേദന വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലുള്ള എല്ലാവരും ഇതിനെപ്പറ്റി അവബോധമുണ്ടാക്കി അവരെ സഹായിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ കൂടി ഉൾപ്പെട്ട് ജീവിതശൈലി ക്രമീകരണം ചെയ്താൽ വളരെയധികം നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പോലത്തെ അസുഖമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് ഒട്ടുമേ ഫ്രീ ഇല്ലാതെ വളരെ ടൈറ്റ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഒരു സമയം കണ്ടെത്തി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇത്തരം കാര്യങ്ങൾ നിരന്തരം ശീലിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അത് പല സാഹചര്യങ്ങളിലും അവർ ഈ വേദന മാറില്ല എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന പല രോഗികളുമുണ്ട്. പക്ഷേ ശരിയായ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലൂടെ ഒരു 2 ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു സഹായം എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന യോഗ പോലത്തെ പ്രാണായാമം പോലത്തെ മാനസിക സമ്മർദ്ദം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുകൂടി കുറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വീട്ടുകാരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പരിധി വരെ ഈ അസുഖത്തിൽ കുറവ് വരുത്താനായിട്ട് സാധിക്കും.
1: അതുപോലെ പാരമ്പര്യ ആയുർവേദത്തിൽ നമ്മൾ മർമ്മ ചികിത്സ എന്ന് പറയുന്ന കാര്യം അസ്ഥിരോഗങ്ങളിൽ എങ്ങനെയാണ്
0: ഈ മർമ്മ ചികിത്സ ഇപ്പം ഞങ്ങളുടെയൊക്കെ MD കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രൊഫസർമാർ തന്നെ ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പം ഈ മർമ്മ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള കേരളത്തിൽ ജോലി ചെയ്യുന്ന MD കഴിഞ്ഞിട്ടുള്ള ആളുകൾ റെഗുലറായിട്ട് മാസത്തിലൊരിക്കലും ഓൺലൈനിലും, അതുകൂടാതെ ഒരു 3 മാസത്തിനും 6 മാസത്തിനും ഇടയ്ക്ക് ഓരോ സോൺ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് വഴി ഈ സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഇതിൽ എക്യുപ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ചില പർട്ടിക്കുലർ മർമ്മ പോയിന്റ്സിൽ സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ട്, അപ്പോൾ അത് സുശ്രുതാചാര്യം തന്നെ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഈ മർമ്മ ചികിത്സ അക്യൂട്ട് ഇഞ്ചുറി ഫേസിലും അതേപോലെ തന്നെ നമുക്ക് ഈ പതോളജിക്കൽ ഫേസിലും പെട്ടെന്ന് ക്യുക്കായിട്ടൊരു വേദന കുറയ്ക്കുന്നതിനും ആ കുറവ് നിലനിർത്തുന്നതിനും വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, അതായത് ആ അറിവുള്ള ആളുകളെ തന്നെ ഈ കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
1: അടുത്ത കോളുണ്ട്. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
3: എന്റെ പേര് സജു, ഞാൻ വിളിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: ഞാൻ വിളിച്ചത് എന്റെ വൈഫിന്റെ ടെന്നീസ് എൽബോ, ഇടത് കൈയില് ടെന്നീസ് എൽബോ എന്ന രോഗം, അത് വന്നിട്ട് ഏകദേശം ഒരു 4 വർഷത്തിനടുപ്പിച്ചായി. പക്ഷെ ഇപ്പോഴും അതങ്ങോട്ട് പൂർണ്ണമായി മാറിയിട്ടില്ല. പൂർണ്ണമായി മാറ്റാൻ എന്തെങ്കിലും?
0: രാവിലെ എഴുന്നേക്കുമ്പോഴൊക്കെ വേദന കൂടുതലുണ്ടോ?
3: അല്ല, ഇപ്പോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റും,
0: എടുക്കാൻ പറ്റില്ല. ജോലി ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത്.
3: അതെ.
0: ആളുടെ ഒരു ജോലിയുടെ സ്വഭാവം എന്താണ്? ഓക്കെ, വേറെ ഏതെങ്കിലും സന്ധികളിൽ വേദനയുണ്ടോ?
3: ഇല്ല, ഇല്ല.
0: മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പം
3: തൈറോയിഡ് ഉണ്ട് പുള്ളിക്ക്.
0: ഓക്കെ, ഈ മുമ്പ് ചെയ്തിരുന്ന ചികിത്സകളിൽ വ്യായാമം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നോ പിന്തുടർന്നിരുന്നത്? ഞാൻ ഇതിന് കാര്യം പറയാം കേട്ടോ. നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ചോദിച്ചിട്ട് എവിടെയാണോ ഈ അസ്ഥിസന്ധി രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഉള്ളതെന്ന് ചോദിക്കുക. ഗവൺമെന്റിൽ തന്നെ ഈ പരിസരത്ത് അത്തരത്തിൽ ധാരാളം ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ആൾ പറയുന്ന വ്യായാമങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉള്ള ചികിത്സ ചെയ്താൽ ആൾക്ക് ജോലി ചെയ്യാറാവും കേട്ടോ. ഇത് പേടിക്കേണ്ടതില്ല. ഇത് നമ്മുടെ ഈ കൈമുട്ട് നിവർത്താൻ ഉപയോഗിക്കുന്ന പേശികൾ കോമൺ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിൽ എല്ലും പേശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് വരുന്ന നെർക്കെട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ശീലിച്ചാൽ പെട്ടെന്ന് തന്നെ വേദന കുറയും. പേടിക്കേണ്ടതില്ല കേട്ടോ.
1: സാർ, നമുക്ക് വിപണിയിൽ ധാരാളം ആയുർവേദ തൈലങ്ങൾ ലഭ്യമാണല്ലോ. അപ്പോൾ ഓരോ രോഗിയും തനിക്ക് അനുയോജ്യമായ എണ്ണ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നൊന്ന് പറയാമോ? സാധാരണ മുട്ടുവേദനയ്ക്കുള്ള എണ്ണ തന്നെയാണോ നടുവേദനയ്ക്കും ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സാധാരണ നമുക്ക് വളരെ പ്രശസ്തമായ പല എണ്ണകളും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് വേദന വന്നാലും ആ എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ അത് ശരിയായ രീതി തന്നെയാണോ?
0: പൊതുവെ ഇപ്പോൾ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൊള്ളലുണ്ടായി, അതിപ്പോൾ തീ കൊണ്ടാണെങ്കിലും അല്ല തിളച്ച എണ്ണ കൊണ്ടാണെങ്കിലും പൊള്ളലുണ്ടായാൽ ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മുറിവെണ്ണ നമ്മൾ ധാര കോരുക അല്ലെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളലിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പം അക്യൂട്ട് ഇഞ്ചുറി വന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ തിരുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഈ മുറിവെണ്ണ നമുക്ക് പഞ്ഞിയിൽ നനച്ച് അവിടെ ഇടുന്നത് നല്ലൊരു കാര്യമാണ്. ഈ മറ്റുള്ള കാര്യങ്ങളിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് നമ്മൾ വൈദ്യനിർദ്ദേശത്തോടെ മാത്രം പിന്തുടരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ പലപ്പോഴും ഇത് ചെയ്തപ്പോൾ കുറഞ്ഞു. അപ്പോൾ ഇത് എത്ര നാൾ കുറഞ്ഞു, വീണ്ടും വരുന്നുണ്ടോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, ഇതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് വീണ്ടും വരാതെ വേദന മാറാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ഒരു ശീലത്തിൻ്റെ ഭാഗമായി തുടരുന്ന പല കാര്യങ്ങളും വൈദ്യനിർദ്ദേശത്തോടെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും വേണ്ടത് മാത്രം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൽ നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പൊതുവായിട്ട് ഇന്ന കാര്യത്തിന് ഇന്നത് നല്ലത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അവിടെ ഈ രോഗിയുടെ അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം നോക്കി മാത്രമാണ് ചെയ്യേണ്ടത്.
1: അതുപോലെ തന്നെ കാലാവസ്ഥയും നമ്മുടെ ശാരീരിക വേദനകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഇപ്പം നമ്മളൊരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സാമ്യം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്കുലോസ്കെലറ്റലായിട്ടുള്ള അസ്ഥിസന്ധിഗതമായിട്ടുള്ള പേശിയൊക്കെ ഉൾപ്പെടെയുള്ള അസ്ഥിയുടെ ഉപധാതുക്കളായിട്ടുള്ള സ്നായുവൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ അസുഖങ്ങൾക്കും തണുപ്പ് കൂടുമ്പോൾ വേദന കൂടുന്നതായിട്ട് കണ്ടുവരാം. ഇത് കൃത്യമായിട്ട് ചില രോഗികൾ തന്നെ ഇപ്പം മഴയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാലാവസ്ഥാ വ്യതിയാനം അത്തരത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ ശീലിക്കേണ്ട പഥ്യം, ജീവിതശൈലി ക്രമീകരണം, വ്യായാമത്തിന് പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഒരു പരിക്ക് തന്നെ ആണെങ്കിൽ കൂടി നമ്മൾ നല്ല വ്യായാമമുള്ള ഒരാൾക്കാണ് പരിക്ക് വരുന്നതെങ്കിൽ ആ പരിക്കിൻ്റെ തോത് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് പൂർവ്വസ്ഥിതിയിലോട്ട് വരാനും റിക്കവറി സാധ്യമാണ്. ഇതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മഴയായിക്കോട്ടെ, തണുപ്പ്

0: എക്സസൈസ് മതിയാകുമോ, അതേ നമ്മൾ ഇതുപോലെ എക്സ്റ്റേണൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം എന്നുണ്ടോ?
1: ഇതിൽ ഈ ജനുവരിയിൽ എല്ലാവരും ജിമ്മിൽ പോകും. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ജനുവരി കഴിയുമ്പോൾ 50%, ഫെബ്രുവരി ആകുമ്പോൾ 75% നിർത്തും. അപ്പം ഇതെങ്ങനെയാണ് ദോഷമായി ഭവിക്കുന്നത്? പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. കാരണം ആ ഒരു സാഹചര്യത്തിൽ പൊതുവെ ഒ പിയിലും നമുക്ക് ഇത്തരത്തിൽ ഈ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഈ നമ്മളൊരു പ്രയോജനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, പക്ഷേ ശരിയായ അറിവില്ലാതെ കറക്റ്റായിട്ട് ഉള്ള മാർഗനിർദ്ദേശം പിന്തുടരാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ദോഷമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും പറയണേ ജിമ്മിൽ പോയാലേ ഇത് പറ്റുള്ളൂ, കാരണം വീട്ടിലാണെങ്കിൽ നിന്നു പോകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശീലത്തിലോട്ട് വ്യായാമത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അത് നമുക്ക് എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിം തന്നെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു അവനവന് വേണ്ടത് വേണ്ടത്ര അളവിലാവുമ്പോൾ ഒരുപക്ഷെ ഒരു 3 ദിവസമോ 4 ദിവസമോ ഒക്കെ മതിയാവും. അത് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നടപ്പ് പോലത്തെ വ്യായാമങ്ങളോ അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ചെയ്യാവുന്ന ചില വ്യായാമങ്ങളോ മതിയാവും. ഇപ്പോൾ തീർച്ചയായിട്ടും വ്യായാമം നമുക്ക് ഉറപ്പായിട്ടും വേണം. അത് അവനവന് ഇണങ്ങുന്ന രീതിയിൽ സമയമനുസരിച്ചും വേണ്ട അളവിൽ, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആവാൻ പാടില്ല, അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് ഭവിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി സാവധാനം ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടുണ്ടാവുന്ന പല ശാരീരിക ബുദ്ധിമുട്ടുകളെയും അതുകൊണ്ടുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടത്തെയും ഒക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിത നിലവാരം നിലനിർത്താൻ നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാരും ചെറിയ ഒരു സമയം അവരവരുടെ വ്യായാമത്തിന് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ജിം വർക്കൗട്ട് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് കൂടുതലായി ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നത് പോലെ തന്നെ ദോഷമാണെന്നുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്.
0: ഇപ്പോൾ പല ആൾക്കാരും അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിവുകൾ ആശ്രയിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ചില പർട്ടിക്കുലർ ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക തരത്തിലുള്ള യോഗ ചെയ്താൽ അതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പിൻബലമുള്ളതാണോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ കാണുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വരുന്നത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ശാസ്ത്രീയമായ അറിവ് അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരുടെ അടുത്ത് എത്തുന്നില്ല പല കാര്യങ്ങളും. അപ്പം ഈ ഗ്യാപ്പിനെ എങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നത്?
1: അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, 50% കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ശരിയായി അറിവുള്ളൂ, ബാക്കി 50%. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർക്ക് എന്തുവേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ എക്സസൈസ് ചെയ്ത് കുഴപ്പമായിട്ടും രോഗികൾ നമ്മുടെ ഒപ്പിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വൈദ്യനിർദ്ദേശത്തോടെ, കാരണം ആ രോഗിക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആ ഡോക്ടർ പറഞ്ഞാൽ മാത്രം. നമുക്കിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഓർത്തോപീഡീഷ്യൻസ് ആണെങ്കിലും അതല്ല ആയുർവേദത്തിലെ അസ്ഥി സംബന്ധമായ സ്പെഷ്യലിസ്റ്റുകളാണെങ്കിലും തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു നിർദ്ദേശം ചോദിച്ചുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ തുടർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി വരും. വ്യായാമം ഉറപ്പായിട്ടും നല്ലതാണ്. അപ്പോൾ അത് അവനവന് വേണ്ടുന്ന രീതിയിൽ.
0: അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ച്, പ്രായാധിക്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, തട്ടിമുട്ടി എണീറ്റ് നടക്കും എന്നുള്ള അവസ്ഥയിൽ പോലും ചിലപ്പോൾ ബാത്റൂമിൽ തന്നെ വീണു, പൊട്ടലുണ്ടായി, കിടപ്പിലായി, അതോടെ അവരുടെ ജീവിതത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ എത്തുന്നു. അപ്പോൾ ഇത്തരം പൊട്ടലുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട്, അങ്ങനെ
1: ഇതിൽ ഏറ്റവും പ്രധാനം, ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ഈ പ്രായമുള്ള ആൾക്കാരുടെ വീഴ്ച പ്രതിരോധിക്കുക എന്നുള്ളത് ലോകം മുഴുവനായി വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ടോയ്ലറ്റിലോട്ട് പ്രത്യേകിച്ച് അവർക്ക് രാത്രി എഴുന്നേറ്റ് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ലൈറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു വെട്ടത്തിൽ മാത്രം അങ്ങോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. ആവശ്യം വേണ്ടുന്ന സന്ദർഭത്തിൽ, അപ്പോൾ അത് പ്രിവൻറ്റീവായിട്ട് തന്നെ ഒരു 60 വയസ്സിനോ 70 വയസ്സിനുള്ള ഒരാൾ മൂവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് സൈഡിലൊരു ഗ്രാബ് ബാർ പിടിപ്പിക്കുക, ടോയ്ലറ്റിലോട്ട് ഇറങ്ങുന്ന സ്ഥലത്തും അതുപോലെ ക്ലോസറ്റിൽ ഇരുന്ന് എഴുന്നേക്കാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ വീഴ്ചയെ പ്രതിരോധിക്കാം. പിന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം, അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള നടപ്പ് പോലത്തെ വ്യായാമം ചെയ്യുക എന്നുള്ളത് വീഴ്ചയെ പ്രതിരോധിക്കാൻ പ്രധാനമാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കുള്ള കോമോർബിഡിറ്റീസ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടോ? അപ്പോൾ തലച്ചോറ് ഓൾറെഡി കാലനക്കാൻ പറഞ്ഞു, ഇവരുടെ കാല് വളരെ സാവധാനേ അനങ്ങുള്ളൂ, കാരണം അവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഉള്ളതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവരുടെ പ്രാഥമികമായ അസുഖത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, ഇവർക്ക് ബാലൻസിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക വ്യായാമങ്ങളുണ്ട്. അപ്പോൾ ആ വ്യായാമങ്ങൾ അവർ ശീലിക്കുന്നതും വീഴ്ചയെ പ്രതിരോധിക്കാനായിട്ട് നല്ലതാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. കാരണം അതുകൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ വീട്ടിലെ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം കണക്കിലെടുക്കുമ്പോൾ, ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ കണക്കിലെടുക്കുമ്പോൾ വീഴ്ചയെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: ഡിസ്ക് പ്രൊലാപ്സ് വരുന്നത് ഓവറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റ് എടുക്കുന്നത് കാരണം അങ്ങനെയൊക്കെ പറയുന്നത്,
1: അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് അതിനൊരു ട്രിഗർ മാത്രമാണ്. പലപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയത് കൊണ്ടും ഇരിക്കുന്നത് കൂടിയത് കൊണ്ടും അതിനേക്കാളും താഴെയുള്ള പ്രായത്തിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന

0: കുട്ടികളും ഡിസ്പ്രലാപ്സ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് പാരസ്പൈനൽ മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു ജീവിതചര്യ ജീവിതശൈലിയിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ സാധാരണ ചെയ്യാത്ത പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നത് ഒരു ട്രിഗർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ടെല്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ടുള്ള ബലം കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കട്ടിലിൽ നിന്നേക്കണം, കുനിഞ്ഞിട്ട് ആണോ വെയിറ്റ് എടുക്കേണ്ടത്, അതെയോ മുട്ടുമടക്കിയാണോ താഴ്ന്ന സാധനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള അറിവ് നേടുക എന്നുള്ളതാണ് ഈ ഡിസ്പ്രലാപ്സിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഒരു ശരിയായ ജീവിതശൈലി പിന്തുടരുക, അവനവന് അനുയോജ്യമായ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർത്തോ പ്രശ്നങ്ങൾ വരാതെ നോക്കാനുള്ള ഏറ്റവും പ്രധാനമായ നടപടി. മനസ്സിലായത്. അപ്പം ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യരേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
0: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. മ്യാൻമാർ പ്രസിഡന്റ് യുമിൻ ഓങ്ലിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും പൊതുവായ ബുദ്ധമത പൈതൃകവും ഇന്ത്യ മ്യാൻമാർ ബന്ധങ്ങൾക്ക് ഊഷ്മ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവത്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. പ്രധാനമന്ത്രി ഉച്ചദാർ ശിക്ഷ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. എൽ ഡി എഫിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന് ബി ജെ പിയുടെ തീരുമാനം. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പൊതുജനങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിനെ പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളിയിലെ കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി പുതുത്താൻകെട്ട ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കനത്ത പിഴയടക്കമുള്ള കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽ വില വർദ്ധിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ 3 കിലോയിൽ ഗരിമയും ഇന്ത്യക്കായി സ്വർണം നേടി. കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ.

0: 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ശ്യാമ, ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിൻ്റെ സംഗീതം.

0: The Supreme Court today refused to entertain a plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Allahabad High Court has ruled that Lok Adalats and District Legal Services Authorities have no jurisdiction to grant divorce decrees, saying the power to dissolve a marriage rests exclusively with family courts. The Lucknow bench of the High Court said Lok Adalats are empowered only to facilitate amicable settlements and cannot exercise judicial powers reserved for competent courts. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Ms. Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhavgeet and Hindi film music. President Draupadi Murmu, Vice President C.P. Radhakrishnan, Prime Minister Narendra Modi and Lok Sabha Speaker Om Birla have expressed grief on the demise of the popular singer. Malaysia has become the latest country to impose age-based restrictions on social media use by children. Under the new rules enforced from today, children below 16 years of age are barred from owning social media accounts, with platforms required to implement age verification systems and child safety features. The measures are aimed at protecting children from harmful content, cyberbullying, and addictive online designs. Companies that fail to comply could face penalties of up to 10 million ringgit. So far, Australia, Indonesia and Malaysia have introduced restrictions on social media access for children, while Brazil has mandated stricter parental oversight and age verification measures. Several other countries, including France, Spain, Denmark, Greece, Austria, Germany, the United Kingdom, Norway and Turkey, are also considering similar safeguards for young social media users. The India Meteorological Department or IMD has issued an orange alert for thunder squall conditions over Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh till tomorrow. The weather agency has predicted heavy rainfall over interior Karnataka, Kerala, Mahe, Lakshadweep, Tamil Nadu, Puducherry and Karaikal tomorrow. Thunderstorms accompanied by lightning and gusty winds will be experienced in several parts of the country. The IMD has also predicted hot and humid weather conditions over Arunachal Pradesh, Assam, Meghalaya, coastal Andhra Pradesh, Nagaland, Manipur, Mizoram, Tripura, Odisha and sub-Himalayan West Bengal and Sikkim during the next 2 days. On to sports, 22 Indian rowers have been inducted into the Target Olympic Podium Scheme or TOPS Development Group ahead of the Asian Games to be held in Aichi, Nagoya, Japan later this year. Among those included are Paris Olympian Balraj Panwar, Asian Games silver medalist Arvind Singh and double medalist Jaswinder Singh. In a bilingual live phone-in program, Public Speak, tonight at 9:30 p.m., we will bring a discussion on staying safe during heat waves, precautions, preparedness and protection with Mr. D.R. Patnaik, Senior Scientist, IMD, and Dr. Rupali Malik, Department of Medicine, Safdarjung Hospital. Listeners can ask questions on the subject on telephone numbers 23717117 and 23314444, prefixing the Delhi STD code. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and President of Myanmar U May Aung Lang hold talks in New Delhi, emphasize upon preventing misuse of their territory against each other's security interests. India-Oman Comprehensive Economic Partnership Agreement becomes effective, giving duty-free access to Indian exporters on 98% of Oman's tariff lines. India and Australia to enhance defense industrial collaboration in futuristic technology research. Malaysia joins countries banning social media use by children below 16. And orange alert for thunder squall issued for Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh till tomorrow. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വായനയിലും വിജ്ഞാനത്തിലും മുഴുകിയ ജീവിതം ദിനചര്യയും ശീലവുമാക്കി മാറ്റേണ്ട ഒന്നാണ് എന്ന ദർശനം ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.
3: ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണല്ലോ. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സന്തോഷപ്രദവും വിജ്ഞാനപ്രദവും വിജയപ്രദവുമായ ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ഇപ്പോഴാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു ചൊല്ലുണ്ട്. തുടക്കം നന്നായാൽ ഒടുക്കം വരെ നന്നാവും. പഠിക്കേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കി നമുക്ക് തുടങ്ങാം. പഠനം ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അവയെക്കുറിച്ചെല്ലാം അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സ്കൂളുകൾ പലതും സന്ദർശിച്ചപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇടവന്നു. എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികളും എഴുതി തന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തേത്, പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ മൂടില്ല എന്നാണ് ചിലർ പറയുന്നത്. രണ്ടാമത്തേത്, പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, മറ്റ് പല ചിന്തകളും വരുന്നു. മൂന്നാമത് എഴുതിയ പ്രശ്നം, പുസ്തകം കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്നു, പലരുടെയും പരാതി പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്നാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ പഠനത്തിന് യോജിച്ചതല്ല എന്ന പ്രശ്നം ഉന്നയിച്ചവരുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുക. പൂട്ടുകൾ മാത്രമായി നിർമ്മിക്കുന്ന ഫാക്ടറികൾ ലോകത്തിലൊരിടത്തും ഇല്ല. ഓരോ പൂട്ടും തുറക്കാൻ ഒന്നിലധികം താക്കോലുകൾ അവർ തന്നെ നിർമ്മിക്കുമല്ലോ. അതുപോലെ ഓരോ പ്രശ്നത്തിനും നിരവധി പരിഹാരങ്ങളുണ്ട്. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് കേൾക്കാത്തവർ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം നൽകിയ ഒരു സന്ദേശം നാം എല്ലാം ഓർക്കേണ്ടതുണ്ട്. എല്ലാ സിദ്ധികളും നിങ്ങളിൽ തന്നെയുണ്ട്, അവ പുറത്തെടുത്താൽ മതി എന്നാണ് ആ സന്ദേശം. ഉള്ളിലുള്ള ആ തീപ്പൊരി കെട്ടുപോവാതെ വലിയ അഗ്നിയാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്നാണ് പേരിട്ടത്. സ്വപ്നം കാണണമെന്നും ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലക്ഷ്യം വെക്കേണ്ടത് കേവലം പാഠ്യവിഷയങ്ങളിൽ A+, A* എന്നിവ നേടുന്നത് മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യക്തിവൈശിഷ്ട്യത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും A+ തന്നെ നേടിയിരിക്കും എന്ന് ദൃഢനിശ്ചയം നമുക്ക് വേണം. അതിനായി മുന്നേറണം. ബുദ്ധിവൈഭവം പഠനത്തിന് പ്രധാന ഘടകമാണ്. എന്നാൽ വൈകാരിക ക്ഷമത, ഇമോഷണൽ ഇൻ്റലിജൻസ് പഠനം കാര്യക്ഷമമാവാൻ ആവശ്യമാണ്. അനുകൂല മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അഭിപ്രേരണ, മോട്ടിവേഷൻ, താൽപ്പര്യം, ഇച്ഛാശക്തി, ലക്ഷ്യബോധം, ആത്മവിശ്വാസം എന്നിവയൊക്കെയാണ് EQ ഉപഘടകങ്ങൾ. EQ എന്നാൽ ഇമോഷണൽ കോഷ്യന്റ്, IQ എന്ന് പറയുന്നത് പോലെ. ആഗ്രഹങ്ങൾ അടക്കി വയ്ക്കാനും സ്വയം നിയന്ത്രിക്കാനും പരാജയങ്ങളിൽ പതറിപ്പോവാതിരിക്കാനും സാധിക്കുന്നതാണ് EQ ധർമ്മം. തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മുഖം പ്രതിഫലിച്ച് കാണാം, മത്സ്യങ്ങളെയും അടിയിലുള്ള പായലും കാണാം. കലങ്ങിയ വെള്ളമാണെങ്കിലോ? അതുപോലെ മനസ്സ് തെളിഞ്ഞിരിക്കണം. ക്ഷോഭവും കലഹവും മനഃപൂർവ്വം ഒഴിവാക്കണം. അർജുനൻ പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ടതുപോലെ ലക്ഷ്യം മാത്രം കണ്ട് അതിലേക്ക് ഊർജത്തിൻ്റെ അസ്ത്രങ്ങൾ തൊടുക്കണം. ശാരീരികമായ പല ഘടകങ്ങളും പഠനത്തെ സ്വാധീനിക്കുന്നു. അംഗവൈകല്യമല്ല വിവക്ഷ. പഠനം മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിൽ പുതിയ RNA തന്മാത്രകൾ സൃഷ്ടിക്കുന്നു. ഈ പ്രോട്ടീൻ തന്മാത്രകൾ നിലനിർത്തിയാൽ മാത്രമേ പഠിച്ച വസ്തുതകൾ ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഉറക്കം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഉറങ്ങാതെ പഠിക്കുന്നതിനേക്കാൾ പഠിച്ചത് ഓർമ്മിച്ചുകൊണ്ട് ഉറങ്ങുന്നതാണ് ഉത്തമം. ഉറങ്ങിയ കുട്ടികൾ പഠനശേഷം ഇതര

ഓഗസ്റ്റ് കാക്കിലേ എന്ന ശാസ്ത്രജ്ഞന് ബെൻസിന്റെ തന്മാത്ര ഘടനയെക്കുറിച്ചുള്ള നിഗമനങ്ങളിലെത്താൻ സാധിച്ചത് തത്സംബന്ധമായ ചിന്തയോടെ ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമാണത്രേ. സിർക്കാഡിയൻ റിതം, അതായത് ഉറക്ക ഘടികാരം, നാം സംരക്ഷിക്കണം. പരീക്ഷാ സമയത്തെ ആഹാര രീതിയും ശ്രദ്ധിക്കേണ്ടതാണ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തണം. കൃത്രിമ പലഹാരങ്ങൾ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയവ പരിമിതപ്പെടുത്തുക. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോഭവതി ദുഃഖ എന്ന ഗീതാശ്ലോകം അനുസ്മരിക്കേണ്ടതാണ്. സാമൂഹിക സാഹചര്യങ്ങളും പഠനക്ഷമതയ്ക്ക് നിദാനമാണ്. കൂട്ടുകാരുടെ സ്വാധീനം, അച്ഛനമ്മമാരുടെ പിന്തുണ, ശാന്തമായ ഗൃഹാന്തരീക്ഷം, അധ്യാപകരുടെ വ്യക്തിഗത ശ്രദ്ധ, പ്രോത്സാഹനം, ഇവയൊക്കെ പഠനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെ. മത്സരം അവനവനോട് മാത്രമായിരിക്കണം. പ്രസ്തുത വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഏതാനും നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിശ്ചിത സ്ഥലത്തു തന്നെ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുക. രണ്ട്, തല ചാരിയിരുന്നും കിടന്നും വായിക്കുന്നത് ഉറക്കം വരുത്തും, നട്ടെല്ല് നിവർത്തിയിരിക്കുക. മൂന്ന്, അരമണിക്കൂർ തുടർച്ചയായി ഇരുന്നാൽ എഴുന്നേറ്റ് ഏതാനും ലഘു വ്യായാമങ്ങൾ ചെയ്യുക. സ്പൈനൽ എക്സസൈസ്, പാദഹസ്താസനം ഉത്തമമാണ്. നാല്, പഠിച്ചു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങുക. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അഞ്ച്, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ആറ്, മറ്റുള്ളവരോട് മത്സരിക്കാതെ തന്നോട് തന്നെ മത്സരിക്കുക. ഏഴ്, നിങ്ങൾ ദീർഘകാലം കൊണ്ട് പഠിച്ചത് രണ്ടോ മൂന്നോ മണിക്കൂർ പരീക്ഷ കൊണ്ട് വിലയിരുത്തപ്പെടും എന്ന് ഭയപ്പെടാതിരിക്കുക. കേവലം ഒരു ചെരുപ്പുകുത്തിയായിരുന്നു അബ്രഹാം ലിങ്കന്റെ പിതാവ്. പുസ്തകം വാങ്ങാൻ പണമോ വായിക്കാൻ വിളക്ക് പോലുമോ ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന കുടിലിൽ താമസിച്ചാണ് ബാലനായ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റാവാനും അടിമകളെ മോചിപ്പിക്കാനും സ്വപ്നം കണ്ടതും സാക്ഷാത്കരിച്ചതും. മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടന്റെ ആത്മകഥ കടം വാങ്ങാൻ അബ്രഹാം ലിങ്കൺ 20 കിലോമീറ്റർ നടന്നതായി കേട്ടിട്ടുണ്ട്. തെരുവ് വിളക്കിന് ചുവട്ടിലിരുന്നായിരുന്നു അത്രേ വായന. ഈ നിശ്ചയദാർഢ്യവും സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന ശ്രമവും വിജയം കൈവരിക്കാനുള്ള പ്രഥമവും പ്രധാനവുമായ അവസ്ഥയാണ്. ഇത്തരം ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തടസ്സമാവുന്നത് നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ അതേ മുഖച്ഛായയുള്ള വേറെ ആരും ഈ ലോകത്തിലില്ല. ഇരട്ടകൾ പോലും സൂക്ഷ്മ നിരീക്ഷണത്തിൽ വ്യത്യസ്തരായതുകൊണ്ടാണ് മാതാപിതാക്കൾ അവരെ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ ദൃഷ്ടിയിലെ മുദ്രകളോ ഐറിസ് ഇമേജ് പ്രപഞ്ചത്തിൽ വേറെ ആർക്കും ഇല്ല. പോലീസായ കള്ളനെയല്ലാതെ കള്ളന്റെ അച്ഛനെയോ ജ്യേഷ്ഠാനുജന്മാരെയോ പിടിക്കാൻ ശ്രമിച്ചതായി അറിവില്ല. അനന്യമായ വ്യക്തിത്വവും സിദ്ധി വൈഭവമുള്ള വ്യക്തിയാണ് താൻ എന്ന ബോധ്യം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത് മൗഢ്യവും അസാധ്യവുമാണ്. മറ്റുള്ളവരോട് മത്സരിക്കുന്നതും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉത്കണ്ഠ വർദ്ധിപ്പിക്കാനേ ഇടവരുത്തുകയുള്ളൂ. കൂടിയല്ല ജനിക്കുന്ന നേരവും കൂടിയല്ല മരിക്കുന്ന നേരവും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനും നാം വൃഥാ എന്ന് നമ്മുടെ ഭക്തകവി പൂന്താനം പാടിയത് ഓർമ്മിക്കുക. നേരത്തെ ഉന്നയിച്ച പഠിക്കാൻ ആഗ്രഹമുണ്ട് തോന്നുന്നില്ല എന്ന പ്രശ്നത്തിന് ഉത്തരം പറയാനാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത്. വെല്ലുവിളികൾ നേരിടുമ്പോൾ മാത്രമാണ് അവ തരണം ചെയ്യാൻ ഊർജം സമാഹരിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറക്കാതിരിക്കാനും PQRS എന്ന ഒരു ഫോർമുല നിർദ്ദേശിക്കാം. ഈ മാർഗം അവലംബിച്ച് ഓരോ ദിവസവും പഠിച്ചാൽ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല എന്നും പഠിക്കുമ്പോൾ ഉറക്കം വരില്ല എന്നും പഠിച്ചത് മറക്കുകയില്ല എന്നും ഉറപ്പു തരുന്നു. PQRSലെ P എന്നത് പ്രിവ്യൂ എന്നാണ്. പഠിക്കാനുള്ള വിഷയമോ അധ്യായമോ പാഠമോ സമഗ്രമായി കാണുക, ഹോളിസ്റ്റിക് വ്യൂ. തുടർന്ന് വരുന്ന വിശദീകരണങ്ങൾക്ക് സഹായകമായി ഒരു ഉദാഹരണം പരിശോധിക്കാം. ഫിസിക്സിലെ എനർജി എന്ന പാഠം പഠിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പ്രിവ്യൂ നടത്താൻ അതിലെ വിവിധ ഉപശീർഷകങ്ങൾ സൈഡ് ഹെഡിങ് പരിശോധിക്കുക. അപ്പോൾ ഫങ്ഷണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി, ആറ്റമിക് എനർജി, സോളാർ എനർജി, കൈനറ്റിക് എനർജി, ഗ്രാവിറ്റേഷണൽ എനർജി, മാഗ്നറ്റിക് എനർജി എന്നിങ്ങനെ ഏതാണ്ട് മൊത്തത്തിലുള്ള ഒരു ചിത്രം കിട്ടും.

0: അതിനുശേഷം മാത്രം സൂക്ഷ്മാംശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ക്യൂ എന്നാൽ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ. ഓരോ അധ്യായത്തിൻ്റെയും അവസാന ഭാഗത്ത് മുഖ്യ പാഠ്യവസ്തുതകളെ സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടാവും. അവ വായിച്ചു നോക്കി ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. പേജിൻ്റെ മുകളിലും മധ്യത്തിലുമായി പരമാവധി രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഒരു പേജിൽ എഴുതാവൂ. മുൻ വർഷങ്ങളിലും ഈ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ കുറിച്ചെടുക്കുക. പി ക്യു ആറിലെ ആർ എന്നത് ക്യാപിറ്റൽ ആറാണ്. അത് വിശദീകരിക്കുമ്പോൾ നാല് സ്മോൾ ലെറ്റർ ആറും കൂടി ആവശ്യമാണ്. അതിൽ ആദ്യത്തേത് സ്മോൾ ലെറ്റർ ആറ് റീഡിംഗ് എന്നാണ്. ഇവിടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള വായനയാണ്. നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച ഉത്തരമറിയാത്ത ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാനായി വായിക്കുമ്പോൾ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല. മാത്രമല്ല പഠിപ്പിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത് എന്ന് കരുതി വേണം വായന. രണ്ടാമത്തെ ആർ റിസൈറ്റ് എന്നാണ്. പുസ്തകങ്ങൾ അടച്ചു വെച്ചുകൊണ്ട് പഠിച്ചതൊക്കെ ഉരുവിട്ട് നോക്കുന്ന പ്രക്രിയയാണിത്. അങ്ങനെ ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് വേണം ഇത് ചെയ്യുക. മൂന്നാമത്തെ ആർ റിലേറ്റിംഗ് എന്നാണ്. ഇപ്പോൾ പഠിച്ച വിഷയം മുമ്പ് പഠിച്ചതും ഇതര വിഷയങ്ങളിൽ പഠിച്ചതുമായ അറിവുമായി ആനുകാലിക സംഭവങ്ങളുമായി സ്വന്തം അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിയും ബന്ധപ്പെടുത്തിയും പഠിക്കുക. ഇത് പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് എളുപ്പത്തിൽ പ്രയോഗിക്കാനും സഹായകമാവുന്നു. നാലാമത്തെ ആർ റിവ്യൂ എന്നാണ്. റിവിഷൻ എന്നതിൻ്റെ ക്രിയാരൂപമാണല്ലോ റിവ്യൂ. പഠിച്ചതിൻ്റെ ആവർത്തനം വളരെ പ്രധാനമാണ്, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ എപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത് എന്ന് പലർക്കും അറിയില്ല. മറക്കാതിരിക്കാനാണല്ലോ റിവിഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ നാം ഏറ്റവും വേഗത്തിൽ മറക്കുന്നത് അപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത്. മറവിയെക്കുറിച്ച് ഗവേഷണം നടത്തി തൻ്റെ കണ്ടെത്തലുകളുടെ ഫലം മെമ്മറി എന്ന പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിച്ച ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഹെർമൻ എബിങ്ഹൌസ്. നിരവധി ഫർഗറ്റിംഗ് കർവുകൾ അദ്ദേഹം തയ്യാറാക്കി അവയുടെ ശരാശരി കണ്ടപ്പോൾ പഠിച്ച ഉടനെയുള്ള 20 മിനിറ്റിനുള്ളിലാണ് പഠിച്ചതിൻ്റെ 42% മറന്നുപോകുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് 53%, 9 മണിക്കൂർ കഴിയുമ്പോൾ 62%, 2 ദിവസത്തിനുള്ളിൽ 73% മറന്നുപോകുന്നതായി കണ്ടു. എന്നാൽ 6 ദിവസത്തിന് ശേഷം 75%, അതായത് 2% നഷ്ടം മാത്രം മറന്നതായും 31 ദിവസത്തിന് ശേഷം 80% മറന്നതായും നിരീക്ഷിക്കപ്പെട്ടു. നമ്മുടെ വിദ്യാർത്ഥികൾ റിവിഷൻ നടത്തുന്നത് പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിലാണല്ലോ. അത് റിവിഷനല്ല, റീലേണിംഗ് ആണ്. 80% മറന്നത് വീണ്ടും പഠിക്കേണ്ടി വരുന്ന അവസ്ഥ. അതിനാൽ പഠിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ റിവിഷൻ നടത്തിയിരിക്കണം. അവസാനത്തെ എസ്, പി ക്യു ആർ എസിലെ എസ്, സമ്മറൈസ് എന്നാണ്. പഠിച്ച അധ്യായത്തെ ദൃശ്യപരമായി ആവിഷ്കരിച്ച് നോട്ട് പുസ്തകത്തിൽ വ്യത്യസ്ത നിറമുള്ള മഷിയിൽ രേഖപ്പെടുത്താം. ഫ്ലോ ചാർട്ടുകളായി, ഡയഗ്രങ്ങളായി ഒക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കം വരില്ലെന്ന് മാത്രമല്ല ശ്രദ്ധ വ്യതിചലിക്കുകയില്ല, മറക്കുകയില്ല. പഠിച്ചത് വ്യക്തതയോടെ ഓർക്കാൻ സാധിച്ചാൽ ഉത്കണ്ഠ ഉണ്ടാവുകയില്ലല്ലോ. വിജയം സുനിശ്ചിതം.
1: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.

ആകാശവാണി. ഇപ്പോൾ ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. പാഹി ശൗരേ എന്നാരംഭിക്കുന്ന നാട്ടരാഗത്തിലുള്ള കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു രൂപകതാളം.

గమతి సారి గమ పాహి జౌరే గమ గమతి సారి గమ

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. അവസാനമായി സരോരു ഹാസന ജായേ എന്നാരംഭിക്കുന്ന പന്തുവരാളി രാഗത്തിലുള്ള കൃതി ആദിതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയിൽ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നത് എങ്ങനെയെന്നറിയാമല്ലോ. വാട്സപ്പ് നമ്പർ 8281200715. ഈ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരി, ചിത്രത്തിൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷനും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്താം. ഇന്ന് നിങ്ങൾക്കൊപ്പം ബിനു റോയ്.

ആദ്യ സന്ദേശം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട ഹൃദയരാഗമേ, ഞാൻ ഷംസുദ്ദീൻ വടപുറം. എൻ്റെ മകൻ ഇവാൻ അഷ്മി ഇന്ന് ആദ്യമായി സ്കൂളിൽ പോയി തുടങ്ങി. എൻ്റെ മകനു വേണ്ടി മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലെ മാരിവില്ലിന്മേൽ ഒരു മഞ്ഞുകൂടാരം എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഇവാൻ അഷ്മിക്ക് ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ഷംസുദ്ദീൻ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിച്ചു തരാം. മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഗിരീഷ് പുത്തുഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൽ. ഇവാൻ അഷ്മിക്ക് വേണ്ടി ഈ ഗാനം.

ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ എഴുതി, ബിജു തിരുമല സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയ മകളെ പാതിമലരെ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജെറോമാണ്, പാനായിക്കുളത്ത് നിന്നും. ഇന്ന് ജെറോമിൻ്റെ മകൾ ധന്യയുടെ ജന്മദിനമാണ്. ധന്യയ്ക്ക് വേണ്ടിയാണ് ജെറോം ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധന്യമോൾക്ക് ആകാശവാണിയുടെയും ജന്മദിനാശംസകൾ നേരുന്നു. ധന്യയോടൊപ്പം നമുക്കും ഈ ഗാനം ആസ്വദിക്കാം.

ഇന്ന് വിവാഹിതരായ അരുൺ അരവിന്ദ മൂക്കേത്തിനും മാളവിക കോലഞ്ചേരിക്കും വേണ്ടി ജ്വാല എന്ന ചിത്രത്തിലെ വധൂവരന്മാരെ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നഫീസ കുഞ്ഞപ്പ പന്താവൂരിൽ നിന്നും. ഗായിക പി സുശീല, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ. അരുണിനും മാളവികയ്ക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. പാട്ട് കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് ഓഫ് എമിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയരാഗങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വൈഷ്ണവിയാണ്, തൃപ്പുണിത്തുറ നിന്നും. വൈഷ്ണവി തൻ്റെ കൂട്ടുകാർക്കെല്ലാം വേണ്ടി ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. കാലചക്രം എന്ന ചിത്രത്തിലെ രാജ്യം പോയൊരു രാജകുമാരൻ എന്നു തുടങ്ങുന്ന ഗാനം. ഗായകൻ യേശുദാസ്, ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പിയും ദേവരാജനും.

ഇർഫാൻ കല്ലേച്ചി തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. അറബിക്കഥ എന്ന ചിത്രത്തിലെ തിരികെ ഞാൻ വരുമെന്ന എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം യേശുദാസ് പാടി, ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജി ബാൽ.

പ്രിയപ്പെട്ട ശ്രോതാവ്, രതീഷ് മഞ്ഞപ്ര ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. പ്രണയനിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പൊന്നിട്ട പെട്ടകം എന്ന് തുടങ്ങുന്ന ഗാനമാണ് രതീഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ വരികൾ എസ് രമേശൻ നായരുടേതാണ്. സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ സമാപിക്കുകയാണ്. ഇന്ന് ഗാനങ്ങൾ ആവശ്യപ്പെട്ട് സന്ദേശമയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഹൃദയരാഗങ്ങൾ വീണ്ടും നാളെ രാത്രി 10:30 കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ബിനു.